0: 6 last year, Prime Minister Narendra Modi described the railway bridges as symbols of India's engineering capabilities and milestones in strengthening connectivity in Jammu and Kashmir. The two bridges are vital components of Udhampur Srinagar Baramulla rail link and were built across challenging mountainous terrain. The Chenab Rail Bridge, standing 359 meters above the Chenab River, is the world's highest railway arc bridge. The Anji Bridge is India's first cable-stayed railway bridge, supported by 96 cables. Tajamul Ahmed, an orchardist from Kulgam, believes that the rail connectivity made possible by the construction of these bridges has made it easy for the apple growers to transport their produce to the other parts of the country swiftly.
1: Previously, we used to face enormous problems in transporting our fruits and other agricultural produce to the different parts of the country. But ever since the operationalization of Katra Banihal Srinagar Rail Link, it has become very easy for us to transport the fruits to the different states and markets of the country.
0: Ishfaq Shah, Akashwani News, Srinagar.
2: And now, for a look at today's newspapers, it's over to Sarabjit Kaur.
3: Thank you, Pramod. Israel-bound plane drops 16,000 feet in a minute as pilot stabs colleague, headlines the Hindu. While the Indian Express headlines, mid-air scare, flight plunges as co-pilot stabs pilot. Israel says terror bid to bring down plane. And the Tribune headlines, Indian captain fights for co-pilot trying to crash Israel-bound plane. The paper adds that he saved 174 on board the Dubai-Tel Aviv flight. Most papers also have on their front page the story of PM Modi calling President Trump and discussing regional and global issues against the backdrop of New Delhi's concern over a US sanctions law on Russia. The Hindustan Times says, trade, defense, energy ties in focus as Modi-Trump talk, while the Asian Age has on its front page, Modi speaks to Trump amid US tariff threat over Russia oil. Hashim Musa, last man linked to Pahalgam attack, killed in JNK, headlines the Pioneer. While the Statesman says, security forces kill senior LET commander Musa in JNK. And finally, a report in the Economic Times says that buoyant quarter two demand for consumer goods lifts festive sales outlook. And with that, it's back to you, Pramod.
2: Thank you, Sarabjit. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to participate in centenary celebrations of UPSC at Bharat Mandapam in New Delhi today. Union Cabinet hikes minimum support prices for rabi crops for 2027-28 marketing season. Government to launch auction of offshore mineral blocks today to unlock India's offshore mineral potential. Supreme Court rules out total ban on firecrackers ahead of Diwali. Favors balanced approach. Saudi authorities arrest Omani co-pilot for stabbing captain and attempting to crash fly Dubai flight traveling from Dubai to Tel Aviv. Prime Minister Modi describes Indian pilot Smith Machhar a true hero for saving 174 lives. And in men's cricket, India beat West Indies by 8 wickets in second ODI in Guwahati to take unassailable 2-0 lead. And with that, we end the morning news. Have a nice day.
4: ആകാശവാണി നോവൽ സഞ്ചാരം.
5: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
6: സുലൈമാൻ തുടർന്നു. ഞാൻ ഒക്കെ അവസാനിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയതാണ്. മരക്കാരി ചാടി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ശവം ഈ പുഴയിലൂടെ ഒഴുകി പോകുമായിരുന്നു. അറിയോ ഖദീജ, ഓ ആ മനുഷ്യനെ പടച്ചോം കാക്കട്ടെ. ഞാനിതിലൊന്നും ഇന്നു വ്യസനിക്കുന്നില്ല. അയാൾ അല്പം ശാന്തനായി തുടർന്നു. ദൈവം എനിക്കിതാണ് വെച്ചത്. ദൈവം തരുന്നത് എപ്പോഴും നല്ലതാവും. ഇപ്പോ എങ്ങനെയാ അറിഞ്ഞത്? രാധ പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ അച്ഛനാണ് അവനെ എടുത്തു വളർത്തിയത്. സുലൈമാൻ വല്ലാതെ കിതച്ചിരുന്നു. അയാൾ കിടക്കയിലിരുന്നു. ഖദീജ, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്ക് എങ്ങനെയായാലും എന്തായാലും ഇങ്ങളെ ഇഷ്ട. എന്റെ മയ്യത്തെടുക്കോളം, അതിനൊട്ട് കുറവും വരൂല. സുലൈമാൻ ആ കുടുംബിനെ ഒന്ന് നോക്കി. അപ്പോഴത്തെ പോലെ അവൾ ഒരിക്കലും

സുന്ദരിയായി തോന്നിയിട്ടില്ല. ഖദീജ, ഓ, നിനക്കിത് പൊറുക്കാൻ കഴിയോ? അതെന്തേ, നിന്റെ മക്കളെ ഇങ്ങൾ നോക്കുന്നില്ലേ? അപ്പോ ഇങ്ങടെ മോൻ ഇതിനാ ഇങ്ങളിപ്പോ ബേജറാവുന്നത്? വെറുക്കനെ ഇരിക്കി. ആ സംഭാഷണം വാസ്തവത്തിൽ അന്തരീക്ഷത്തിന് കനം കുറയ്ക്കുക തന്നെ ചെയ്തു. സുലൈമാന് അപ്പോഴാണ് താൻ ജയിലിൽ നിന്ന് മുക്തനായെന്ന് തോന്നിയത്. അപ്പോഴാണ് ഭർത്താവായതെന്നും അച്ഛനായതെന്നും തോന്നിയത്. തടസ്സങ്ങളും വേദനകളും മാഞ്ഞു പോവുകയാണ്. പഴയ കാലത്തിൻ്റെതായ ഒരു കാറ്റ് അയാളുടെ തലയിലേക്ക് അടിച്ചു. അയാൾ അറിയാതെ വിളിച്ചുപോയി, ദൈവമേ. മനുഷ്യഹൃദയം ഒരു സ്നേഹപാനം ഏറ്റിരിക്കുകയാണ്. അയാൾ കിടന്നു, എന്നിട്ടും ഉറക്കം വന്നില്ല. വിശ്വത്തെപ്പറ്റി വിചാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവനിത് പുതിയ അനുഭവമാണ്. ആ കുട്ടി വല്ലാതെ വേവലാതിപ്പെടുകയാവും. അവൻ തന്നെ ഓർക്കുകയായിരിക്കുമോ? നേരം ഒന്ന് വെളുത്ത് കിട്ടിയെങ്കിൽ. അയാൾ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് കഴിച്ചുകൂട്ടി. പുലരാറായപ്പോഴാണ് ഒന്ന് മയങ്ങിയത്. ഹൃദയം സ്വപ്നത്തിലേക്ക് ഉരസിയിറങ്ങി. ചുറ്റും തീത്തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപിലാണ് അയാൾ നിൽക്കുന്നത്. പല നിറത്തിലുള്ള വെയിലാണ് അവിടെ. പച്ചയും മഞ്ഞയും നീലയും ചുവപ്പുമായ വെയിൽ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെയിലല്ലെന്നു മനസ്സിലായി. രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭാപടലങ്ങളാണ്. പച്ചത്തഴപ്പെഴുന്ന മരക്കുടിലുകൾ. നടുക്കുള്ള മരത്തിന്മേൽ ഒരു സ്ത്രീ ചാരി നിൽക്കുന്നു. ചുറ്റും ഒരു നിലാവ് പരന്നിട്ടുണ്ട്. ഏതാണ് ആ

0: താൻ ആകെ വിയർത്തിരിക്കുന്നുവെന്ന് സുലൈമാൻ മനസ്സിലാക്കി. അയാൾ അസ്സലായി ഒന്ന് കുളിച്ച് ഉടുപ്പ് മാറ്റി കുടയുമെടുത്ത് പുറത്തേക്ക് പോയി.
1: വേഗം വരൂലേ?
0: ഖദീജ വിളിച്ചു ചോദിച്ചു. വരും. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെന്നത്. അയാൾ പടിക്കലെത്തിയപ്പോൾ വിശ്വനാഥനും ഗോപാലകൃഷ്ണനും പുറത്തേക്ക് വരുന്നു. അയാൾ കുട താഴെയിട്ട് ഓടിച്ചെന്ന് വിശ്വത്തെ കെട്ടിപ്പിടിച്ചു.
1: എന്റെ മകനേ!
0: നിങ്ങളോ? വിശ്വം അയാളുടെ മുഖത്തേക്ക് നോക്കി. ആ പരുത്ത മനുഷ്യന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നതായി ഗോപാലകൃഷ്ണൻ കണ്ടു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. നമ്മുടെ ജീവിതയാത്രയിൽ വെളിച്ചം നൽകി കൈപിടിച്ചു നടത്തിയവരെ ആദരവും സ്നേഹവും നൽകി ലോകം മുഴുവൻ ഒന്നിച്ചു പരിഗണിക്കുന്ന സുദിനം. എല്ലാ മാതാപിതാക്കൾക്കും നിറഞ്ഞ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇന്നത്തെ സ്മൃതിമധുരം ഗാനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആദ്യം കേൾക്കാം അമ്മക്കിളി കൂട്ടിലെ ഗാനം. പാടിയത് MG ശ്രീകുമാർ. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈണം നൽകിയത് രവീന്ദ്രൻ.

0: പൊളിക്കണം.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: പ്രായമായ ദമ്പതികളുടെ സ്നേഹത്തിന്റെയും ഏകാന്തതയുടെയും കഥ പറയുന്ന സഫലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. തങ്കൻ തിരുവട്ടാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജാസി ഗിഫ്റ്റ്. ഈ ഗാനം പാടിയത് രാജേഷ് വിജയ്.

0: സ്മൃതി മന്ദിരം സമാപിച്ചു.
1: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ആകാശവാണി.
3: എന്നീ പരിപാടിയിൽ മാനസിക സംഘർഷവും യോഗയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
4: ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം, അമിതമായ ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ സാധാരണമായ അവസ്ഥകളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, വൃദ്ധജനങ്ങൾ തുടങ്ങി എല്ലാവരിലും ഈ അവസ്ഥകൾ വളരെ സാധാരണമാണ് ഇന്ന്. യോഗ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ തീർത്തും പ്രാധാന്യമുള്ള ഒരു വെൽനസ് അപ്രോച്ച് ആണെന്ന് ഇന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിന്റെ ഉള്ളറകളെ തിരിച്ചറിയാൻ യോഗയിലൂടെ കഴിയുന്നു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം, യോഗനിദ്ര എന്നിവ നിരന്തരം അഭ്യസിക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങൾ ധ്യാന അവസ്ഥയിൽ തീവ്രമാകുകയും അത് സാധകന് പൂർണ്ണ റിലാക്സേഷൻ സാധ്യമാക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ. ഇന്ന് ഒരു നേരമെങ്കിലും തങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ സ്വന്തം കുടുംബത്തിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തവരാണ് അധികം പേരും. അത്തരം ബുദ്ധിമുട്ടുകൾക്കൊന്നും പരിഹാരം ഇല്ലാതെ വരുമ്പോൾ അതും പേറി ആഴത്തിലുള്ള സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നവർ അനേകം. എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടിയാലും മനസ്സ് ശാന്തമാണെങ്കിൽ അതിനുള്ള ഉത്തരവും ലഭിക്കും. മനസ്സിന്റെ അശാന്തി എപ്പോഴും ഉണ്ടാകുന്നത് അഹം എന്ന ആന്തരിക ഭാവത്തിലൂടെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വികാസമാണ് മനസ്സിന്റെ സ്വാഭാവികത. മനസ്സ് സങ്കുചിതമാകുന്നത് പലപ്പോഴും അഹന്തയിലൂടെ അതിനെ തളച്ചിടുമ്പോഴാകുന്നു. സാധകൻ ധ്യാനത്തിലൂടെ അഹന്തയെ പൂർണ്ണമായും മറികടക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ താൻ ഒന്നുമല്ല എന്നും, സാഗരത്തിലെ ഒരു തുള്ളി ജലത്തെ പോലെ നിഷ്പ്രഭമാണും എന്നും മനസ്സിലാകുമ്പോൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ഒരുവനിൽ ഉണ്ടാകും. എങ്കിലും ഇന്നത്തെ പ്രശ്നങ്ങൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കും തിരമാലകളെ പോലെ. പക്ഷെ ഒരു പ്രശ്നവും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്. അതിനായി മനോമാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക, നിയന്ത്രിതമായ അളവിൽ ചെയ്യുന്ന പ്രാണായാമ പ്രക്രിയകളായ ഭ്രാമരി, നാഡീശുദ്ധി, ചന്ദ്രഭേദി, ശീത്കാരി മുതലായ പ്രാണായാമങ്ങൾ മനസ്സിന് അചഞ്ചലത്വം കൈവരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. അനന്തരം ഹൃദ്രോഗം, അധികമായ രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. മനോരോഗത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൈൽഡ്ഹുഡ് ട്രോമ പോലുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ഡിസീസസ്. പെട്ടെന്നുള്ള പ്രതികൂല സാഹചര്യത്തിൽ പെട്ട് ആഘാതമുണ്ടായ മനസ്സിന് ആ സാഹചര്യം ഉൾക്കൊള്ളാതെ വരികയും ഉപബോധ മനസ്സിൽ അവ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്തുണ്ടായ സെക്ഷൽ അബ്യൂസ് കുട്ടിയുടെ പിൽക്കാല ഭാവിയിൽ ആഴത്തിൽ ബാധിച്ചേക്കാം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണം മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറം ഉപബോധ മനസ്സിൽ പതിയുകയും അകാരണ ഭയം, മറ്റു മനോവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതി ദുരന്തങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായേക്കാം. ഇവിടെയെല്ലാം യോഗയിലെ ധ്യാനത്തിലൂടെ മനസ്സിനുള്ളിലെ അറകളിൽ വെളിച്ചമുണ്ടാക്കാൻ സാധിക്കും. മാനസിക വ്യാധികൾക്ക് കാരണമായേക്കാവുന്ന സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യപാനം, പുകവലി എന്നിവ ഇന്ന് വളരെ കൂടുതലാണ്. കുട്ടികളിൽ അത് വലിയ ദുരന്തമുണ്ടാക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത, മനസ്സിന്റെ ബലം, ആത്മവിശ്വാസം, ഓർമ്മ എന്നിങ്ങനെ ഓരോന്നായി മാഞ്ഞുപോകാം. ലഹരിക്കടിമപ്പെട്ടവരിലും ഡോക്ടറോടും വിദഗ്ധ പരിശീലകരോടും സംവദിച്ചതിനു ശേഷം കൃത്യമായി ചിട്ടപ്പെടുത്തിയ ആസനങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ എന്നിവ വഴി ഒരുപാട് മാറ്റം സാധ്യമാണ്.
3: മാനസിക സംഘർഷവും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി.

ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. ഒത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ജയിക്കാനായി ജനിച്ചവൻ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
3: ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും വസന്തയും പാടിയത്, ചിത്രം ഒരു വാക്കു പറഞ്ഞെങ്കിൽ. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം മുഹമ്മദ് സുബൈർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.
2: ഗിഗ് ഓൺ, ഗിഗ് തൊഴിലാളികൾക്ക് ഒരു വിശ്രമത്തണൽ. പുറത്തിറങ്ങാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലെത്തുക എന്നത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. എന്നാൽ അത് എത്തിക്കുന്നതിന് പിന്നിലുള്ള അധ്വാനം അത് ചെറുതല്ല. തിരക്കുള്ള നമ്മുടെ നഗരങ്ങളുടെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ, ഗാഡ്ജറ്റുകൾ, അങ്ങനെ എന്തും നിമിഷ നേരം കൊണ്ട് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ചിലരുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് വീട്ടുപടിക്കൽ എത്തിക്കുന്നത് ആരാണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. യാത്രയ്ക്കായി വാഹനം വിളിക്കുമ്പോൾ അതിനു പിന്നിലുള്ള തൊഴിലാളിയുടെ അധ്വാനവും വിയർപ്പും നമ്മൾ കാണാതെ പോകുന്നു. വെയിലും മഴയും വിശപ്പും മറന്ന് ബൈക്കുകളിലും ഓട്ടോകളിലും നഗരം ചുറ്റുന്ന നമ്മുടെ ഡെലിവറി പാർട്ട്ണർമാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ള ഗിഗ് തൊഴിലാളികൾ. ജോലിക്കിടയിൽ ഇവർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഒന്ന് ഇരിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും മതിയായ സൗകര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവർക്കായി ഒരു തണലൊരുങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രം, ഗിഗ് ഓൺ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തൊഴിൽ വകുപ്പ് ആരംഭിച്ച ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം 23 സെപ്റ്റംബർ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് പ്രാഥമിക ഘട്ടമായി വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. എറണാകുളം ജില്ലയിലെ ഗിഗ് ഓൺ വെൽനസ് ഹബ് കൊച്ചിയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഗിഗ് തൊഴിലാളികൾക്കായി വിശ്രമ കേന്ദ്രം നടക്കാവിൽ പ്രവർത്തനമാരംഭിച്ചു. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ ഏറ്റവും പുതിയ മാതൃകയാണ് ഗിഗ് തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഗിഗ് ഓൺ വിശ്രമ കേന്ദ്രങ്ങളെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. തൊഴിലാളികളുടെ ജോലിക്കിടയിലെ വിശ്രമത്തിനും സുരക്ഷയ്ക്കും അന്തസ്സിനും സർക്കാർ നൽകുന്ന അംഗീകാരത്തിന്റെ പ്രതീകമാണിതെന്നും മന്ത്രി പറഞ്ഞു.
3: നമ്മുടെ ദൈനംദിന ജീവിതം സുഗമമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഗിഗ് വർഗസ്. ഇവരില്ലാതെ നമ്മൾ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാമൂഹിക സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വാതിൽക്കൽ എത്തുന്നു. അവരുടെ പിന്നിലുള്ള അധ്വാനമോ കഷ്ടപ്പാടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നതേയില്ല. നമ്മൾ പേ ചെയ്യുന്നു, ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു, ഡെലിവറി ആയിട്ട് കുട്ടികൾ കൊണ്ടുവരുന്നു, നമ്മൾ സന്തോഷത്തോടെ വാങ്ങിച്ച് താങ്ക് യു പറഞ്ഞു പോകുന്നു. അവർ ഈ നഗരത്തിലും ഗ്രാമപ്രദേശം ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഡെലിവറി എത്തുന്നുണ്ട്. അവർക്ക് ഒന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ഒന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനോ ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല. കേരളം പോലൊരു പരിഷ്കൃതമായ സമൂഹത്തിന് ഇനിയും പരിഹരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ കാര്യം. സംസ്ഥാനത്ത് ആദ്യമായി ഗിഗ് വർഗസിന് ഇത്തരത്തിലൊരു റെസ്റ്റിംഗ് റൂം, ഇതൊരു തുടക്കമാണ്. 14 ജില്ലകളിലും ആരംഭിച്ച് എവിടെ വർക്കേഴ്സ് കൂടുതലുണ്ടോ അവിടെയെല്ലാം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും വരുന്ന വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പരമാവധി ചെയ്യാവുന്നിടത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും.
2: ഓൺലൈൻ ഭക്ഷ്യവിതരണം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് ജീവനക്കാർ, ഊബർ, ഒല മുതലായ റൈഡ് ഹെയിലിംഗ് തൊഴിലാളികൾ തുടങ്ങിയ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. കൊച്ചി നഗരസഭാ മേയർ മിനിമോൾ വി കെ വാർത്താ തരംഗിണിയോട്.
4: എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഗിഗ് ഓൺ കലൂർ സെന്റ് ആന്റണീസ് ചർച്ചിന് സമീപമുള്ള ഒരു റൂമാണ് അതിനു വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാറി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളുമൊക്കെ ഈ ഗിഗ് വർക്കേഴ്സായി ജോലി ചെയ്യുന്നത് നമുക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ആദ്യമായി ഗിഗ് ഓൺ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്ന ഗിഗ് വർക്കേഴ്സ് ഓർഡർ അനുസരിച്ച് ഓരോ സാധനങ്ങളും കൃത്യമായ സമയത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. മഴയത്തും വെയിലത്തും ഒക്കെ അവർ ആ ജോലി കൃത്യമായി നിർവഹിക്കുന്നതുമാണ്. അവർക്ക് കൃത്യമായ വിശ്രമം ഒരുക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആ കൺസെപ്റ്റ് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്.
2: രണ്ട് ഷിഫ്റ്റുകളിലായാണ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമാണ് ഷിഫ്റ്റുകൾ. ഓരോ ഷിഫ്റ്റിലും 2 ജീവനക്കാരെ വീതം കേന്ദ്രങ്ങളുടെ നടത്തിപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. ഗിഗ് വിശ്രമ കേന്ദ്രം കേവലം ഒരു മുറി മാത്രമല്ല, ഗിഗ് തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി ഒരുക്കിയ ഒരു ഹൈടെക് റെസ്റ്റ് പ്ലേസ് ആണ്. തൊഴിൽ മേഖലയിലെ ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചും ഇതിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും അഡീഷണൽ ലേബർ കമ്മീഷണർ ബിച്ചു ബാലൻ വാർത്താ തരംഗിണിയോട്.
5: ഗിഗോന്റെ പ്രധാന ഉദ്ദേശം എന്ന് തൊഴിൽ വകുപ്പ് കണ്ടത്, ഗിഗ് തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രധാനമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ശുചിമുറിയില്ല. രണ്ടാമത് അവർക്ക് ഇതിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം, വിശ്രമിക്കാനൊരു സൗകര്യമില്ല. ഇതുപോലത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു ഗിഗോൺ ആരംഭിക്കുന്നതിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ തുറന്നിട്ടുള്ള 3 കേന്ദ്രങ്ങളിലും ഈ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, കുടിവെള്ളം, ശുചിമുറികൾ, വൈഫൈ കണക്ഷൻ, ഒരു റിക്രിയേഷൻ എന്നുള്ള ഭാഗമായിട്ട് ടി വി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ജോലി നിന്ന് അല്പസമയം വളരെ പീസ്ഫുള്ളായിട്ട് വന്നിരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് ഇവിടെ വന്നിരിക്കാം, ഈ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യവും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഫേസ് എന്നുള്ള നിലയിൽ കൂടുതൽ ജില്ലയും കൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഉള്ള സൗകര്യം ആ ജില്ലകളിലും ഏർപ്പെടുത്തുന്നതായിരിക്കും.
2: ഗിഗ് തൊഴിലാളികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും നഗര ജീവിതത്തിന്റെയും ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. അവരുടെ ക്ഷേമവും അന്തസ്സും ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ശൌചാലയമോ വിശ്രമിക്കാൻ സുരക്ഷിതമായ സ്ഥലമോ ഇല്ലാതിരുന്ന അവസ്ഥയിൽ ഗിഗ് വിശ്രമ കേന്ദ്രം വനിതാ ഗിഗ് തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഓൺലൈൻ ഡെലിവറി ജീവനക്കാരി സുമ.
6: ഏകദേശം 6 വർഷത്തോളമായി ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോബ് ചെയ്തു വരുന്നു. 8 മുതൽ 11 മണിക്കൂർ വരെ തിരുവനന്തപുരം സിറ്റിയിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോബ് ചെയ്യുന്നതിനിടയ്ക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുവാനോ ബാത്റൂമിൽ പോകുവാനോ കുടിവെള്ളത്തിനായോ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. ചുരുക്കം ചില റെസ്റ്റോറൻറ്റുകളിൽ മാത്രമാണ് ഞങ്ങൾക്ക് വാഷ്റൂം സംവിധാനം അലൗഡ് ആയിട്ടുള്ളത്. ഈ ഒരു പ്രാഥമിക കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി സംഘടനകളോട് ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഷെൽട്ടർ തുറക്കണമെന്നുള്ള ആവശ്യമായിട്ട്. ഗിഗ് വർക്കേഴ്സിന് ഗിഗോൺ എന്നൊരു സംരംഭം ബേക്കറി ജംഗ്ഷനിൽ ആദ്യമായിട്ട് തുറന്നു തന്നിരിക്കുകയാണ്. അവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കുടിവെള്ളമായാലും ഭക്ഷണമായാലും വിശ്രമമായാലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: ജോലിക്കിടയിലെ ചെറിയൊരു ഇടവേള പോലും സുരക്ഷിതമായും മാന്യമായും ചെലവഴിക്കാൻ ഗിഗ് തൊഴിലാളികൾക്ക് ഇനി ഈ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം. വിശ്രമ കേന്ദ്രത്തെക്കുറിച്ച് ഓൺലൈൻ ഡെലിവറി ജീവനക്കാരൻ ജെ ജെ റസൽ.
7: മഴയത്തും വെയിലത്തും നമ്മള് ഡെലിവറി പാർട്ട്നേഴ്സ് ഫുഡ് മറ്റ് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്ത് വരുമ്പോൾ പലപ്പോഴും തണലിനായിട്ട് മരത്തിനെയോ അല്ലെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് പെട്രോൾ പമ്പിനെയൊക്കെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ സർക്കാർ വന്ന് 100 ദിനമാകുമ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്കൊരു വിശ്രമ കേന്ദ്രം ആരംഭിക്കാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ആവശ്യങ്ങളും പരിഗണിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരുന്നതിനും അങ്ങനെ ഡെലിവറി പാർട്ട്നേഴ്സിന് കൂടുതൽ

0: ബെറ്റർ സർവീസ് കൊടുക്കാനും അതുവഴി കസ്റ്റമേഴ്സിനും മെച്ചപ്പെട്ട സേവനം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതിന് സർക്കാർ കൂടുതലായിട്ട് മുൻകൈ എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
1: വീടുകളിൽ ഇരുന്ന് ആപ്പ് വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് എത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് മാനുഷിക പരിഗണനയും വിശ്രമവും ആവശ്യമാണ്. നഗര ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഗിഗ് തൊഴിലാളികൾക്ക് അല്പം വിശ്രമിക്കാൻ ഒരു തണൽ. ഗിഗ് തൊഴിലാളികളുടെ അന്തസ്സും ക്ഷേമവും മുൻനിർത്തി അവർക്ക് അർഹിക്കുന്ന ആദരവും കരുതലും നൽകുന്നതിൽ ഗിഗ് ഓൺ മാതൃക തീർച്ചയായും അഭിനന്ദനീയമാണ്. കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ തണൽ പടരട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേവദാസി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
2: ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495 1 9 4 5 5 6 3 2 1 മറ്റൊരു നമ്പർ കൂടി പറയാം. 9 4 9 6 5 9 6 3 2 1 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. ഇനി സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനായി യേശുദാസും ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹദ് സേട്ട്.
3: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
4: കാരണങ്ങൾ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിൻ്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീയാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്റോണുമാണ്. അതിൻ്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് ഈ സ്വീകരണികൾ ഉള്ളതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്റോണും കൂടുതൽ ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അങ്ങനെ വണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് കൊണ്ട് കൂടുതലായിട്ട് സാധ്യത അവരിൽ കാണുന്നു. അപ്പം അമിതവണ്ണമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെയുള്ളത് ചില പ്രത്യേക ട്യൂമറുകൾ, സാധാരണ നിർദോഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ചില മുഴകൾ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ ക്യാൻസറായിട്ട് മാറാം. ഉദാഹരണത്തിന് മാറൽ ഓടി നടക്കുന്ന മുഴയെന്നറിയപ്പെടുന്ന മൗസ് ഇൻ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമ വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറഞ്ഞാൽ സ്തനത്തിൻ്റെ ഉൾവലിവുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറയുന്നത്. ഈ സ്ക്ലീറോസിങ് അഡിനോസിസ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ ഇതിൻ്റെ മാറിന് അതിൻ്റെ അത് വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകാറുണ്ട്. അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നൻ്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5-10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ടാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പം അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുപോലെ അണ്ടാശയത്തിൻ്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യ ഘടകം വന്നു. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷന്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ സാന്നിധ്യവും അതിൻ്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്. നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യം പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമുളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ, അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പോൾ മെൻസ്ട്രുവേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്ന് പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പോൾ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിന് റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിൻ്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
3: സാർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
4: ചലനരഹിതമായ വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവം ഉണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച്, ഹോർമോണിന്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവ ചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിന് മാത്രമാണ്. പക്ഷേ ആ സ്രവത്തിൻ്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദ കോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെയുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടുവന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരിലെ രോഗലക്ഷണം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിലെ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പാരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ആ രോഗത്തിൻ്റെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതല്ല, മാറിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും, അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പം അതുകൊണ്ട് കക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധയിൽ നിന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അർബുദ കോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
3: സാർ, ഈ സ്തനാർബുദം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
4: ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴയുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വയം പരിശോധനയിൽ ഒരു മുഴ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള തുടർ പരിശോധന ചെയ്ത് ആ പരിശോധനയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിനനുസരിച്ചുള്ള ചികിത്സ കൃത്യമായി നൽകുക. പിന്നെ അമിതവണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് അമിത ആഹാരം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, മിതമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ശീലിക്കുക. നമ്മുടെ സ്ത്രീകളുടെ പൊതുവെ ഒരു ധാരണയുണ്ട്, എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ. പക്ഷേ ഇപ്പം അത് മാറി വരുന്നുണ്ട്. ഒത്തിരി പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ അതാണ്. ഇപ്പം എല്ലാവരും വർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ഒരു അയാളും ചെയ്യുന്നു ഇയാളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയി ചെയ്യുന്നത് അവിടെ വെച്ച് നിന്ന് പോകരുത്. മിതമായിട്ടുള്ള വ്യായാമം, അമിതവണ്ണം ഒഴിവാക്കൽ, അതേപോലെ തന്നെ നിരന്തര റേഡിയേഷൻ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കൽ, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞാലല്ലാതെ ആ പറഞ്ഞ

0: അല്ലാതെ തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയം മറച്ചു വെക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഒരു ആളിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് രക്തബന്ധമുള്ള ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി അല്ലെങ്കിൽ ആ അസുഖം വന്ന് മരണപ്പെട്ടു പോയി, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ കൂടി അവർ പരിഗണിക്കണം. മാറിൻ്റെ മാത്രം പോയി നോക്കിയാൽ പോലെ, വയറിലൊരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ, ആർത്തവചക്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിൽക്കാതെ ബ്ലീഡിംഗ് ഉണ്ടാവുമെങ്കിൽ, ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, ഉചിതമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ചികിത്സ കൃത്യസമയത്ത് കൃത്യ കാലയളവിൽ കൃത്യമായി അത് ചെയ്തു തീർക്കുക. അത് കാരണം ശരീരം അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ കീമോ ഇഞ്ചക്ഷൻ വേണ്ട എന്ന് വെച്ചു എന്ന് വരും. പക്ഷേ അതല്ല വിഷയം, പക്ഷേ ആ ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, ആ ട്രീറ്റ്മെൻറ്റ് മുടക്കമില്ലാതെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്, അതിനുശേഷമുള്ള ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം രണ്ടാമത് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ചെക്കപ്പ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പോൾ മാറിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലിംഫഡീമ എന്ന് പറയുന്ന മന്ത് പോലത്തെ ഒരു നീര് വരാറുണ്ട്, പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ്. ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഫിസിയോതെറാപ്പിയൊക്കെ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു വിടുന്ന അത്രയും കാലങ്ങൾ, ഒരു വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക മാത്രം ആവുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിയൊക്കെ മറക്കും, പിന്നെ വീണ്ടും കയ്യിൽ മന്ത് പോലായിട്ടായിരിക്കും, പിന്നെ ആ ആൾ നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം. പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു പാപമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്യാൻസർ എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി നമ്മളതിനെ കവറപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രോഗം ആരുടെയും കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്.
1: സ്തനാർബുദത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
5: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് ജി ശ്രീനിവാസൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ അശോകൻ മൃദംഗം. ആദ്യം കന്നഡ ഗൗള രാഗത്തിൽ സൊഗസു ജൂഡ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി രൂപകതാളം.

അടുത്തതായി പരലോക സാധനമേ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി, രാഗം പൂർവി കല്യാണി, ആദിതാളം.

അവസാനമായി സദാശിവ ബ്രഹ്മേന്ദ്ര രചിച്ച വലജി രാഗത്തിലുള്ള നഹിരേ നഹിശങ്ക എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം.

ഇതുവരെ പാടിയത് ജി ശ്രീനിവാസൻ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ അശോകൻ മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി എ കെ സി നടരാജൻ ക്ലാർനെറ്റിൽ വായിച്ച കൃതി കേൾക്കാം. മധ്യമാവധി രാഗത്തിൽ ശരവണഭവ എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ രചിച്ച കൃതി ആദിതാളം.

0: പ്രിയ ശ്രോതാക്കളെ, നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ 11:10 മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ നേരിട്ടുള്ള പ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാവിലെ 11:10 മുതൽ.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
4: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
2: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
4: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
5: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ

0: ആദ്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം സർഗം.

0: ശാസ്ത്രലോകത്തിൽ ഇന്ന് മധുരത്തിന്റെ ജൈവരസതന്ത്രം. ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
1: മനുഷ്യന്റെ രുചിവൈവിധ്യങ്ങളെയും ആഹാര സംസ്കാരത്തെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് മധുരത്തോടുള്ള അവന്റെ ആഭിമുഖ്യം. നമ്മളിൽ ഭൂരിഭാഗം പേരും മധുരം ഇഷ്ടപ്പെടുന്നവരാണ്. നിത്യജീവിതത്തിന്റെ ഭാഗമായ ചായയിലും കാപ്പിയിലും വിവിധയിരം പാനീയങ്ങളിലും മധുരം ഒരു പ്രധാന ഘടകമാണ്. തലമുറകളായി നമ്മുടെ ഭക്ഷണക്രമത്തിൽ മധുരത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഐസ്ക്രീമുകൾ, കേക്കുകൾ, മറ്റു മധുര പലഹാരങ്ങൾ, മിഠായികൾ എന്നിവയെല്ലാം പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഈ മധുരരുചി തന്നെയാണ്. നിത്യേന ഉപയോഗിക്കുന്ന ഇത്തരം വിഭവങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന മധുരത്തിന്റെ അടിസ്ഥാന സ്രോതസ് പൊതുവെ പഞ്ചസാര എന്ന് നാം വിളിക്കുന്നതും ശാസ്ത്രീയമായി സുക്രോസ് എന്നറിയപ്പെടുന്നതുമായ കാർബോഹൈഡ്രേറ്റ് തന്മാത്രകളാണ്. മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു. പ്രകൃതിയിലെ മധുര സ്രോതസ്സുകൾ അവർക്ക് സമ്പുഷ്ടമായ ഊർജം നൽകി. മധുരം കണ്ടെത്തുന്നത് എളുപ്പത്തിൽ ഊർജം ലഭിക്കാനുള്ള മാർഗമായി. ഇത് മനുഷ്യർക്ക് മധുരം ഏറെ പ്രിയപ്പെട്ടതാകാൻ കാരണമായിരിക്കാം. പരിണാമ വഴികളിൽ രൂപപ്പെട്ട ഈ പ്രവണതയുടെ അവശേഷിപ്പാകാം ഇന്നും തുടരുന്ന മധുരത്തോടുള്ള നമ്മുടെ താല്പര്യം. രാസപരമായി പ്രധാനമായും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് പഞ്ചസാരകളും അന്നജവുമെല്ലാം. ഒരു തന്മാത്രയിലടങ്ങിയിരിക്കുന്ന ഷുഗർ യൂണിറ്റുകളുടെ എണ്ണം അനുസരിച്ച് ഇവയെ പൊതുവിൽ നാലായി തിരിക്കാം. ഒറ്റ ഷുഗർ യൂണിറ്റ് മാത്രമുള്ള ഏറ്റവും ലളിതമായ രൂപമായ മോണോസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവ. രണ്ട് മോണോസാക്കറൈഡുകൾ കൂടി ചേരുമ്പോൾ ഡൈസാക്കറൈഡുകൾ ഉണ്ടാകുന്നു. സാധാരണ പഞ്ചസാരയായ സുക്രോസ്, പാലിലെ ലാക്ടോസ്, മാൾട്ടോസ് എന്നിവ ഇതിൽപ്പെടുന്നു. 3 മുതൽ 10 വരെ മോണോസാക്കറൈഡ് യൂണിറ്റുകൾ ചേരുന്നവയാണ് ഒലിഗോസാക്കറൈഡുകൾ. നിരവധി മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കണ്ണുചേർന്നുണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളാണ് പോളിസാക്കറൈഡുകൾ. സസ്യങ്ങളിലെ ഊർജ്ജശേഖരമായ അന്നജവും സസ്യകോശഭിത്തിയുടെ പ്രധാന ഘടകമായ സെല്ലുലോസും ഇതിനുദാഹരണങ്ങളാണ്. കാർബോഹൈഡ്രേറ്റുകളെ പൊതുവിൽ മധുരമുള്ള പഞ്ചസാരകൾ അഥവാ ഷുഗേഴ്സ്, മധുരം അനുഭവപ്പെടാത്ത കാർബോഹൈഡ്രേറ്റുകൾ അഥവാ നോൺ ഷുഗേഴ്സ് എന്നിങ്ങനെ വേർതിരിച്ചു പറയാറുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് തുടങ്ങിയവ മധുരമുള്ള കാർബോഹൈഡ്രേറ്റുകളാണ്. അന്നജവും സെല്ലുലോസും മധുരം അനുഭവപ്പെടാത്ത കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ പഞ്ചസാരകളെ അവയുടെ സ്രോതസ്സിന്റെയും ഭക്ഷണത്തിലുള്ള രൂപത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ടായി തിരിക്കാം. സ്വാഭാവികമായി ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകളും ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ സംസ്കരണ വേളയിലോ പ്രത്യേകമായി ചേർക്കുന്ന പഞ്ചസാരകളും. പഴങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവയും പാലിലെ ലാക്ടോസും ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം പഞ്ചസാരകൾ മിക്കതും നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ മറ്റ് പോഷക ഘടകങ്ങൾക്കൊപ്പം കാണപ്പെടുന്നു. ഭക്ഷണം തയ്യാറാക്കുമ്പോഴോ ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണ വേളയിലോ പ്രത്യേകമായി ചേർക്കുന്ന പഞ്ചസാരകളെയാണ് ആഡഡ് ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നത്. സാധാരണ പഞ്ചസാരയായ സുക്രോസ്, ഗ്ലൂക്കോസ് സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ബേക്കറി ഉൽപ്പന്നങ്ങൾ, മധുരപാനീയങ്ങൾ, മിഠായികൾ, ബിസ്ക്കറ്റുകൾ, ഐസ്ക്രീം തുടങ്ങിയവയിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം തന്നെ തേൻ, പഴച്ചാറുകൾ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകളും കൂടി ഉൾപ്പെടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരമുള്ള ഫ്രീ ഷുഗേഴ്സ് എന്ന വിഭാഗം. ആഡഡ് ഷുഗേഴ്സും ഫ്രീ ഷുഗേഴ്സും അമിതമായി അല്ലെങ്കിൽ പതിവായി ഉപയോഗിക്കുന്നത് അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, ദന്തക്ഷയം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. അതിനാൽ ദിവസേന ലഭിക്കുന്ന ആകെ ഊർജത്തിൽ ഫ്രീ ഷുഗേഴ്സിൽ നിന്നുള്ള വിഹിതം 10% താഴെയായി പരിമിതപ്പെടുത്തണമെന്നും സാധ്യമെങ്കിൽ അത് 5% താഴെയാക്കുന്നത് കൂടുതൽ അഭികാമ്യമെന്നും ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നു. ചുരുക്കത്തിൽ, പഴങ്ങൾ പോലുള്ള പ്രകൃതിദത്തവും അധികം സംസ്കരിക്കാത്തതുമായ ഭക്ഷണങ്ങൾക്ക് മുൻഗണന നൽകുകയും ആഡഡ് ഷുഗേഴ്സ് ഉൾപ്പെടെയുള്ള ഫ്രീ ഷുഗേഴ്സിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണശൈലി. ഇത്രയൊക്കെ പറയുമ്പോൾ പഞ്ചസാരകൾ വലിയ പ്രശ്നകാരികളാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ നേരെ മറിച്ചാണ് യാഥാർത്ഥ്യം. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകളിൽ ഒന്നാണ് കാർബോഹൈഡ്രേറ്റുകൾ. നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കളിലെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരം പ്രധാനമായും ഗ്ലൂക്കോസ് പോലെയുള്ള ലളിതമായ തന്മാത്രകളാക്കി മാറ്റുന്നു. ഇവ രക്തത്തിൽ പ്രവേശിച്ച് ശരീരകോശങ്ങളുടെയും അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനമായി മാറുന്നു. ശരീരഭാരത്തിന്റെ ഏകദേശം 2% മാത്രം വരുന്ന നമ്മുടെ തലച്ചോർ വിശ്രമാവസ്ഥയിൽ ഉൾപ്പെടെ നമുക്ക് ആവശ്യമായ മൊത്തം ഊർജത്തിന്റെ ഏകദേശം 20% വരെ ഉപയോഗിക്കുന്നു. തലച്ചോറിന് വലിയ തോതിൽ ഗ്ലൂക്കോസ് സംഭരിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ രക്തത്തിൽ നിന്ന് തുടർച്ചയായി ഗ്ലൂക്കോസ് ലഭിക്കേണ്ടതുണ്ട്. കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് രക്തപ്രവാഹത്തിലെത്തുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയരുന്നു. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ പ്രധാനമായും അസ്ഥിപേശികളിലേക്കും കൊഴുപ്പ് കോശങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. അവിടെ ഗ്ലൂക്കോസ് ഊർജോൽപാദനത്തിനും സംഭരണത്തിനുമായി വിനിയോഗിക്കപ്പെടുന്നു. കോശങ്ങളിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന ജൈവരാസപ്രവർത്തനങ്ങളിലൂടെ ഗ്ലൂക്കോസ് വിഘടിക്കുമ്പോൾ ഊർജം ലഭ്യമാകുന്നു. സെല്ലുലാർ റെസ്പിറേഷന്റെ ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജന്റെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെയാണ് നടക്കുന്നത്. തുടർന്ന് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന എയ്റോബിക് റെസ്പിറേഷനിലൂടെ ഗ്ലൂക്കോസിലെ രാസോർജത്തിന്റെ വലിയൊരു ഭാഗം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ATP തന്മാത്രകളിൽ സംഭരിക്കപ്പെടുന്നു. ഈ ATP വിവിധ കോശപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭ്യമാക്കുന്നു. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗം കരളിലും അസ്ഥിപേശികളിലും ഗ്ലൈക്കോജൻ എന്ന പോളിമറായി സംഭരിക്കപ്പെടുന്നു. ഇതിൽ കരളിലെ ഗ്ലൈക്കോജൻ ശരീരത്തിലാകെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുമ്പോൾ അസ്ഥിപേശികളിലെ ഗ്ലൈക്കോജൻ പ്രധാനമായും ആ പേശികളുടെ സ്വന്തം ഊർജാവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ കരളിലെ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി രക്തത്തിലെത്തിക്കുന്നു. ഇൻസുലിനും ഗ്ലൂക്കോഗോണും നിർവഹിക്കുന്ന ഈ പ്രവർത്തനങ്ങളാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നത്. ഈ നിയന്ത്രണ സംവിധാനത്തിലെ തകരാറുകളാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. ഇൻസുലിന്റെ ഉൽപ്പാദനം നിലയ്ക്കുകയോ തീരെ കുറയുകയോ ചെയ്യുന്ന Type 1 പ്രമേഹത്തിലും ശരീരകോശങ്ങളുടെ ഇൻസുലിൻ പ്രതിരോധവും ക്രമേണ ഇൻസുലിൻ ഉൽപ്പാദനക്കുറവും പ്രകടമാകുന്ന Type 2 പ്രമേഹത്തിലും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി ഉയരുന്നു. തുല്യ അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ വ്യത്യസ്ത ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം ഉയർത്തുന്നു എന്ന് താരതമ്യം ചെയ്യുന്ന അളവുകോലാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഗ്ലൂക്കോസിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 100 കണക്കാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ഭക്ഷണങ്ങളുടെ ഇൻഡെക്സ് സാധാരണയായി 0 മുതൽ 100 വരെയുള്ള സ്കെയിലിലാണ് രേഖപ്പെടുത്തുന്നത്. ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസ് താരതമ്യേന വേഗത്തിൽ ഉയർത്താം. എന്നാൽ ഈ സ്വാധീനം ഭക്ഷണത്തിന്റെ അളവ്, ഘടന, പാചകരീതി എന്നിവയനുസരിച്ച് വ്യത്യാസപ്പെടും. നാരുകൾ കൂടുതലുള്ള, തവിടുള്ള അരി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് പൊതുവെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. നാരുകൾ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനവും ആഗിരണവും മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ് ഇതിന് ഒരു കാരണം. ഒരു ഭക്ഷണത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സും ഒരു നിശ്ചിത അളവിലുള്ള ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവും ഒരുമിച്ച് പരിഗണിക്കുന്ന അളവുകോലാണ് ഗ്ലൈസമിക് ലോഡ്. സാധാരണ കഴിക്കുന്ന ഒരു നിശ്ചിത അളവ് ഭക്ഷണം രക്തത്തിലെ ഗ്ലൂക്കോസിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു. ഗ്ലൈസമിക് ലോഡ് 10 അതിൽ താഴെയോ ആണെങ്കിൽ കുറഞ്ഞതായും 11 മുതൽ 19 വരെയാണെങ്കിൽ ഇടത്തരമായും 20 അതിൽ കൂടുതലോ ആണെങ്കിൽ ഉയർന്നതായും കണക്കാക്കുന്നു. കുറഞ്ഞ ഗ്ലൈസമിക് ലോഡ് ഉള്ളതും നാരുകൾ ധാരാളം അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിയന്ത്രണത്തിനും മെറ്റബോളിക് ആരോഗ്യത്തിനും സഹായകരമാണ്. പഞ്ചസാര അഥവാ സുക്രോസ് അന്നജത്തേക്കാൾ വേഗത്തിൽ ദഹിച്ച് ആഗിരണം ചെയ്യപ്പെടാം. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയും ഒരു ഫ്രക്ടോസ് തന്മാത്രയും ചേർന്നുണ്ടാകുന്ന ഡൈസാക്രൈഡാണ് സുക്രോസ്. ചെറുകുടലിൽ സുക്രേസ് എന്ന എൻസൈം സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി വിഘടിപ്പിക്കുന്നു. ഇവ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് കരളിലെത്തുന്നു. തുടർന്ന് ഗ്ലൂക്കോസ് ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്ക് എത്തുകയും സെല്ലുലാർ റെസ്പിറേഷനിലൂടെ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഫ്രക്ടോസിന്റെ ഉപാപചയം പ്രധാനമായും കരളിലാണ് നടക്കുന്നത്. ഫ്രക്ടോസ് കരളിൽ ഗ്ലൂക്കോസ്, ഗ്ലൈക്കജൻ, ലാക്ടേറ്റ് തുടങ്ങിയവയായി മാറുന്നു. അധിക ഊർജം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഫ്രക്ടോസിന്റെ ഒരു ഭാഗം ഫാറ്റി ആസിഡുകളായും ട്രൈഗ്ലിസറൈഡുകളായും അങ്ങനെ കൊഴുപ്പായും മാറാം. ഗ്ലൈക്കജനായി സംഭരിക്കാൻ കഴിയുന്നതിലും അധികമായെത്തുന്ന ഗ്ലൂക്കോസും ഇപ്രകാരം കൊഴുപ്പായി മാറുന്നുണ്ട്. പഞ്ചസാരയും മധുരപാനീയങ്ങളും അമിതമായി കഴിക്കുന്നത് ശരീരത്തിലെ അധിക ഊർജ ലഭ്യതയ്ക്കും കരളിൽ കൊഴുപ്പുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കാം. ദീർഘകാലം ഇത്തരത്തിലുള്ള ഭക്ഷണശീലം തുടരുന്നത് കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനും മെറ്റബോളിക് സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം. പഴങ്ങളും ധാന്യങ്ങളും പോലെയുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് സംസ്കരിച്ച പഞ്ചസാര വലിയ അളവിൽ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പഴങ്ങളിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ് എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങി മറ്റു പല പോഷക ഘടകങ്ങളോടൊപ്പമാണ് കാണപ്പെടുന്നത്. ഈ ഘടകങ്ങൾ പഞ്ചസാരയുടെ ആഗിരണത്തെ

0: മന്ദഗതിയിലാക്കുകയും ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ പഴങ്ങൾ അവയുടെ സ്വാഭാവിക രൂപത്തിൽ കഴിക്കുന്നത് പൊതുവെ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൻ്റെ ഭാഗമാണ്. ഫ്രീ ഷുഗറുകളും അനാരോഗ്യകരമായ കൊഴുപ്പുമടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ആവശ്യത്തിന് അന്നജം, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ലഭിക്കുന്ന സമീകൃതാഹാരം ശീലമാക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഉചിതം. ഊർജം നൽകുന്നതിന് പുറമെ കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ മറ്റ് പല പ്രധാന ധർമ്മങ്ങളും നിർവഹിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ രക്തഗ്രൂപ്പ് എ, ബി, എ ബി, ഒ എന്നിവയിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക കാർബോഹൈഡ്രേറ്റ് ഘടനകൾ ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിലുണ്ട്. ഈ ഘടനകളുടെ അറ്റത്ത് കാണപ്പെടുന്ന പഞ്ചസാരയുടെ വ്യത്യാസമാണ് എ, ബി രക്തഗ്രൂപ്പുകളെ വേർതിരിക്കുന്നത്. എ ഗ്രൂപ്പിൽ എൻ അസറ്റൈൽ ഗാലക്ടോസാമിൻ എന്ന പഞ്ചസാരയും ബി ഗ്രൂപ്പിൽ ഗാലക്ടോസ് എന്ന പഞ്ചസാരയുമാണ് കാണപ്പെടുന്നത്. എ ബി ഗ്രൂപ്പിൽ ഇവ രണ്ടും ഉണ്ടാകും. ഒ ഗ്രൂപ്പിൽ ഈ രണ്ട് പഞ്ചസാരകളും ഇല്ലാതെ അടിസ്ഥാന കാർബോഹൈഡ്രേറ്റ് ഘടന മാത്രമായി നിലനിൽക്കുന്നു. ജീവന്റെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കുന്ന മറ്റു പല സുപ്രധാന ശാരീരിക ധർമ്മങ്ങളിലും കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾ പങ്കുവഹിക്കുന്നുണ്ട്. അതിലേറ്റവും അത്ഭുതകരമായ ഒന്നാണ് ബീജസങ്കലന പ്രക്രിയയിലെ ചില പഞ്ചസാര തന്മാത്രകളുടെ പങ്ക്. ഒരു ബീജം അണ്ഡത്തെ തിരിച്ചറിയുന്നതിലും അതിൻ്റെ ബാഹ്യ ആവരണവുമായി ബന്ധപ്പെടുന്നതിലും ഇത്തരം കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് പങ്കുണ്ട്. അണ്ഡത്തിൻ്റെ ബാഹ്യ ആവരണത്തിൽ കാണപ്പെടുന്ന സിയാലിൻ ലൂയിസ് എക്സ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് ഘടനകൾ ബീജത്തിൻ്റെ ഉപരിതലത്തിലുള്ള ചില പ്രോട്ടീനുകളുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഒരു പൂട്ടും താക്കോലും എന്നതുപോലെയുള്ള ഈ തന്മാത്രാതല തിരിച്ചറിയൽ ബീജം അണ്ഡവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയയിൽ പങ്കുവഹിക്കാം എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ പുതിയൊരു ജീവന്റെ ഉത്ഭവത്തിലും കാർബോഹൈഡ്രേറ്റ് തന്മാത്രകൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ടെന്ന് പറയാം. ഭക്ഷണത്തിലെ മധുരം ജീവിതത്തിലെ വലിയ ആനന്ദങ്ങളിൽ ഒന്നാണെങ്കിൽ കൂടി പഞ്ചസാരയുടെ അമിത ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം. പഞ്ചസാര ചേർത്ത പഴച്ചാറിന് പകരം ഒരു പഴം അതിൻ്റെ സ്വാഭാവിക രൂപത്തിൽ കഴിക്കുന്നത് പോലെ ഭക്ഷണങ്ങളെ പ്രകൃതിദത്തമായ തനിമയോടെ സ്വീകരിക്കുന്നതാണ് ഉചിതം. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് നാം ബോധപൂർവം ചിന്തിക്കാറുണ്ടെങ്കിലും മധുരത്തോടുള്ള നമ്മുടെ താല്പര്യം അതിന് പലപ്പോഴും തടസ്സമാകാറുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ വഴിയിൽ ഊർജ്ജസാന്ദ്രമായ ഭക്ഷണങ്ങളോടുള്ള ഈ ആകർഷണം നമ്മുടെ പൂർവികരെ അതിജീവനത്തിന് സഹായിച്ചിരിക്കാം. എന്നാൽ മധുരം എളുപ്പത്തിലും അമിതമായും ലഭ്യമാകുന്ന ഇന്നത്തെ ലോകത്ത് ഒരിക്കൽ നിലനിൽപ്പിന് സഹായകരമായിരുന്ന അതേ ജൈവിക ത്വര നമുക്ക് തന്നെ വലിയൊരു ആരോഗ്യ വെല്ലുവിളിയായി മാറുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം പരിണാമ വിജയത്തിൻ്റെ ഇരകളാണ് നാം. ചിന്തോദ്ദീപകമായ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഭൂമിയിലെ എല്ലാ മധുരത്തിൻ്റെയും തുടക്കം എവിടെയാണ്? ഉത്തരം ലളിതമാണ്, സൂര്യൻ. സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് ആണ് സകല മധുരങ്ങളുടെയും ഉറവിടം. ഭക്ഷണത്തിലൂടെ നമ്മുടെ കോശങ്ങളിൽ എത്തുന്ന ആ ഗ്ലൂക്കോസ് ATP എന്ന ഊർജ്ജമായി മാറി നമ്മുടെ ശ്വാസമായും ഹൃദയമിടിപ്പായും ജീവന്റെ തുടിപ്പുകളായും മാറുന്നു. ഒരു സ്പൂൺ പഞ്ചസാരയിൽ നാം കാണേണ്ടത് വെറുമൊരു മധുരമല്ല, അതിൽ സൂര്യനിൽ നിന്ന് ആരംഭിച്ച ഒരു ഊർജ യാത്രയുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുടെ അത്ഭുതകരമായ കൂട്ടുകെട്ടാണത്. നമ്മുടെ ശരീരകോശങ്ങൾക്ക് തുടിപ്പ് നൽകുന്ന രാസപ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഈ തന്മാത്രാ ബന്ധത്തിലൂടെയാണ്. ചുരുക്കത്തിൽ, ജീവന്റെ നിലനിൽപ്പിനെ തന്നെ കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു വിസ്മയമാണ് ആ ചെറിയ തരികളിൽ ഒളിഞ്ഞിരിക്കുന്നത്. മധുരത്തിൽ നിന്ന് ഭയന്നോടുകയല്ല, മറിച്ച് അതിനെ കരുതലോടെ സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അത് വെറുമൊരു സ്വാദ് മാത്രമല്ല, ജീവന്റെ താളത്തിനുള്ള ഇന്ധനവും അതിജീവനത്തിനുള്ള ഊർജവുമാണ്. അളവറിഞ്ഞ് ആസ്വദിച്ച് വിവേകത്തോടെ നമുക്കതിനെ കൂടെ കൂട്ടാം, ജീവിതത്തിന് കൂടുതൽ മധുരം പകരാം.
1: മധുരത്തിന്റെ ജൈവരസതന്ത്രം ആറ്റിങ്ങൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ. അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പിട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
2: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
3: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
1: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
3: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
4: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു.

0: work from home, high salary, for a motorcycle kilo, adi poli.
1: Kudungi.
2: Agnyada linku garil click chayerade. RBI parayunnu.
3: Arivu nedu jagrada pulartu.
4: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: ഞാൻ അഡ്വക്കേറ്റ് കേശവപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
1: ആകാശവാണി ഇപ്പോൾ ബി പ്രകാശ് സംഗീതം നൽകി റാണ ഭുവൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പിന്നിലേക്കായും മരങ്ങൾ പെയ്യുന്നു ചാഞ്ഞും ചരിഞ്ഞു. രചന ദിലീപ് എം കെ.

0: ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: സമയം 12 കഴിഞ്ഞ് 59:57. ഇനി പ്രാദേശിക വാർത്തകൾ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.

0: പ്രധാന വാർത്തകൾ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ഫ്ളൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. വാർത്തകൾ വിശദമായി. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ UPSC ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, 100 ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ഷേപ്പിംഗ് ദ പോളിസീസ് ഓഫ് UPSC ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. 1991 ഒക്ടോബർ 1 മുതലാണ് മുതിർന്നവർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദീർഘായുസിന്റെ കാലം ദീർഘകാല ജീവിതത്തിനായി ഒരു പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജനങ്ങളുടെ അവകാശങ്ങൾ, അന്തസ്, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി സംസ്ഥാനത്തിന്റെ സമസ്ത ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുത്തി മുതിർന്നവർക്കുള്ള സർവേ തയ്യാറാക്കും. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ലോകോത്തര മാതൃകകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാങ്കേതിക ഉപദേശക സമിതി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: അപ്പം നമുക്ക് അവരെ സജീവമാക്കണം, അവരെ നമുക്ക് കരുത്തുറ്റതാക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ നാടിന്, സാമൂഹ്യ പുരോഗതിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റണം. അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരും. കേരളത്തിൽ രാജ്യത്തിന് മാതൃകയായ തരത്തിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അടുത്ത തന്നെ ഏറ്റവും ഫലപ്രദമായി നിലവിൽ വരും.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് PB വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്നും അതേസമയം ദിവസം മുഴുവൻ ഉപയോഗം അനുവദിക്കുന്നത് പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കുകയും ദുരന്തം ഒഴിവാക്കുകയും ചെയ്ത ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ചു. ക്യാപ്റ്റനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹപൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ മച്ചാർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അസാമാന്യമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ച ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം വേഗത്തിൽ ആരോഗ്യവും കരുത്തും വീണ്ടെടുക്കട്ടെയെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. പാചക എണ്ണയുടെ പുനരുപയോഗം വ്യാപകമായി നടക്കുന്നുവെന്ന പരാതിയിൽ ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ കൊല്ലം നഗരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 6 സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിൽ നടത്തിയ ഡ്രൈവിൽ 96 കടകൾ പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ഉപയോഗിച്ച എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന TPC മെഷീന്റെയും മൊബൈൽ ലാബിന്റെയും സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാതെ പ്രവർത്തിച്ച 8 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. മാലിന്യം ശരിയായി നീക്കം ചെയ്യാത്തതും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതുമായ സ്ഥാപനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കാനും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം നൽകാനും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും സർക്കാർ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാട്ടിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെയുണ്ടായ യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, K രാജൻ തുടങ്ങിയവർ സന്ദർശിച്ചു.

അന്വേഷണം നടത്തി. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ദർശനത്തിനായി കേന്ദ്രസംഘം കവരത്തിയിലെത്തി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെക്രട്ടറി പി കെ സിംഗ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ദേവേന്ദ്രകുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ദ്വീപിലെത്തിയത്. സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ലക്ഷദ്വീപിലെ പ്രവർത്തന പുരോഗതിയിലുള്ള ഡീറെഗുലേഷന്റെ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര കാപ്പി ദിനം. സിവിൽ സ്റ്റേഷനിൽ നിന്നാരംഭിച്ച കാപ്പി റാലിയോടെ വയനാട് ജില്ലയിൽ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കോഫി ബോർഡ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, വയനാട് സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോഫി ദിനാചരണം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും പ്രദർശന വിപണന മേള, കോഫി പാർട്ടി, കർഷകരെയും കർഷക പ്രതിനിധികളെയും സംരംഭകരെയും ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. അടുത്ത 10 വർഷത്തേക്ക് വയനാട് ജില്ലയിൽ കാപ്പി കൃഷിയുടെ വ്യാപനവും ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് 2500 കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് കോഫി ബോർഡ് വിവിധ ഏജൻസികൾക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെന്ന്. ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടം കുറയ്ക്കാനും ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും സഹകരിച്ച് നടപ്പാക്കിയ പ്രക്രിയയാണ് ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പ്. ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക, പൊതുമേഖലാ ബാങ്കുകളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭത്തിലെത്തിക്കുക എന്നിവയായിരുന്നു ബാങ്കിംഗ് സെക്ടർ ക്ലീനപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലയം മേധാവി എ ജി ബൈജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആകാശവാണിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ്, ശുചീകരണ തൊഴിലാളികളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടീൽ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ആകാശവാണിയിൽ സംഘടിപ്പിച്ചിരുന്നത്. പാലക്കാട് നഗരത്തിലെ കന്നുകാലി ശല്യം നിയന്ത്രിക്കാൻ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കി നഗരസഭ. കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 6 സ്ക്വാഡുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ശല്യമാകുന്ന വിധത്തിൽ നഗരത്തിൽ കന്നുകാലികളെ അഴിച്ചുവിടുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. കന്നുകാലികളെ കൂടുതലായി അഴിച്ചുവിടുന്ന മേഖലകളിൽ സ്ഥിരം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരസഭ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കന്നുകാലികളെ അഴിച്ചുവിടുന്നത് ആവർത്തിച്ചാൽ കാലികളെ പിടിച്ചുകെട്ടി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ 12-ാം ദിവസം തുഴച്ചിലിൽ പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളിമെഡൽ. സ്ക്വാഷിൽ വനിതാ ടീം വെങ്കലം നേടി. വനിതാ ഹോക്കി ടീം ഫൈനലിൽ നാളെ ചൈനയെ നേരിടും. 10 സ്വർണവും 22 വെള്ളിയും 30 വെങ്കലവും ഉൾപ്പെടെ ആകെ 62 മെഡലുമായി ഇന്ത്യ നിലവിൽ 8-ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 35 പോയിന്റ് താഴ്ന്ന് 72,446-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഇടിഞ്ഞ് 22,567-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,09,440 രൂപയും ഗ്രാമിന് 13,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാനുസൃതമായ മാറ്റങ്ങൾക്കിടയിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോടുള്ള ജനങ്ങളുടെ വിശ്വാസം രാജ്യത്തിന് മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീംകോടതി. ഫ്ലൈ ദുബായ് വിമാനത്തിലെ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ പൌരനായ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും ലോക നേതാക്കളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിന്റെ തുഴച്ചിലിൽ മത്സരത്തിൽ മലയാളികളായ മനു ഫ്രാൻസിസ്, പ്രിൻസ് കുരിശിങ്കൽ നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ വനിതാ ടീമിന് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു.
1: വാർത്തക്യത്തെ വിശേഷിപ്പിക്കുന്നത്

സാധ്യതകളുടെ ശേഖരം, അനുഭവ സമ്പത്ത് എന്നൊക്കെയാണെങ്കിലും വയസ്സായാൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. കേരളത്തിൽ 6-ൽ 1 60 വയസ്സിന് മുകളിൽ എന്നാണ് സ്ഥിതിവിവരക്കണക്ക്. മാതാപിതാക്കളുടെ കിടപ്പാടം ഭാഗം വെച്ച് വാങ്ങിയ ശേഷം അവരെ പരിപാലിക്കുന്നതിന് കണക്ക് പറയുന്ന മക്കൾ ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. 2031 വാർദ്ധക്യത്തിലെത്തുന്നവർ 75 ലക്ഷമാണെന്നാണ് കണക്കുകൾ സൂചന നൽകുന്നത്. വാർദ്ധക്യം എപ്പോൾ ആരംഭിക്കുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 30-നും 50-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളിൽ വയസ്സാകുന്നു എന്നതിന്റെ ലക്ഷണമായ ക്ഷീണവും നടുവേദനയും മറ്റും കണ്ടു തുടങ്ങുന്നത്. 36-നും 47-നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് ശാരീരിക മാനസിക സംഘർഷാവസ്ഥ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത്. ഇതിനെ മിഡ് ലൈഫ് ക്ലൈമാക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചുമതലകൾ ഏറ്റവും കൂടുതൽ അനുഭവമാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. സ്വന്തം കുഞ്ഞുങ്ങളുടെ പരിപാലനവും വൃദ്ധ മാതാപിതാക്കളുടെ പരിചരണവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും ജോലിസ്ഥലത്തെ വർക്ക് പ്രഷറും ആകെ കൂടി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ തലമുടി കൊഴിയുക, നരയ്ക്കുക, തൊലിപ്പുറത്തെ മിനുസത നഷ്ടപ്പെടുക തുടങ്ങിയവയും കണ്ടു തുടങ്ങും. ബേസിക് മെറ്റബോളിക് റേറ്റ് താഴുന്നതിനാൽ ശരീരഭാരം വർദ്ധിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയാണ്. വെള്ളെഴുത്തിന്റെ ആരംഭവും കേൾവി ശക്തിക്കുണ്ടാകുന്ന വ്യതിയാനവും വയസ്സാകുന്നത് വിളിച്ച് അറിയിക്കുന്ന ലക്ഷണങ്ങളാണ്. കാൽമുട്ട് വേദന, തോളല്ലിന്റെ തേയ്മാനം നിമിത്തം കൈ ഉയർത്താനും അടിവസ്ത്രത്തിന്റെ കൊളുത്തിടാൻ കൈ പുറകിലോട്ട് മടക്കാൻ സാധിക്കാത്തതും കാരണം പരസഹായം തേടേണ്ടി വരിക എന്നിവയെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മനോവിഷമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു മധ്യവയസ്സില് മൂത്രശങ്ക വന്നു തുടങ്ങിയാൽ മൂത്രത്തെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം സ്ത്രീകളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു അവസ്ഥയാണ്. നമ്മുടെ മസിലിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പരിഹാരമാണ്. അതേസമയം മധ്യവയസ്സുകാരനായ പുരുഷന് വേണ്ടത്ര വിശ്രമവേളകൾ ദൈനംദിന ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വരാന്തയിലുള്ള ചാരി കസേരയിൽ ചാരിയിരുന്ന് പത്രം വായിക്കാനും സ്വീകരണ മുറിയിലെ സോഫയിൽ കിടന്നുകൊണ്ട് ടി വി കാണാനും സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവസരങ്ങൾ താരതമ്യേന ഏറെയാണ്. പാവം സ്ത്രീ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ വീട്ടിൽ ജോലിയിൽ ഏർപ്പെടുന്നു. ആദ്യത്തെ ജോലി ഗേറ്റിലെ പൂട്ടു തുറക്കുക, പിന്നെ പത്രമെടുത്ത് സ്വീകരണ മുറിയിലെ ചെറുമേശയിൽ വച്ചിട്ട് അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്നതിന്റെ വെപ്രാളമാണ്. ഉണ്ടാക്കിയ ചായ വീട്ടിലെ ഗൃഹനാഥൻ പതിവായി കുടിക്കുന്ന ചായക്കോപ്പിയിൽ തന്നെ ഒഴിച്ച് പത്രവും എടുത്ത് കിടക്കമുറിയിൽ പോയി അദ്ദേഹത്തെ ഉണർത്തേണ്ട ചുമതലയും സൂപ്പർ വുമൺ കോംപ്ലക്സ് ഉള്ള സ്ത്രീകൾ ചെയ്തു കൂട്ടുന്ന ജോലിയാണ്. അമ്മേ, എന്നെ 6 മണിക്ക് ഉണർത്താൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തില്ല എന്ന് കിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്ന 2-ാം ക്ലാസ്സുകാരിയെ കുളിമുറിയിൽ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിപ്പിച്ച് പഠനമേശക്കരിയിൽ ഇരുത്തി തയ്യാറാക്കിയ പ്രാതൽ കുട്ടി എഴുതുന്നതിനിടയിൽ അതിന്റെ വായിൽ വെച്ചു കൊടുത്ത് ശീലിപ്പിച്ച സ്ത്രീജനങ്ങൾ കുടുംബത്തിലെ മുഴുവൻ പേരെയും മടി പിടിപ്പിക്കുന്നവരാണ്. അതുമാത്രമല്ല, അധിക ഭാരം ചുമക്കുന്നത് വഴി സ്വന്തം ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സംഘർഷവും ഇക്കൂട്ടരെ അലട്ടുന്നതിനാൽ വാർദ്ധക്യകാല ലക്ഷണങ്ങൾ ഇവരിൽ വളരെ നേരത്തെ കണ്ടു തുടങ്ങുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, സംഘർഷം പുറത്തു കാണിക്കാതെ മനസ്സിൽ അടക്കി വെച്ച് ജീവിച്ചാൽ പിൽക്കാലത്ത് അവ വികൃത രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാണ്. ഉദാഹരണം, രക്താതിസമ്മർദ്ദം, പക്ഷാഘാതം, ഹൃദയസ്തംഭനം തുടങ്ങിയവ. കോവിഡിന്റെ പിന്തുടർച്ചയായി പലർക്കും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെയും കൂടി അപ്രതീക്ഷിത മരണം കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ വൃദ്ധജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? വർദ്ധിച്ചു വരുന്ന വൃദ്ധജനസംഖ്യയെ കണക്കിലെടുത്ത് അവർക്ക് സുരക്ഷിതമായ ജീവിതം നൽകാനായി പ്രത്യേക നീക്കിയിരിപ്പ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നടപ്പിൽ വന്നാൽ ഒറ്റപ്പെട്ടു പോയവരും സ്വന്തം മക്കളുടെ സാമീപ്യം കിട്ടാത്തവരുമായ വൃദ്ധജനങ്ങൾക്ക് നിലവിലുള്ള വിശ്രമകാല വസതികൾ ഏറെ ഗുണം ചെയ്യുമെന്ന് ആശിക്കാം. അതുപോലെ തന്നെ സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. 1-ാമത്തേത് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രോഗനിർണയം മൊബൈൽ ക്ലിനിക്കിലൂടെ നൽകുന്നു. സൗജന്യ മരുന്ന് വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ

0: പദ്ധതി. കിടപ്പ് രോഗികൾക്ക് സേവനം നൽകുന്ന ഈ പദ്ധതിയിൽ പ്രാദേശികമായിട്ട് കിടപ്പ് രോഗികളുള്ള വീടുകളിൽ സന്ദർശിച്ച് സേവനം നൽകുന്നു. ഹെൽത്ത് ഡെസ്ക്, വയോമിത്രം, കോർഡിനേറ്റർ മുഖാന്തരം മുതിർന്ന പൗരർക്ക് സേവനം നൽകുന്നു. നാലാമത് മറ്റ് സേവനങ്ങൾ. മാനസിക ഉല്ലാസത്തിന് ഗുണഭോക്താക്കളുമായി സല്ലാപം, സ്നേഹയാത്ര, കൗൺസിലിംഗ്, പുനരധിവാസ സേവനങ്ങൾ എന്നിവ നൽകുന്നു. അഞ്ചാമത്തത് വയോശ്രേഷ്ഠ സമ്മാൻ ദേശീയ തലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ആറാമത് വയോ അമൃത ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സേവനം നൽകുന്നു. ഏഴാമത്തത് മന്ദഹാസം പദ്ധതി സൗജന്യ കൃത്രിമ പല്ല് സെറ്റ് ബി പി എൽ പൗരന്മാർക്ക് നൽകുന്നു. കൂടാതെ പരമാവധി 5000 രൂപ ധനസഹായവും നൽകുന്നു. എട്ട് സ്വയംപ്രഭ ഹോം പങ്കാളി നഷ്ടപ്പെട്ട വൃദ്ധജനങ്ങൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് അതായത് 20 പേർക്ക് വീതം പ്രവേശനം ഈ പദ്ധതി മുഖാന്തരം ലഭ്യമാകും. ഒൻപത് ആശ്വാസ കിരണ പദ്ധതി 600 രൂപ പ്രതിമാസ സഹായം കിടപ്പ് രോഗികൾക്ക് നൽകി വരുന്നു. ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? കുടുംബ വാർഷിക വരുമാനം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് 22,375 രൂപയും പഞ്ചായത്തുകളിൽ 20,000 രൂപയും ആണ് ഒന്നാമത്തെ മാനദണ്ഡം. രണ്ട് മുഴുവൻ സമയം പരിചാരകന്റെ സേവനം ആവശ്യമുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ ക്യാൻസർ രോഗികൾ ഈ പദ്ധതിയുടെ പരിധിയിൽപ്പെടും. ബി പി എൽ കാർഡുള്ള 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഷുഗർ നോക്കുന്ന യന്ത്രം സൗജന്യത്തിന് ലഭിക്കും. പിന്നെ വരുന്ന വൃദ്ധസദനം സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാൻ ഉള്ള ഫോൺ നമ്പറുകൾ ഇനി പറയാം. തിരുവനന്തപുരത്തുള്ളവർക്ക് 9349788889 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ആറ്റിങ്ങൽ ഉള്ളവർക്ക് 80-72-30-74-03 കൊല്ലത്ത് ഉള്ളവർക്ക് 93-87-88-88-89 എന്ന നമ്പറിൽ വിളിക്കാം. പുനലൂര് 90-72-57-46-54 ആ നമ്പറിലും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാം. പിന്നെ കരുനാഗപ്പള്ളിയില് 96-45-00-63-93 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വർക്കല 93-88-78-88-87 എന്ന നമ്പറിൽ വിളിക്കാം. നെയ്യാറ്റിങ്കരയാണെങ്കിൽ 93-88-78-88-87 എന്നീ നമ്പറുകളിൽ വിവരങ്ങൾ തിരക്കാൻ ബന്ധപ്പെടാവുന്നതാണ്.
1: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ

0: ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത് ഭാരത് ജിസ് തരഹ കി ഗവർണൻസ് ദേശ് കോ ചാഹിയേ ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാഓ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായേംഗെ ഓർ വഹി വികസിത് ഭാരത് കെ സബ്സെ ബഡിയ ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ. ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
0: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത 100-ക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ട്രേഡ് കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ ഭാഗമായി യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയറുമായി ശ്രീ പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗീവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗീവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തെ നല്ല മോഡലുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളുടെ സഹായം നോളജ് പാർട്ണറായിട്ട് ഉണ്ടാവും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് നമ്മൾ സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൺസ് സെല്ല് രൂപീകരണം, സീനിയർ സിറ്റിസൺസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാവും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം സുന്ദരേഷ്, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണ്ണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധികർ, രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അറ്റ് AR News_ TVM X

0: ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകൾക്കായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ ചാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015ലാണ് നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ് റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 ലക്ഷം കോടി രൂപയുടെ 845ലധികം പദ്ധതികളിൽ 315 ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫിനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പെയ്ത്ത പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101 സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണ ബോധത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനത്തിന്റെയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലാളിത്യം, ഭരണഘടനാപരമായ പ്രതിബദ്ധത, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ആദ്യം കേൾക്കാം കുഞ്ഞാറ്റക്കിളികൾ. ഈ ചിത്രത്തിനു വേണ്ടി KJ ജയകുമാർ വരികൾ എഴുതി AJ ജോസഫ് ഈണം നൽകി ചിത്രപാടിയ ഗാനം.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ജാലകം.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സീവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
4: ഒരു വട്ടം കൂടി തുടരുന്നു. ഇനി കേൾക്കാം ചാന്ദ് പൊട്ട്. ഈ ചിത്രത്തിന് വേണ്ടി

ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം മൂന്നാം പക്കം. ഈ ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ഈണം നൽകിയത് ഇളയരാജ.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഒരു വട്ടം കൂടിയിൽ ഇനി മൈ ഡിയർ മുത്തച്ഛൻ. ഈ ചിത്രത്തിനു വേണ്ടി സി ഒ ആൻഡോയും ചിത്രയും മിൻമിനിയും ജാൻസിയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

വടക്കുംനാഥൻ ഈ ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി എം ജി ശ്രീകുമാറും മച്ചാട് വാസന്തിയും പാടിയത്.

0: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. ഹലോ, ഈ ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി, അലക്സ് പോൾ ഈണം നൽകി, ശ്വേത പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഒരു വട്ടം കൂടി സമാപിക്കുന്നു. ഒരു വട്ടം കൂടി കൈ കാതോർക്കുക. വീണ്ടും അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says India's 21st century work culture rooted in pro-people, proactive and good governance. Addresses UPSC centenary celebrations in New Delhi. Government cuts sugar stock holding period of dealers to 15 days to check hoarding and other malpractices. Defence Minister Rajnath Singh emphasizes integrated financial systems for defence management and resource utilization. Commerce and Industry Minister Piyush Goyal calls for food security and cooperation at G20 Trade Ministers meeting, reviews India-EU FTA progress. Pakistan's airstrikes kill 9 civilians in Afghanistan's Kunar and Helmand provinces. And in Asian Games 2026, India bags first sailing silver medal, taking the overall tally to 63, including 10 gold. Prime Minister Narendra Modi

0: കൊള്ള കൂട്ടങ്ങൾ പോയത് കണ്ടില്ലേ? ഇനി നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിങ്ങൾക്കും തല്ലി പൊളിക്കണോ? ഈ വാതില് പൊളിക്കണോന്ന് പൊളിക്കണോ?
1: അമ്മച്ചി, അമ്മച്ചി, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല.
0: എങ്കിൽ പൊയ്ക്കോ, എന്റെ മുറ്റത്ത് നിന്ന് പൊയ്ക്കോ, എനിക്ക് ആരെയും കാണണ്ട.
1: അമ്മച്ചി സമാധാനപ്പെട്, എല്ലാം ശരിയാകും.
0: സമാധാനം? ഇനി എന്തിനാ ഈ ഭാനുമതിക്ക് സമാധാനം? ഒക്കെ നഷ്ടപ്പെട്ടു, എല്ലാം പോയി. എന്റെ കുഞ്ഞു ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഈ തള്ളയ്ക്ക് അറിയില്ല മോനെ. ഈ കളവി ഒറ്റയ്ക്കായി, എനിക്ക് ആരുമില്ല മക്കളെ.
1: അയ്യോ, അങ്ങനെ പറയാതെ അമ്മച്ചി. അമ്മച്ചി കരുതുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ, ഈ സുധാകരൻ അമ്മച്ചി അന്വേഷിച്ച് തന്നെ വന്നതാ. എന്നെ അയച്ചത് അമ്മച്ചിയുടെ മകൻ സാക്ഷാൽ ഡോക്ടർ ജയരാജ് തന്നെയാ. അതെന്ന്?
0: എന്റെ മോനെ അയച്ചതോ? എന്റെ മോനാണോ മോനെ അയച്ചത്? അവനിപ്പോ എവിടെ ഉണ്ട്? എനിക്കൊന്ന് കാണണം എന്റെ കുഞ്ഞിനെ.
1: പതുക്കെ പതുക്കെ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അല്ലമ്മച്ചി, ഈ സുധാകരം വരുന്ന വഴിക്കെല്ലാം പൗരസമിതിയുടെ പേരിൽ പലതും എഴുതി വച്ചിരിക്കുന്നു. ഈ സുധാകരന്റെ താരെ അങ്ങോട്ട് പേരുത്തിരിക്കുക, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല.
0: ഒക്കെ കള്ളമാ കുഞ്ഞെ. ആ നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരെ കണ്ടില്ലേ? ഓരോരുത്തര് ചിരിച്ചും കൊണ്ട് പിരിഞ്ഞു പോകുന്നത് ഒക്കെ നന്ദി കേട്ടവന്മാരാ മോനെ. മോൻ ആ വളവ് കണ്ടോ?
1: ആ കണ്ടു. ആ വലിയ മരം നിൽക്കുന്ന സ്ഥലമല്ലേ?
0: അത് തന്നെ. ആ വളവ് തിരിഞ്ഞു ചെല്ലുമ്പോ ഒരു വലിയ കരിങ്കല്ലുമടയാ. എന്റെ കുഞ്ഞു പലപ്പോഴും അവിടെ പണിക്ക് പോകുമായിരുന്നു. എന്തിനായിരുന്നോ അവന് പഠിക്കാനുള്ള പണത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു എന്റെ കുഞ്ഞ്. പട്ടിണി കടന്നു. ഒറ്റ നാട്ടുകാരനും 10 പൈസ കൊടുത്ത് എന്റെ കുഞ്ഞിനെ സഹായിച്ചിട്ടില്ല. പലപ്പോഴും രാത്രിയിൽ അവനിരുന്ന് കരയുന്നത് ഈ അമ്മ കണ്ടിട്ടുണ്ട്. എല്ലാ വേദനയും ഉള്ളിലൊതുക്കുന്ന പ്രകടനമായിരുന്നു അവൻ്റെത്. ഞാനും കുറെ വേദനിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഡോക്ടറായപ്പോ എന്റെ കുഞ്ഞ് നാട്ടുകാരോട് സ്നേഹമായി തന്നെ പെരുമാറി. ആരോടും 10 പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. ഏതു പാതിരായ്ക്കും ആരെയും പോയി ചികിത്സിക്കുമായിരുന്നു. ഒക്കെ നന്ദി കേട്ടവരാ മോനെ, നന്ദി കേട്ടവര്. എന്റെ കുഞ്ഞിനെ കള്ളനും ഭ്രാന്തനും കൊലപാതകയും ഒക്കെ ആക്കി അവർ മാറ്റി.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മച്ചി.
0: ഈ ഭാനുമതിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് കണ്ടോ, ഈ കെട്ടിടത്തിലായിരുന്നു അവൻ രോഗികൾക്ക് മരുന്ന് കൊടുത്തിരുന്നത്. മരുന്ന് കൊടുക്കാനും കുത്തിവയ്ക്കാനുമായി ഒരു പെണ്ണിനെ അവൻ വെച്ചിരുന്നു, ഒരു ഫിലോമിന. ഒരു ദിവസം മരുന്ന് വാങ്ങാൻ വന്ന ഒരു പെണ്ണ് ഇവിടുന്ന് കൊടുത്ത മരുന്ന് കഴിച്ചു മരിച്ചു. അതോടെ എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലവുമായി.
1: എന്റെ ഭഗവതി, മരിച്ചെന്നോ? അതെങ്ങനെ സംഭവിച്ചു? ഡോക്ടർക്ക് വല്ല കൈപ്പിഴയും സംഭവിച്ചോ അമ്മച്ചി?
0: എനിക്കൊന്നും അറിയത്തില്ല മോനെ. പോലീസും കേസുമായി. ഒരു ദിവസം ആ ഫിലോമിന ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷവുമായി. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല. ആൾക്കാരുടെ പരാതിയിൽ പോലീസ് ഇവിടെ വന്ന് പരിശോധിച്ചു. ദാ ആ കാണുന്ന മലയില്ലേ?
1: എവിടെ?
0: ദാ അങ്ങോട്ട് നോക്ക്, ദൂരെ താഴ്വരയ്ക്കപ്പുറത്ത് കണ്ടില്ലേ ഒരു വലിയ മല?
1: ഓ, ഇപ്പം കണ്ടു. അല്ല, അത് അടുത്തല്ലേ അമ്മച്ചി?
0: അത് അത്രയ്ക്ക് അടുത്തല്ല. ആ മലയടിവാരത്തെത്തണമെങ്കിൽ മണിക്കൂറുകളോളം അടിക്കാട്ടിലൂടെ നടക്കണം.
1: അതെയോ?
0: ആ മലയുടെ പേരാ ചെകുത്താൻ മലയെന്ന്.
1: ചെകുത്താൻ മലയെന്നു? അതിശയമായിരിക്കുന്നു കേട്ടോ.
0: ആ മലയ്ക്ക് ചെകുത്താൻ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്.
1: എന്താ കാരണം അമ്മച്ചി?
0: ആൾക്കാർ അവിടെ പോയാ ചാകുന്നത്.
1: ചാകുന്നു? എന്റെ അമ്മോ.
0: അതെ, ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആ മലയിൽ നിന്ന് താഴേക്ക് ചാടും. പലരും അങ്ങനെ ചാടി ചത്തിട്ടുണ്ട്. ഈ കാണാതായ ഫിലോമിന എന്ന കള്ളിയെ എന്റെ മോൻ ജയൻ കൊന്ന് ആ ചെകുത്താൻ മലയിൽ നിന്ന് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന അവളുടെ ബന്ധുക്കളും ഈ നന്ദികെട്ട നാട്ടുകാരും പറയുന്നത്.
1: എന്റെ ഭഗവതി, എന്തു മഹാഭാവമായി ഈ പറയുന്നത്.
0: പോലീസുകാർ കഷ്ടപ്പെട്ട് ആ മലയടിവാരത്തെത്തി 1-2 അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തെങ്കിലും പിന്നീട് ഒരു വിവരങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും എന്റെ കുഞ്ഞാരെയും കൊല്ലില്ല മോനെ, കൊല്ലില്ല.

0: ഉറപ്പാ. അതോ
1: അമ്മച്ചി കരയണ്ട കേട്ടോ, ഒരിക്കലും എല്ലാം തെളി. എപ്പോഴും സത്യം മൂടി വെക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഈ സുധാകരൻ ഉറപ്പാകും.
0: പക്ഷേ എല്ലാത്തിനും പിന്നിലാ വേലായുധൻ മുതലാളി. പണവുമായി നിൽക്കുമ്പോ ഒന്നും തെളിയില്ല മോനെ, ഒന്നും തെളിയില്ല. അതാ എന്റെ പേടി, അത്രയ്ക്ക് ദുഷ്ടനായാണ്
1: വേലായുധൻ മുതലാളിയോ? അതാരാമച്ചി?
0: അയാള് ദുഷ്ടനാ മോനെ. ഒരു വേലായുധൻ മുതലാളി വന്നിരിക്കുന്നു.

0: എടോ പോളെ, ഞാനിപ്പോ വരാം. ആ ജീപ്പ് തിരിച്ചിട്ടോ?
1: ആരാ മരുന്ന് മേടിക്കാനാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിരിക്കുക.
0: എന്റെ പേര് വേലായുധൻ, വേലായുധൻ മുതലാളി എന്ന് നാട്ടുകാർ വിളിക്കും. എന്നെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുകയും ചെയ്യും. കണ്ടില്ലേ കഴുത്തിൽ കിടക്കുന്ന മാലയും മറ്റും? പിന്നെ ആ ജീപ്പ് എന്റെയാ, വില കൂടിയ വണ്ടിയാ. മേടിച്ചിട്ട് ഒരു മാസമേ ആയുള്ളൂ. ഒന്ന് രണ്ട് വില കൂടിയ കാറുകൾ ബംഗ്ലാവിലുണ്ടേ.
1: മുതലാളി ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ദേ കസേരയിലേക്ക്.
0: എന്നാൽ അങ്ങനെ ആവട്ടെ, ഇനി ഇരുന്നില്ലെന്ന് വേണ്ട. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ല, ആരൊക്കെ ഉണ്ട് ഇവിടെ? വളരെ ചെറിയ വീട്, കൂടിയാൽ അഞ്ചോ ആറോ സെന്റ് ഭൂമി കാണും. കഷ്ടം, എങ്ങനെ ഇവിടെ ജീവിക്കും? അല്ല, പേര് പറഞ്ഞില്ല.
1: ഭാനുമതി. എന്റെ കെട്ടിയവൻ മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു.
0: ഓ,
1: തടി വെട്ടാൻ പോയതാ, മരത്തേന്ന് വീണാ ചത്തെ. എനിക്ക് മക്കള് 3, 2 പെണ്ണും 1 ആണും. മൂത്തത് മോളാ ശാന്തി, അവളുടെ പേരാ ദാ ആ ബോർഡിൽ എഴുതിയിരിക്കുന്നേ. രണ്ടാമത്തേതാ എന്റെ മോൻ ജയൻ, ഡോക്ടറാ. ഇളയവൾ ശാരദ.
0: ഞാൻ കണ്ടു, ശാന്തി ക്ലിനിക്, നല്ല ബോർഡ്. ഏതായാലും ഈ മലമൂട്ടിൽ ഇങ്ങനെ ഒരു ക്ലിനിക് കിട്ടതിൽ സന്തോഷമുണ്ട്. ആൾക്കാർക്ക് അതൊരാശ്വാസമാകും. നല്ലൊരു ചികിത്സ കിട്ടണമെങ്കിൽ ടൗണിൽ പോകണമല്ലോ.
1: മുതലാളി വന്നത്
0: വെറുതെ. ഈ നാട്ടിൽ എന്ത് കാര്യം നടന്നാലും ഈ വേലായുധനെ എന്റെ ബംഗ്ലാവിൽ വന്ന് ക്ഷണിക്കുക പതിവാ. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അക്കാര്യം അറിയാവുന്നതുമാണ്. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. സാരമില്ല, ഈ വേലായുധൻ അത് ക്ഷമിച്ചു. ഏതായാലും ഇങ്ങനെ ഒരു ക്ലിനിക് ഈ മലമൂട്ടിൽ തുറന്നത് നന്നായി. അതിന് അഭിനന്ദിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പല തിരക്കും മാറ്റിവെച്ചാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ക്ഷണിച്ചില്ലെങ്കിലും വരേണ്ട കടമ വേലായുധനുണ്ടല്ലോ.
1: അയ്യോ മുതലാളി ക്ഷമിക്കണം, ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോ എല്ലാം കടത്തില്ല. എന്റെ കുഞ്ഞിന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ഒരു ഡോക്ടറാകുക എന്നത്. അതിനവൻ ഏറെ കഷ്ടപ്പെട്ടു മുതലാളി.
0: ഇനി ആ കഷ്ടപ്പാടൊക്കെ മാറില്ലേ ഭാനുമതി അമ്മേ? എനിക്കറിയാം നിങ്ങളുടെ മോനെ നല്ല അധ്വാനിയ. എന്റെ കരിങ്കൽ ക്വാറിയിലല്ലേ നിങ്ങളുടെ മോൻ പലപ്പോഴും പണിക്ക് വന്നിരുന്നത്? ഇനി അതൊന്നും വേണ്ടല്ലോ, പണം ഇങ്ങോട്ട് വരുമല്ലോ. പണമുണ്ടാക്കാൻ പറ്റിയ ജോലിയാ ഒരു ഡോക്ടറിൻ്റെത്. ഏത്, മനസ്സിലായല്ലോ ഭാനുമതി അമ്മയ്ക്ക്? എല്ലാം മോനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. ആ, എന്നാ ഞാൻ ഇറങ്ങുന്നു.
1: ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ?
0: കുടിക്കാലോ, വേലായുധൻ ഇനിയും വരും. നിങ്ങളുടെ മോനെ, അല്ല ഡോക്ടറെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാലോ. കൂട്ടത്തിൽ എന്റെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. എന്താ?
1: ഓ, ജയൻ വരുമ്പോ പറയാം മുതലാളി.
0: ആ പിന്നെ ക്ലിനിക് തുറന്നിട്ട ശേഷം ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന് പറയണം കേട്ടോ.
1: ഓ, പറയാമേ.
0: പോളേ, വണ്ടിയുടെ

0: അല്ല, നീ ഇപ്പോഴും പുസ്തകം വായന നിർത്തിയില്ലേ?
1: അമ്മ കരുതുന്ന പോലെ ഇത് കഥയോ കവിതയോ ഒന്നും അല്ല, മെഡിക്കൽ സംബന്ധിയായ ഒരു പുസ്തകമാ.
0: എന്തോ, എനിക്കതൊന്നും അറിയില്ല. നേരം എത്രയായെന്നാ നിന്റെ വിചാരം? കിടക്കുന്നില്ലേ?
1: അവരൊക്കെ കിടന്നോ അമ്മേ?
0: ശാന്തി കിടന്നു. ശാരദ അടുക്കളയിൽ

0: പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അല്ല മോനെ, ഇന്ന് നമ്മുടെ ആ വേലായുധൻ മുതലാളി ഇവിടെ വന്നിരുന്നു.
1: വേലായുധ മുതലാളിയോ? അതാരാമേ?
0: നീ ചിലപ്പോഴൊക്കെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന കരിങ്കല്ലുമടയുടെ മുതലാളി. അങ്ങനെയാ അയാൾ പറഞ്ഞത്. അയാളെ ക്ഷണിച്ചില്ലെന്ന പരാതിയുമായിട്ടാ ഇവിടെ വന്നത്. ഇനി വരാമെന്നും പറഞ്ഞാ പോയതും.
1: അതിനിത് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ അമ്മേ, ചെറിയൊരു ക്ലിനിക്ക് അത്രമാത്രം. ഇതിലിത്ര ക്ഷണിക്കാൻ എന്തിരിക്കുന്നു? പിന്നെ കുറച്ച് നോട്ടീസുകൾ അച്ചടിച്ച് ഞങ്ങൾ വിതരണം ചെയ്തിരുന്നു, അതൊരു പക്ഷേ അദ്ദേഹം കണ്ടു കാണില്ല.
0: എന്തോ എനിക്കറിയില്ല.
1: ആ എന്തായാലും അമ്മ പോയി കിടന്നോ, ഞാൻ വന്നോളാം.
0: ആ എന്നാ അമ്മ പോകുന്നു.
1: ആ വേലായുധൻ മുതലാളി ഇവിടെ വരികയോ? എന്തിനായിരിക്കും അദ്ദേഹം ഇവിടെ വന്നത്? ചികിത്സ തേടിയായിരിക്കാൻ ഒരു വഴിയുമില്ല, പിന്നെ എന്തിനു വന്നു?
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 8-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സുധാകരൻ, തമലം ശ്രീകുമാർ, ഭാനുമതി, പന്തളം രാധാമണി, വേലായുധൻ മുതലാളി പരമേശ്വരൻ കുര്യാത്തി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 9-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
4: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
5: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
6: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
4: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
6: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
7: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം അച്ഛൻ ഉറങ്ങാത്ത വീട്. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി അലക്സ് പോൾ ഈണം നൽകി സുജാത പാടിയ ഗാനം.

ഗാനോപഹാരത്തിൽ ഇനി കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ആർ വേണുഗോപാലിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഗാനോപഹാരത്തിൽ ഇനി ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി, രഘുകുമാർ ഈണം നൽകി, ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണം, ഇതിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ്. വിനീത വി ജി കുറുപ്പ് അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി 9:15 ഗാനോപഹാരം തുടരുന്നു. ഇനി കേൾക്കാം ബൈസിക്കിൾ തീവ്സ്. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി ദീപക് ദേവ് ഈണം നൽകി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
1: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
0: ആകാശവാണി.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: ശിവാജി സാവന്തിന്റെ നോവൽ കർണൻ,
2: രചന ഡോക്ടർ എം രാജീവ് കുമാർ.
0: മഹാഭാരതത്തിലെ കർണൻ എന്നും സംഘർഷങ്ങളുടെ മനുഷ്യാമ്പരങ്ങൾ വിരിക്കുന്നൊരു കഥാപാത്രമാണ്. പല കാലങ്ങളിലൂടെ ആ ഇതിഹാസ കഥാപാത്രത്തിന് മാനങ്ങളുണ്ടായി.
3: മറാഠി സാഹിത്യത്തിൽ എന്നും ഉയർന്നു നിൽക്കുന്നൊരു സാഹിത്യ ഗോപുരമുണ്ട് മൃത്യുഞ്ജയ, ശിവാജി സാവന്തിന്റെ ബൃഹത്തായ നോവൽ. ഇതിഹാസമാനമുള്ള കൃതി, കർണനെ കേന്ദ്രീകരിച്ച് ഭാരതകഥ കൈക്കുടന്നയിൽ കോരിയെടുത്തൊരാഖ്യാനം.
0: ശിവാജി ഗോവിന്ദ് സാവന്ത് 1940 ആഗസ്റ്റ് 31 കോലാപ്പൂർ ജില്ലയിലെ അജാറയിൽ ജനിച്ചു. കൊമേഴ്സിൽ ഡിപ്ലോമ നേടി. 1962 മുതൽ 1974 കോലാപ്പൂരിലെ മെയിൻ രാജാറാം ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കി.
3: പിന്നീട് 1980 മഹാരാഷ്ട്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രസിദ്ധീകരണമായ ലോഹ് ശിക്ഷൻ മാസികയുടെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു.
0: ശിവാജി സാവന്ത് അധികം കൃതികളൊന്നും എഴുതിയിട്ടില്ല. പൗരാണിക കഥാപാത്രങ്ങളെ സമകാലിക ജീവിതാവസ്ഥയിൽ നിർദ്ധാരണം ചെയ്യുന്ന ഏതാനും നോവലുകൾ.
3: എന്നാൽ മൃത്യുഞ്ജയയാണ് അതിൽ പ്രധാനം. മൃത്യുഞ്ജയയ്ക്ക് 1980 ഏറ്റവും മികച്ച സാഹിത്യകൃതിക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന അവാർഡ് ലഭിച്ചു. 1992 ഗുജറാത്ത് സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഹിന്ദി, ബംഗാളി, കന്നഡ, ഗുജറാത്തി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. ഇപ്പോൾ ആ നോവൽ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പ്രചാരത്തിലുണ്ട്.
0: മൃത്യുഞ്ജയ എന്ന കൃതിയാണ് മലയാളത്തിൽ കർണൻ എന്ന പേരിൽ ഖ്യാതി നേടിയത്. പരിഭാഷപ്പെടുത്തിയത് 1995 ഡോക്ടർ പി കെ ചന്ദ്രനും ഡോക്ടർ ടി ആർ ജയശ്രീയും ചേർന്നാണ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത്.
3: 9 ഭാഗങ്ങളിലായി 200 ഖണ്ഡങ്ങൾ, ചെറിയ ചെറിയ അധ്യായങ്ങൾ, കഥാപാത്രങ്ങൾ കഥ പറയുന്ന യയാതിയുടെ രൂപശില്പമാണ് കർണനിൽ നോവലിസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്.
0: കർണൻ, കുന്തി, വൃഷാലി, ദുര്യോധനൻ, ശോണൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ നേരിട്ട് വന്ന് സ്വഗതാഖ്യാനങ്ങൾ നടത്തുകയാണ്.
3: ഇതിഹാസമാനമുള്ള കൃതിയെ സാധാരണക്കാരിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്നാണ് നോവലിസ്റ്റ് തെളിയിക്കുന്നത്. ആദ്യ ഭാഗം കർണൻ, അതിൽ 30 അധ്യായങ്ങളുണ്ട്. നോവൽ ആരംഭിക്കുകയാണ്.
4: ഇന്ന് ഞാൻ ചില സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേട്ട് ചിലർ ഞെട്ടിയേക്കാം. കാലന്റെ വായിലകപ്പെട്ടവൻ സംസാരിക്കുന്നുവോ എന്നവർ അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ മരിച്ചവർക്കും സംസാരിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. മജ്ജയും മാംസവുമുള്ള മനുഷ്യക്കൂലങ്ങൾ മൃത്യതുല്യരായി പെരുമാറുമ്പോൾ മരിച്ചവർക്ക് ജീവനോടെ സംസാരിക്കേണ്ടി വരും. ഞാനിന്ന് മറ്റാർക്കും വേണ്ടി ഒന്നും മുരിയാടാൻ പോകുന്നില്ല.
3: താനൊരു ദാർശനികനല്ലെന്ന് സമ്മതിച്ചുകൊണ്ടാണ് കർണന്റെ ആത്മഭാഷണം. ആവേശം തുളുമ്പുന്ന സ്ത്രീ പുരുഷാലിംഗനങ്ങളില്ല. ക്ഷണിക ജീവിതചിന്തയെ വിസ്മൃതിയിലാഴ്ത്തുന്ന ലഹരിപ്രയോഗങ്ങളില്ല. കർണൻ പറയാൻ പോകുന്ന കഥയിൽ മദ്യചഷകമില്ല. മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന മദിരാക്ഷികളുടെ പദവിന്യാസങ്ങളുമില്ല. ഇതെല്ലാം നോവലിസ്റ്റിന്റെ വാക്യപ്രയോഗങ്ങളാണ്. മൂന്നാം ഖണ്ഡം തുടങ്ങുകയാണ്.
4: എന്റെ അമ്മ സ്നേഹത്തിന്റെ വിശാല സമുദ്രമായിരുന്നു. കുട്ടിക്കാലത്ത് നഗരവാസികൾ എന്നെ വസുസേനൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ കൊച്ചനിയൻ ശോണൻ എന്നെ വസുചേട്ടൻ എന്ന് വിളിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ദിവസം 100 വസു വസു എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവർ അമ്മിഞ്ഞപ്പാല് മാത്രമല്ല, വിശുദ്ധ സ്നേഹത്തിന്റെ അമൃതം നന്നായി ഊട്ടിയിരുന്നു.
3: മൃത്യുഞ്ജയൻ എന്നാൽ മരണത്തെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. മരണത്തോടടുത്തപ്പോഴും ത്യാഗം ചെയ്ത ഏകധീരനായ യോദ്ധാവായിരുന്നു കർണൻ. ഇത്തരമൊരു കഥാപാത്രം മഹാഭാരതത്തിൽ വേറെയില്ല.
0: അമാനുഷിക സിദ്ധിപ്രയോഗങ്ങൾ കൊണ്ട് അവാസ്തവികമായ പശ്ചാത്തലമൊരുക്കാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നില്ല. കേവല മനുഷ്യരായി മാത്രം നോവലിൽ ജീവിക്കുന്നവർക്ക് മനുഷ്യനെ തിരിച്ചറിയാം. മനസ്സിനെ മുകരുന്ന ഭാഷ കൊണ്ട്, സംഭവങ്ങളുടെ നൈരന്തര്യം കൊണ്ട് കർണൻ വായനക്കാരുടെ മനസ്സിലേക്ക് പതിയെ കടന്നുവരികയാണ്.
3: രണ്ടാം ഭാഗം കുന്തിയാണ്. അതിലും 30 ഖണ്ഡങ്ങൾ, ഓരോന്നും കുന്തിയുടെ ആത്മകഥകളും സംഭാഷണങ്ങളുമാണ്. മാതൃത്വത്തിന്റെ എക്കാലത്തെയും സൗരഭം വിടർത്തി കുന്തി സംസാരിച്ചു തുടങ്ങുകയാണ്.
4: മഹാറാണി എന്താണിങ്ങനെ ഉദാസീനയായിരിക്കുന്നത് എന്നാണ്

0: ധാത്രി ചോദിക്കുന്നത്. എൻ്റെ ഉദാസീനതയുടെ കാരണം ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കൊടുങ്കാറ്റുകൾ വന്നടിച്ചു! ഈ വഴിത്തിരിവുകളുടെ ലക്ഷ്യമെന്തായിരുന്നു? ഈ ലോകത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ആരാണ്? ഇതിൻ്റെ എല്ലാം ചരട് ആരുടെ കയ്യിലാണ്? വിധിയുടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു മൃഗമല്ലേ മനുഷ്യൻ?
1: കുന്തിയുടെ സ്വഗതോക്തികളും ആഖ്യാനങ്ങളും കൊണ്ട് നിറയുകയാണ് രണ്ടാം ഭാഗം. കർണന്റെ ജനനത്തിന് ആധാരമായ ദുർവാസാവിന്റെ വരം നോവലിസ്റ്റ് ആഖ്യാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്.
0: മന്ത്രോച്ചാരണം അവസാനിപ്പിച്ച ശേഷം ഒരു ധീര ജേതാവിനെ പോലെ ദുർവാസാവ് എഴുന്നേറ്റു. എന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുന്തി, ഈ ആര്യാവർത്തത്തിൽ നിന്നെപ്പോലൊരു സ്ത്രീ ഉണ്ടാവില്ല. ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ഉരുവിടുന്നു, ആ ശക്തികൾ മനുഷ്യരൂപം പൂണ്ട് നിന്റെ മുന്നിൽ ഭൃത്യരെ പോലെ വന്നു നിൽക്കും. നിന്റെ വയറ്റിൽ അതേ രൂപത്തിൽ തേജസ്വിയായ മകന് രൂപം നൽകി തിരോധാനം ചെയ്യും. ഇത് ദുർവാസാവിന്റെ വചനമാണ്.
1: ആ വചനപ്രകാരം കിഴക്കുയർന്ന തേജസ്സിന്റെ അനേക രശ്മികളെ മനസ്സിൽ മോഹിച്ച് തേജോരൂപത്തിന്റെ പ്രകാശം ശരീരമാസകലമാവാഹിച്ച് ഗർഭിണിയാകുന്ന കുന്തിയെ തന്മയത്വത്തോടെയാണ് നോവലിസ്റ്റ് വരച്ചിടുന്നത്.
0: ഞാൻ അമ്മയാകാൻ പോകുന്നു. കൗമാരത്തിൽ തന്നെ അമ്മയാകുക. ഒരു സ്ത്രീക്ക് ലഭിച്ച ഏറ്റവും ഉത്തമമായ വരമാണ് മാതൃത്വം. എന്നാൽ എനിക്ക് ലഭിക്കുന്ന ഈ മാതൃത്വം ശാപതുല്യമല്ലേ? ദുർവാസാവിൻ്റെ ആ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങി. നീ വീരമാതാവാകും. അദ്ദേഹത്തിൻ്റെ മന്ത്രോച്ചാരണത്തിൻ്റെ പൊരുൾ എൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അടുത്ത നിമിഷം മനസ്സിൽ അച്ഛൻ്റെ വാക്കുകൾ മുഴങ്ങി. ധീരന്മാർ വിജയലഹരിയിൽ ജീവിക്കണം. അവരുടെ കന്യകകൾ ചാരിത്രശുദ്ധിക്കായി ജീവാർപ്പണം ചെയ്യണം. ചാരിത്ര്യം, സ്ത്രീകളുടെ അമൂല്യരത്നം. ചാരിത്ര്യം, ആര്യാവർത്തത്തിലെ സ്ത്രീയുടെ ശ്വാസോച്ഛ്വാസം.
1: കഥ പറയുന്നതിനിടയിൽ ഇത്തരം ചിന്തകളും കൂട്ടിക്കലർത്തിയാണ് നോവലിസ്റ്റ് രചന നിർവഹിച്ചിരിക്കുന്നത്. സന്മാർഗവും സദാചാരവും കൊണ്ട് കളമെഴുതിയ നോവലാണ് കർണൻ.
2: സാധാരണ വായനക്കാരുടെ, വിശേഷിച്ച് സ്ത്രീകളുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളെ കടത്തിവിടുക, എന്നിട്ട് അവർക്ക് ധർമ്മചിന്തയേകുക. സൂക്ഷ്മ വായനയിൽ പ്രബോധന സ്വഭാവം ഈ നോവലിൽ കണ്ടെത്താം.
1: തിന്മയോടൊപ്പം നോവലിസ്റ്റ് നിലയുറപ്പിക്കുന്നില്ല. മറിച്ചിട്ടും തിരിച്ചിട്ടും കഥാപാത്രങ്ങളെ വെള്ളപൂശാനും ശ്രമിക്കുന്നില്ല. ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളുടെ പൊളിച്ചെഴുത്ത് നടത്തുന്നുമില്ല. സാഗരസമാനമായ മഹാഭാരതത്തെ ഉപജീവിച്ച് കഥകളും കഥാന്തരങ്ങളും ഭാരതീയ ഭാഷകളിൽ നിരവധിയാണെങ്കിലും മൃത്യുഞ്ജയത്തിൽ ഭാവന കാടുകയറുന്നില്ല, കയറൂരി വിടുന്നുമില്ല.
0: ഹസ്തിനപുരത്തിലെ ഏതെങ്കിലും ഉച്ചിയിൽ കയറി നിന്ന് കർണൻ എന്റെ മകനാണ് എന്ന് ഉറക്കെ പറഞ്ഞാലോ എന്ന് ഞാൻ പലതവണ ആശിച്ചു. പക്ഷേ എനിക്കത്ര സാഹസം കാണിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ അവർക്ക് വീണ്ടും വനവാസം അനുഭവിക്കേണ്ടി വരാം. സമൂഹം സ്നേഹത്തോടെ കർണനെ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിച്ചില്ലെന്ന് വരാം. രണ്ടു തവണ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. ഒന്ന് ജനിച്ച ഉടനെ, മറ്റൊന്ന് മെനഞ്ഞാന്ന് കളരിയിൽ, നിർഭാഗ്യവാനായ സൂര്യപുത്രൻ. ഞാൻ എന്റെ ജീവിതം വിധിയുടെ ഹസ്തങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ജീവിതം നിന്റെ അച്ഛന്റെ കൈകളിലും.
1: സ്വന്തം പുത്രന്റെ വിധിയിൽ മാതാവിന്റെ ആകുലതകൾ. മൂന്നാം ഭാഗം വീണ്ടും കർണന്റെ ആത്മഗതമാണ്. 13 അധ്യായങ്ങളിലൂടെ കർണൻ സ്വന്തം കഥ പറയുകയാണ്.
0: അംഗരാജ്യത്തെ രാജാവായി എന്നതുകൊണ്ട് ഞാനൊരു ഭാഗ്യവാനായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രാജപദവി ദുര്യോധനന്റെ കനിവിൽ കിട്ടിയതാണെന്ന് എനിക്ക് നന്നായി അറിയാം. കഴിവുകെട്ടവരും ദുർബലരും മാത്രമേ ഇങ്ങനെ മറ്റുള്ളവരുടെ ദാക്ഷിണ്യം ആഗ്രഹിക്കാറുള്ളൂ. ആരുടെയെങ്കിലും

0: ദയകൊണ്ട് ഇങ്ങനെ ഒരു രാജപദവി നേടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല.
1: കർണന്റെ ജനനം മുതൽ അന്ത്യം വരെയുള്ള എല്ലാ ജീവിത സന്ദർഭങ്ങളും വിശദമായി ഈ കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. മാതൃസ്നേഹം, പിതൃഭക്തി, സഹോദരസ്നേഹം, സൗഹൃദബന്ധം, പുത്രവാത്സല്യം, ഔദാര്യം, ദാനശീലം, നിർഭയത്വം, ധൈര്യം, മൂല്യബോധം, ആദർശനിഷ്ഠ, സ്വഭാവശുദ്ധി, എല്ലാം വെളിവാക്കുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്.
2: സാവന്തിന്റെ മൃത്യുഞ്ജയം കർണന്റെ കഥ മാത്രമല്ല, സമ്പൂർണ്ണ മഹാഭാരത പുനരാഖ്യാനം കൂടിയാണ്. കർണനെ മുൻനിർത്തി മഹാഭാരത കഥയെ കൂട്ടിയിണക്കുന്ന രചനാരീതിയാണ് സാവന്ത് സ്വീകരിച്ചിരിക്കുന്നത്.
1: കർണന്റെ വധു വൃഷാലി ഗർഭിണിയായപ്പോൾ സന്ദേഹമായിരുന്നു. പിതാവിന്റെ മനസ്സ് നോവലിസ്റ്റ് ആഖ്യാനം ചെയ്യുകയാണ്.
0: അവസാനം വൃഷാലിക്ക് പുത്രൻ ജനിച്ചു. പക്ഷെ അവന് കവചകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ സംശയത്തിന്റെ കാർമേഘ പടലങ്ങൾ ഉയർന്നു. അവൻ ആരോഗ്യവാനായിരുന്നു, പക്ഷേ കുണ്ഡലങ്ങളില്ലായിരുന്നു. അവൻ എന്ത് പേരിടണം എന്നതിനെപ്പറ്റി ജിജ്ഞാസ ഉണ്ടായില്ല. അവൻ സുദാമൻ എന്ന് പേരിട്ടു. എന്റെ ഏതെങ്കിലും പുത്രന് കവചകുണ്ഡലങ്ങളില്ലാതെ വരികയില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും മനസ്സിനെ സമാധാനപ്പെടുത്തി. ആശയാണ് ജീവിതത്തിന്റെ ഏറ്റവും മഹത്തായ ശക്തി.
2: മാഘൻ ശ്രീകൃഷ്ണനെയും ശിശുപാലനെയും അടർത്തിയെടുത്തപ്പോൾ ഭാസൻ കർണനെയാണ് മുഖ്യ കഥാപാത്രമാക്കിയത്. അത് സംസ്കൃതത്തിന്റെ കാര്യം. മലയാളത്തിൽ പി കെ ബാലകൃഷ്ണൻ ദ്രൗപദിയെയും എം ടി വാസുദേവൻ നായർ ഭീമനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃതികൾ രചിച്ചു. രചനാ സൗഷ്ഠവും കൊണ്ട് നക്ഷത്ര ശോഭയോടെ അവ സാഹിത്യനഭസിൽ നിലകൊള്ളുന്നു. ഇരാവതി കാർവറുടെ ഭീമനും സാവന്തിൻ്റെ കർണനും എത്ര മുമ്പേ അവർക്ക് മുകളിലുണ്ട്.
1: മൃത്യുഞ്ജയത്തിന്റെ നാലാം ഭാഗം ദുര്യോധനനാണ്. 21 അധ്യായങ്ങളിലൂടെ ദുര്യോധനൻ മനസ്സു തുറക്കുന്നു. ദുര്യോധനൻ പറയുന്നു,
0: പുരവാസികൾ എന്നെ പേടിച്ചിരുന്നു. മിക്കവരുടെയും ധാരണ, ഞാൻ ലോകത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമാണെന്നാണ്. ഞാൻ അഹങ്കാരത്തിന്റെ ഒരു വടവൃക്ഷമാണെന്ന്. ലോകത്തെ ഭസ്മമാക്കുന്ന ഭയാനകമായ അഗ്നി എന്റെ കണ്ണുകളിലുണ്ടെന്ന് ഞാൻ കരുതിയതായി അവരുടെ സംസാരത്തിൽ നിന്നും പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ജനം എന്തിനെയാണോ ദുർഗുണം എന്ന് വിളിക്കുന്നത്, അതെന്താണ്? ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വ്യക്തമായി പറയാൻ കഴിയുമോ?
1: അഞ്ചാം ഭാഗം വൃഷാലിയുടേതാണ്. കർണപത്നിയുടെ മനോഗതമാണ് 22 ഖണ്ഡങ്ങളിൽ നിറയുന്നത്. അവിടെയും പ്രബോധനം ശ്രവിക്കാം.
0: സ്ത്രീയുടെ ജീവിതം ഭക്തിഭാവത്തോടുകൂടി ഭർത്താവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ട താമരപ്പൂവാണ്. ഭർത്താവിന്റെ സന്തോഷം തന്നെയാണ് അവരുടെ സന്തോഷം. ഭർത്താവിനെ ആനന്ദത്തിന്റെ കൊടുമുടിയിലിരുത്താൻ അനവരതം യത്നിക്കുകയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം എത്ര കഷ്ടപൂർണമായ മാർഗത്തിലൂടെയാണ് കടന്നു വന്നതെന്ന് ശോണൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഭാഗ്യവതിയാണ്. കാരണം എന്റെ ഭർത്താവിന്റെ രൂപം ഏത് സുന്ദരിയായ സ്ത്രീക്കും എന്നിൽ അസൂയ ജനിപ്പിക്കും. രൂപത്തേക്കാൾ വിശാലമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്.
1: ആറാം ഭാഗം കർണന്റേതാണ്. സൂര്യപുത്രനായിട്ടും സൂതപുത്രനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ, പാണ്ഡവജ്യേഷ്ഠനായിരുന്നിട്ടും കൗരവപക്ഷത്ത് ചേർന്നവൻ, സ്വന്തം സഹോദരങ്ങൾക്കെതിരെ യുദ്ധം നയിക്കേണ്ടി വന്ന ഭാഗ്യദോഷി, രാജകുമാരനായിരുന്നിട്ടും അംഗരാജപദവി ഔദാര്യമായി വാങ്ങേണ്ടി വന്നവൻ, ഒടുവിൽ കായികബലമുണ്ടായിട്ടും വഴിയിലെറിഞ്ഞ നിർമാല്യം പോലെ ചവിട്ടി മെതിക്കപ്പെട്ടവൻ. ഏഴാം ഭാഗം

0: ശോണൻ എന്ന ശീർഷകത്തിൽ 28 അധ്യായങ്ങൾ. കർണന്റെ സഹോദരൻ ശോണന്റെ വീക്ഷണത്തിലാണ് ആഖ്യാനം.
1: പെട്ടെന്ന് ജ്യേഷ്ഠൻ കൈ ഉയർത്തി രഥം നിർത്താൻ എനിക്ക് ആജ്ഞ തന്നു. ഞാൻ കടിഞ്ഞാൺ വലിച്ച് പെട്ടെന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറി. ഞാനും അദ്ദേഹത്തെ പിന്തുടർന്നു. വഴിയരികിലുള്ള വീടുകൾക്കരികിലൂടെ അവയ്ക്ക് പിന്നിലായിട്ടുള്ള ഒരു തുറന്ന കളിസ്ഥലത്തെത്തി. ഞങ്ങൾ കുട്ടിക്കാലത്ത് രാജസദസ് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹത്തിനായി ഞങ്ങൾ തയ്യാറാക്കിയ കല്ലുകൊണ്ടുള്ള സിംഹാസനം ഒരു കോണിൽ പഴയതുപോലെ കിടക്കുന്നു.
0: ബാല്യസ്മൃതികളിൽ കെട്ടുപിണഞ്ഞ് തരളിതമായ ഖണ്ഡങ്ങൾ. 8 ഭാഗം വീണ്ടും കർണന്റെ ആഖ്യാനമാണ്. താൻ തന്നോടു തന്നെ ചോദ്യശരങ്ങൾ ഉതിർത്ത് വിധിയുടെ നെറുകയിൽ ദീനതയോടെ നിൽക്കുകയാണ് കർണൻ.
1: എന്റെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ തകർത്തു. എന്തിനാണ് കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്തത്? ഈ ദാനത്തിലൂടെ ദാനശീലനെന്ന നിങ്ങളുടെ പേര് ത്രൈലോക്യം മുഴുവൻ പരക്കും. പക്ഷേ അംഗരാജാവേ, ഇതേ ദാനം മൂലം സമർത്ഥരായ രാജാക്കന്മാരുടെ തന്ത്രം ഒരു വീരനെന്ന നിലയിൽ നിങ്ങൾക്ക് പ്രതികൂലമായിത്തീരും. കവചകുണ്ടലങ്ങളില്ലാത്ത കർണൻ ഫണമില്ലാത്ത സർപ്പത്തെപ്പോലെയാണ്.
0: സ്വന്തം വിധി വൈപരീത്യത്തെ തിരിച്ചറിയുന്ന യോദ്ധാവിന്റെ സഹാനുഭൂതി ഉണർത്തുന്ന രോദനമായി ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാം. എന്നാൽ മനുഷ്യ മനസ്സിന്റെ അടരുകളിൽ ശകലിതബോധമായി പറ്റിനിൽക്കുന്ന ദീനാനുകമ്പ, അത് ശിവാജി സാവന്തിന്റെ എഴുത്തിന്റെ മഹത്വം തന്നെയാണ്.
2: പരഹൃദയ ജ്ഞാനമാണ് ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഹാഭാരത യുദ്ധത്തിന്റെ വിഷാദ നിമിഷങ്ങളെപ്പോലും സമനില തെറ്റാതെ ആഖ്യാനം ചെയ്യുന്നു. ഒടുവിൽ എല്ലാത്തിനും കാരണക്കാരനായ കാരണഭൂതനിലേക്കാണ് നോവൽ എത്തിച്ചേരുന്നത്.
0: 9 ഭാഗം, അതായത് ഒടുവിലത്തെ ഭാഗം, ശ്രീകൃഷ്ണന്റേതാണ്. 13 ഖണ്ഡങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കുകയാണ്. പറയുന്നത് ശ്രീകൃഷ്ണനാണെങ്കിലും ആശയം നോവലിസ്റ്റിൻ്റെതാണ്.
1: യുദ്ധം ഒരിക്കലും അന്തിമ സത്യമല്ലെന്ന് എനിക്കറിയാം. യുദ്ധം കൊണ്ട് പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. മറിച്ച് യുദ്ധത്തിലുണ്ടാകുന്ന മനുഷ്യക്കുരുതിയിൽ മനുഷ്യർ ഭക്തി ബഹുമാനങ്ങൾ പോലും കളഞ്ഞുകുളിച്ചോ എന്ന് ഭയം തോന്നും. സമൂഹം അധപ്പതിച്ചതായി ഭീതി തോന്നും. രാഷ്ട്രത്തിന്റെ സാംസ്കാരിക അടിത്തറ പോലും ഇളകിയേക്കാം. തലമുറകളായി മനുഷ്യർ താലോലിച്ചു പോകുന്ന സ്വപ്നങ്ങൾ തകരുകയാണെന്ന് ഭയക്കും. ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം തിരയുമ്പോൾ സംഭ്രമത്തിൽ കരിനിഴൽ ബുദ്ധിയെ വളയും.
0: മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമകാലിക ജീവിതത്തിലെ മഹായുദ്ധങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് നോവലിസ്റ്റാണ്, ശ്രീകൃഷ്ണന്റെ നാവിലൂടെ. നോവൽ കാലത്തെ മറികടക്കുന്നത് അങ്ങനെയാണ്.
2: നോവലിന്റെ അവസാന ഭാഗത്ത് ധർമ്മചിന്തയോർത്ത് കർണനെ കൊല്ലാൻ മടിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അധർമ്മത്തിനെതിരെയുള്ള ധർമ്മചിന്തയാണത്. ശിവാജി സാവന്തിന്റെ ദർശനവും അതിൽ വ്യക്തമാകുന്നു.
1: ഇനി ആ കർണന് ജീവിതത്തിൽ ഒരു നിമിഷം പോലും കൊടുക്കുന്നത് വ്യർത്ഥം. അർജുനന്റെ മനസ്സിന് കരുത്തു പകരുകയാണ് വേണ്ടത്. ധർമ്മം, കർണ, ധർമ്മത്തിന്റെ അർത്ഥം നിനക്കറിയാമോ? സൂതപുത്ര, കൗരവരുടെ പ്രാചീനമായ സഭാഗൃഹത്തിൽ വെച്ച് പാഞ്ചാലിയെ വേശിയെന്ന് വിളിച്ചപ്പോൾ നിന്റെ ദിവ്യമായ ധർമ്മം എവിടെ പോയി? 5 പുത്രന്മാരോടൊപ്പം കുന്തിദേവി നഗ്നപാതയായി വനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ നിന്റെ ധർമ്മം എവിടെ ഒളിഞ്ഞിരുന്നു? അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവർ കത്തിച്ചാമ്പലായി എന്ന വാർത്ത കേട്ടപ്പോൾ നിന്റെ ധർമ്മം അലറി വിളിക്കാത്തതെന്തേ? 16 വയസ്സ് മാത്രം പ്രായമുള്ള അഭിമന്യുവിനെ നിങ്ങൾ 6 പേർ കൂടി വളഞ്ഞത് ഹേ സൂതപുത്ര, നിനക്ക് ഓർമ്മയില്ലേ? ഈ ധർമ്മം ഇപ്പോൾ ഓർമ്മ വരാതെ പോയതെന്തേ? അർജുന, അസ്ത്രമയക്കൂ. ഞാൻ ചൂണ്ടുവിരൽ കർണന്റെ കണ്ഠത്തിന് നേരെ ചൂണ്ടി. അപ്പോഴും കർണൻ ചിരിച്ചു. അയാൾ കൈകൂപ്പി. ഒന്നും അഭ്യർത്ഥിക്കുവാനല്ല, എന്നെ മാത്രം വന്ദിക്കുവാനായി. എനിക്ക്

0: മാത്രമേ അത് മനസ്സിലായുള്ളൂ.
1: കർണൻ മരിച്ചപ്പോൾ കൃഷ്ണൻ കരഞ്ഞു. അതെ, കർണൻ ദയയുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, ധർമ്മത്തിൽ അടിയുറച്ചവനുമായിരുന്നു. പക്ഷേ നിർഭാഗ്യം എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നു. അത് അധർമ്മങ്ങൾക്ക് വഴിതെളിച്ചു. അവസാന ഭാഗത്തെ 11 ഖണ്ഡങ്ങൾ ദീർഘങ്ങളാണ്. ശ്രീകൃഷ്ണന്റെ മനോഗതമാണ് അതിൽ നിറയുന്നത്. ദൈവാംശം കളഞ്ഞ് മനുഷ്യഭാവം പൂണ്ട ശ്രീകൃഷ്ണൻ, മൃത്യുവിന്റെ കൈകളിലേക്ക് മുറിവേറ്റു വീഴുന്ന കർണന്റെ ഭാവം ശ്രീകൃഷ്ണന്റെ ആഖ്യാനത്തിലൂടെ നോവലിസ്റ്റ് വ്യക്തമാക്കുന്നു.
0: ഇപ്പോൾ അതിരറ്റ ഭക്തിയോടെ എന്റെ കാൽക്കീഴിൽ വെച്ച മകുടം ഞാൻ കുനിഞ്ഞെടുത്തു. ആദ്യമായി എന്റെ കണ്ണുകളും നിറഞ്ഞു. ഞാൻ എന്റെ മഞ്ഞ വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് അതിൽ പറ്റിയിരുന്ന പൊടി തുടച്ചു. ഇത് കണ്ട പാണ്ഡവരടക്കമുള്ള യോദ്ധാക്കൾ വിസ്മയിച്ചു പോയി. അവർക്കെന്തറിയാം.
2: ഭാരതത്തിന്റെ മനസ്സാക്ഷിയിലേക്ക് എന്നും വേരോട്ടം നടത്തുന്നൊരു കഥാപാത്രം കർണൻ. ആ കഥാപാത്രത്തിന്

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1202 കന്നി 15, ശകവർഷം 1948 ആശ്വിനം 9, 2026 ഒക്ടോബർ മാസം 1 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:42. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
1: പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാം.

0: ഒന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്നലത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയുന്നു. തേനീച്ചകൾ പൂക്കളിൽ നിന്നും ശേഖരിക്കുന്ന മധുരമുള്ള ദ്രവ്യം ഏതാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഉത്തരം നെക്റ്റാർ. ഇന്നത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്?
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ ചെയ്യാം.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സംഘം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

0: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ എസ് സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. ഒത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയത്. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ.

ഒഥല്ലോ എന്ന ചിത്രത്തിന് വേണ്ടി ജെറി അമൽദേവ് ഇണം പകർന്ന ഒരു ഗാനം കേൾക്കാം. ഗാനം പാടിയത് ചിത്ര, ഗാനരചന പി ഭാസ്കരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
2: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: ആകാശവാണി സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ദീപ, പഠിക്കുന്നത് അൽന ശ്രീനന്ദ. നമസ്തേ ബച്ചോ.
1: നമസ്തേ അധ്യാപിക ജി.
0: അച്ഛ ബച്ചോ, ഹം മംഗലേഷ് ഡബറാൾ എഴുതിയ ഖർ പേഡ് അവർ താരേക്കേലി എന്ന പാഠത്തിന്റെ കുറച്ചു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കാം. ശ്രീനന്ദ പടിയേ.
1: അചാനക് ഉനോനെ ദോ ചോട്ടെ പക്ഷിയോം കോ ദേഖാ ജോ സഡക് കെ കിനാരെ ഏക് പേഡ് പർ ഗാ രഹേ ഥേ. ഭായ് ബോല, യഹ് രാസ്താ സഹീ ഹേ, മേം ഇസേ പക്ഷിയോം കെ ഗീത് സേ ജാൻതാ ഹൂ, വേ ഹമാരി മദദ് കർനേ കേ ലിയേ ആയേ ഹേ. ബച്ചേ ഉസേ രാസ്തേ പർ ചൽ ദിയേ. പക്ഷി ഭീ ഉൻകെ സാത് ധീരെ ധീരെ ഉഡാൻ ഭർത്തേ രഹേ ഓർ പേഡോം കി ശാഖാവും പർ ബൈറ്റേ രഹാ. ബച്ചോ നെ പേഡോം സെ ജാമുൻ ബേർ ഓർ ദൂസരെ ജംഗലി ഫർ തോട്ടകർ അപ്പനി ഭൂഖ് മിഠായി ഓർ ചർണോം കാ പാനി പിയ. ഇത്തനെ ലംബെ സമയ തക് ഭട്ക്നെ സെ ബഹൻ ബഹുത് ഥക് ഗയി ഥീ. ഉസ്നെ ഭായ് സെ പൂച്ച, ഹമേം അപ്പന സനോബർ കാ പേട് കബ് മിലേഗാ. ഭായ് നെ കഹാ, ജബ് ഹം ലോഗോം കോ വഹ് ഭാഷ സുനായി ദേംഗി ജോ ഹമാരെ മാതാ പിതാ ബോൽത്തേ ഥേ.
0: അച്ഛാ മേ പഠ്തി ഹൂ. അചാനക് ഉൻഹോനെ ദോ ചോട്ടേ പക്ഷിയോ കോ ദേഖാ ജോ സഡക് കേ കിനാരെ ഏക് പേഡ് പർ ഗാ രഹേ ഥേ. ഭായി ബോല, യഹ് രാസ്താ സഹി ഹേ, മേ ഇസേ പക്ഷിയോ കെ ഗീത് സേ ജാൻതാ ഹും, വേ ഹമാരി മദദ് കർനേ കേ ലിയേ ആയേ ഹേ. ബച്ചേ ഉസി രാസ്തേ പർ ചൽ ദിയേ, പക്ഷി ഭീ ഉൻകെ സാത് ധീരെ ധീരെ ഉഡാൻ ഫർത്തേ രഹേ ഔർ പേഡോ കി ശാഖാവോ പർ ബൈഠത്തേ രഹേ. ബച്ചോനെ പേടോം സെ ജാമുൻ ബേർ അവർ ദൂസരി ജംഗലി ഫൽ തോട്ടകർ അപ്പനി ഭൂക് മിടായി അവർ ചരണോ കാ പാനി പിയ. ഇത്തനെ ലംബെ സമയ തക് ഫടക്നെ സെ ബഹൻ ബഹുത് തക് ഗയി ഥി. ഉസ്നെ ഭായ് സെ പൂച്ച, ഹമേ അപ്പന സനോബർ കാ പേട് കബ് മിലേഗാ. ഭായ് നെ കഹാ, ജബ് ഹം ലോഗോ കോ ബഹ് ഭാഷ സുനായി ദേഗി ജോ ഹമാരെ മാതാ പിതാ ബോൾത്തേ ദേ. അചാനക് ഉനോനെ ദോ ചോട്ടെ പക്ഷിയോ കോ ദേഖാ ജോ സഡക് കെ കിനാരെ ഏക് പേഡ് പർ ഗാ രഹേ ദേ. പെട്ടെന്ന് വഴിയഴികിൽ ഒരു മരത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചെറിയ പക്ഷികളെ അവർ കണ്ടു. ഭായി ബോല, യഹ് രാസ്താ സഹിഹേ, മേ ഇസേ പക്ഷിയോ കെ ഗീത് സേ ജാൻതാ ഹും, വേ ഹമാരി മദദ് കർനേ കേ ലിയേ ആയേ ഹേ. സഹോദരൻ പറഞ്ഞു, ഇതാണ് ശരിയായ വഴി. എനിക്ക് ഈ പക്ഷികളുടെ പാട്ടറിയാം. അവർ നമ്മളെ സഹായിക്കാൻ വന്നതാണ്. ബച്ചേ ഉസി രാസ്ത പർ ചൽദിയെ, കുട്ടികൾ ആ വഴിയിൽ കൂടി നടന്നു. പക്ഷി ഭീ ഉൻകെ സാത് ധീരെ ധീരെ ഉടാൻ ഫർത്തേ രഹേ അവർ പേടോങ്കി ശാഖാവും പർ ബൈഠത്തേ രഹേ. പക്ഷികളും അവരോടൊപ്പം പതിയെ പതിയെ പറക്കുകയും മരക്കുപ്പുകൾ ഇരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബച്ചോനെ പേടോം സെ ജാമുൻ ബേർ അവർ ദൂസരെ ജംഗലി ഫൽ തോടുക്കർ അപ്പനി ഭൂക്ക് മിട്ടായി അവർ ചർണോക പാനി പിയ. കുട്ടികൾ മരങ്ങളിൽ നിന്ന് ഞാവൽപ്പഴവും ഇലന്തപ്പഴവും മറ്റ് കാട്ടുപഴങ്ങളൊക്കെ പൊട്ടിച്ചു കഴിച്ച് തങ്ങളുടെ വിഷപ്പടക്കുകയും അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത്തനെ ലംബെ സമയത്ത് ഫടക്നേസെ ബഹൻ ബൗത്ത് തക്ക് എയ്തി. ഇത്രയധികം സമയം അലഞ്ഞു നടന്നത് കാരണം സഹോദരി വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ഉസ്നെ ഫായിസെ പൂച്ച, ഹമേ അപ്പന സനോബർ കാ പേട് കബ് മിലേഗാ. അവൾ സഹോദരനോട് ചോദിച്ചു, നമുക്ക് നമ്മുടെ പയൻമരം എപ്പോൾ കിട്ടും? ഭായ് നെ കഹാ, ജബ് ഹം ലോഗോ കോ ബഹു ഭാഷ സുനായി ദേഗി ജോ ഹമാരെ മാതാപിതാ ബോൾത്തേ ദേ. നമ്മുടെ മാതാപിതാക്കൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് പൈൻമരം ലഭിക്കുന്നത് എന്നാണ് സഹോദരൻ സഹോദരിയോട് പറഞ്ഞത്. അച്ഛാ അൽന ദൂസരി ഭാഗ് പടിയേ.
1: ചലത്തെ ചലത്തെ ജംഗിൾ മേം ടണ്ട് ബട്ടേ ലഗി ബഹൻ നേ ഫിർസേ സനോബർ കെ പേഡ് കെ ബാരെ മേം പൂച്ച. ഭായി നേ ഉസേ തോടാ ധൈര്യ രഖ്നെ കേളിയേ കഹാ. ധീരെ ധീരെ ഉൻക പുരാന ദേശ് ചൂട്ട് ഗയ. പഹലെ ജമീൻ സമന്തൽ ദി ലേക്കിൻ അബ് വേ പഹാഡോ നദിയോ മോർ ചീലോ കെ ദേശമേം ആഗയി ദേ. ബഹൻ നെ പൂച്ച, ഭായി ഹം കടി പഹാഡിയോം പർ കൈസെ പഹുഞ്ചെങ്കെ. ഭായി നെ ഹിമ്മത്ത് ബദായി, മേം തുമേ ലേ ജാവൂങ്ക. രാസ്താ മേം കുച്ച് നദിയോം ഓർ ചേലോം പടി ലേക്കിൻ വഹാ മുനേ നാവേ മിൽ ഗയി. ഭായി ബഹൻ കോ ബിട്ടാക്കർ നാവ് കേത്തേ രഗ. ദോനോ പക്ഷി ബി ഉൻകെ സാത് സാത് ഉഡാൻ ബർത്തേ ഓർ രുക്തേ രഹേ.
0: അച്ഛാ ദേക്കോ, ചലത്തെ ചലത്തെ ജംഗൽ മേം ടണ്ട് ബഡ്നെ ലഗി ബഹൻ നെ ഫിർ സേ സനോബർ കെ പേട് കെ ബാരേ മേം പൂച്ച. ഭായി നെ ഉസേ തോടാ ധൈര്യ രഖ്നെ കേ ലിയേ കഹാ. നടന്ന് നടന്ന് കാട്ടിലെത്തിയപ്പോൾ തണുപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങി. സഹോദരി വീണ്ടും സഹോദരനോട് പൈൻമരത്തെ കുറിച്ച് ചോദിച്ചു. സഹോദരൻ അവളോട് ഇത്തിരി ധൈര്യത്തോടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. ധീരെ ധീരെ ഉൻക പുരാന ദേശ് ചൂട് ഗയ. പതിയെ പതിയെ അവര് പഴയ രാജ്യത്തിലേക്ക് അവർ കടന്നു. പഹലെ ജമീൻ സമതൽത്തി ലേക്കിൻ അബ് വേ പഹാഡോം നദിയും അവർ ചീലോം കെ ദേശ് മേ ആ ഗയേതേ. നേരത്തെ അവിടത്തെ തറയൊക്കെ പ്ലെയിൻ ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കുന്നുകളും നദികളും തടാകങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്താണ് വന്നെത്തിയത്. बहन ने पूछा, भाई हम खड़ी पहाड़ियों पर कैसे पहुंचेंगे? സഹോദരി ചോദിച്ചു, ചേട്ടാ നമ്മൾ ഈ പൊക്കമുള്ള കുന്നുകളിലേക്ക് എങ്ങനെ എത്താനാണ്? ഭായിനെ ഹിമ്മത്ത് ബദായി മേ തുമേ ലേ ജാവുങ്ക, സഹോദരൻ ധൈര്യം കൊടുത്തോണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാം. രാസ്തേമേ കുച്ച് നദിയാം അവർ ചീലേം പടി ലേക്കിൻ ബഹാ ഉന്നെ നാവേ മിൽഗൈ. വഴിയിൽ കുറച്ച് നദികളും തടാകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവിടെ നിന്ന് വള്ളങ്ങൾ കിട്ടിയിരുന്നു. ഭായി ബഹൻകോ ബിഡാക്കർ നാവ് ഖേത്താരഹ, സഹോദരൻ സഹോദരിയെ വള്ളത്തിലിരുത്തി വള്ളം തുഴിഞ്ഞുകൊണ്ടേയിരുന്നു. ദോനോ പക്ഷി ഫി ഉൻഗേ സാത് സാത് ഉടാൻ ഫർത്തെ അവർ രുക്തേരഹെ, രണ്ട് പക്ഷികളും അവരുടെ ഒപ്പം പറക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഏക് ശാം ജബ് വേ ബഹുത് തക്കേ ഹുയേ തേ തോ ഉനോനെ കുച്ച് ജലി ഹുയി ഇമാരത്തോങ്കോ ദേഖ ഉൻഗേ പാസ് ഹി ഏക് നയ ഫാം ഹൗസ് ബനാ ഥാ രസോയിക്കെ ദർവാസേക്കെ ബാഹർ ഏക് ലട്ടി സബ്ജിയാൻ ചീൽ രഹീ തി, ക്യാ ഹമേ ഖാനേ കെ ലിയേ കുച്ച് ദേ സക്തി ഹേ? ഭായി നെ പൂച്ച. ലട്ടി നെ ജവാബ് ദിയ, ഹാം ആവോ മാം രസോയി മേ ഹേ, വേ ജരൂർ തുമേ കുച്ച് ദേങ്കി. ഭായി നെ ബഹൻ കെ ഗർദൻ കോ ബാഹ് മേ ലിപടായ അവർ കഹ, ക്യാ തുമനെ സുനാ യഹ് ലട്ടി വഹി ഭാഷ ബോൾ രഹി ഹേ ജോ ഹമാരേ മാതാപിതാ ബോൾതേ തേ, അബ് ഹം സനോവർ കെ പേഡ് അവർ താരേ കി തല ശുരു കർ സക്തേ ഹേ. ഏക് ശാം ജബ് വേ ബഹുത് തക്കേ ഹുയേ തേ തോ ഉനോനെ കുച്ച് ജലി ഹുയി ഇമാരത്തോ കോ തേക്ക, അവർ വല്ലാതെ തളർന്നു പോയിരുന്നു. ഒരു വൈകുന്നേരം കുറച്ച് കത്തിക്കരഞ്ഞ കെട്ടിടങ്ങളെല്ലാം അവർ കണ്ടു. ഉൻകെ പാസ് ഹി ഏക് നയ ഫാം ഹൗസ് ബനാഥ, അതിന്റെ അടുത്തായി പുതിയൊരു ഫാം ഹൗസ് ഉണ്ടാക്കിയിരുന്നു. രസോയിക്കെ ദർവാസേക്കെ ബാഹർ ഏക് ലട്ടി സബ്ജിയാൻ ചീൽ രഹീതി, അവിടെ അടുക്കളയുടെ വാതിലിന് പുറത്തായിട്ട് ഒരു പെൺകുട്ടി പച്ചക്കറികളുടെ തോല് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാ ഹമേ കാനേക്കയിലെ കുച്ചുദേ സക്തി ഹേ? ഭൈനെ പൂച്ച. ഈ സഹോദരൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ലട്ടിനെ ജവാബ് ദിയ, ഹാം ആവോ മാം രസോയി മേ ഹെ വേ ജരൂർ തുമേ കുച്ച് ദേങ്കി. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ആ വരൂ, അമ്മ അടുക്കളയിലാണ്, അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ തരും. ലട്ടിനെ ബഹൻ കെ ഗർദൻ കോ ബാഹ് മേ ലിപടായ അവർ കഹ, ക്യാ തുമനെ സുനാ യഹ് ലട്ടി വഹി ഭാഷ ബോൾ രഹി ഹേ ജോ ഹമാരേ മാതാപിതാ ബോൾത്തേ തേ, സഹോദരൻ സഹോദരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ കേട്ടോ, നമ്മുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷയാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. അബ് ഹം സനോവർ കെ പേഡ് അവർ താരേക്ക് തലാഷ് ശുരൂ കർ സക്തേ ഹേ, ഇനി നമുക്ക് പൈൻമരവും നക്ഷത്രവും അന്വേഷിക്കാൻ തുടങ്ങാം എന്ന് സഹോദരിയോട് സഹോദരൻ പറയുകയാണ്. അച്ഛാ തോനോ വെച്ചേ രസോയിമേ ഗേ ജഹാ ഉന്നെ അച്ഛാ ഖാനമില്ല ഉൻഹോനെ അപ്പനി പൂരി കഹാനി ബധായി അവർ കഹാക്കി ഹമാരെ പാസ് കർക്കി ഏക് നിഷാനി ഹേ ഉസ്കെ സാമനെ സനോബർ ക ഏക് പേഡ് ഹേ ഉസ്കി ശാഖാവോ മേ ഹർ സുബ തോ പക്ഷി ഗാത്ത ഹെ അവർ രാത് മേ ഉൻകെ ബീച്ച് ഏക് കൂപ് ചമകീല താര ദിഖായി ദേത്ത ഹെ കർക്കെ ലോകോ നെ കഹ യഹാ ഹസാരോ സനോബർ ഹെ ഉൻബർ ഹസാരോ പക്ഷി ഗാത്ത ഹെ അവർ ഹസാരോ താരെ ആസ്മാൻ മേ ചമക്ത ഹെ തും അപ്പന കർ കൈസേ പഹചാനോഗേ ഭായ് ബഹൻ നെ ജവാബ് ദിയ ജബ് ഹം അപ്പനെ ദേശ് പഹുഞ്ച് ചുക്കേ ഹെ തോ ഹമേ ബഹ് പേഡ് ഭീ മിൽ ജായേഗ യഹാ അന്തക് പഹുഞ്ച്നേ കേ ലിയേ ദോ പക്ഷി ഭീ രാസ്ത

0: चिल्लाते रहे हैं। बच्चों देखो, दोनों बच्चे रसोई में गए जहाँ उन्हें अच्छा खाना मिला। രണ്ട് കുട്ടികൾ അടുക്കളയിൽ പോയി, അവർക്ക് നല്ല ഭക്ഷണവും കിട്ടി. ഉന്നോനെ അപ്പനെ പൂരി കഹാനി ബദായി അവർ കഹാക്കി ഹമാരെ പാസ് കർക്കി ഏക്ക് നിശാനി ഹേ. അവർ തങ്ങളുടെ മുഴുവൻ കഥകളും അവരോട് പറയുകയും ചെയ്തു. അവരുടെ കയ്യിൽ വീടിന്റെ ഒരേ ഒരു അടയാളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉസ്കെ സാമനെ സനോബർ കാ പേഡ് ഹേ, ഉസ്കി ശാഖാ ഉമേ ഹർ സുബക്തോ പക്ഷി ഗാത്തെ ഹേ, അവർ രാത്തുമേ ഉൻകെ ബീച്ച് ഏക്ക് കൂബ് ചമക്കീല താര ദിഖായി ദേത്താ ഹേ. ഉസ്കെ സാമനെ സനോബർ കാ പേഡ് ഹേ, അവരുടെ കയ്യിൽ അവരുടെ വീടിന്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. അവർ വീടിനടുത്ത് ഒരു പൈമരം ഉണ്ടെന്നും അതിന്റെ ചില്ലകളില് ഓരോ പ്രഭാതത്തിലും രണ്ട് പക്ഷികൾ വന്ന് പാടാറുണ്ടെന്നും രാത്രിയിൽ ആ ചില്ലകൾക്കിടയിലൂടെ നന്നായി തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ കാണാൻ പറ്റുമെന്നും അവർ ആ വീട്ടുകാരോട് പറഞ്ഞു. കർക്കെ ലോഗോനെ കഹാ യഹാ ഹസാരോ സനോബർ ഹേ ഉൻബർ ഹസാരോ പക്ഷി ഗാത്തെ ഹേ, അവർ ഹസാരോ താരെ ആസ്മാൻമേ ചമക്കത്തെ ഹേ. തും അപ്പനാക്കർ കൈസെ പാവച്ചാനോ ഹേ. കർക്കെ ലോഗോനെ കഹാ, വീട്ടിലുള്ളവർ പറഞ്ഞു, യഹാം ഹസാരോ സനോബർ ഹേ, ഇവിടെ ആയിരക്കണക്കിന് പൈൻ മരങ്ങളുണ്ട്. ഉൻബർ ഹസാരോ പക്ഷി ഗാത്തെ ഹേ, അതില് ആയിരക്കണക്കിന് പക്ഷികൾ ഇരുന്ന് പാടാറുമുണ്ട്. അവർ ഹസാരോ താരെ ആസ്മാൻമേ ചമക്തെ ഹേ, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങാറുമുണ്ട്. തും അപ്പനാക്കർ കൈസെ പാവച്ചാനോഗേ, അപ്പോ നിങ്ങൾ സ്വന്തം വീട് എങ്ങനെ തിരിച്ചറിയാനാകും നിങ്ങൾക്ക്? ഭായി ബഹന്നെ ജവാബ് ദിയ ജബ് ഹം അപ്പനെ ദേശ് പഹും ചുക്കേ ഹേ തോ ഹമേ ബഹു പേടുപ്പി മിൽ ജായേക. സഹോദരൻ സഹോദരി മറുപടി പറയുകയാണ്, ഞങ്ങൾ സ്വന്തം രാജ്യത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ തോ ഹമേ ബഹു പേടുപ്പി മിൽ ജായേക, ആ മരവും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. യഹാന്ത പൗഞ്ചിനെ കെരിയെ ദോ പക്ഷി ബി ഹമേ ദാസ്ത ബദാത്തെ രേ ഹേ, ഇവിടെ വരെ എത്താനായിട്ട് രണ്ടു പക്ഷികളും ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അച്ഛൻ ബച്ചോ അഗലി ഭാഗമേ ചലേ.
1: ദോനോ ബച്ചോനെ ഇസി തര സഫർ ജാരി രഖ. ജഗ ജഹ ഗരീബി ഫൈലി ഹുയി തി, ലേക്കൻ വേ ജഹാ ജഹാ ഗൈ ഉനെ ഖാനേ ഓർ രാത് ബിതാനേ കേ ലിയേ ജഗ മിൽതി രഹി. ലോഗ് ഉനെ ബഹുത് സഹാനുഭൂതി സേ ദേഖ്തേ ഥേ. യഹ രഹാ ഹമാരാ പേട്, ഭായ് കി ആഖോ സേ ഖുഷി കെ ആസു ബഹനെ ലഗേ ഓർ വഹ ഹമാരാ താരാ. ബഹൻ പഹലെ ഹസി ഓർ ഫിർ റോനെ ലഗി.
0: അച്ഛാ മേ ബട്ടി ഹു. ദോനോ ബച്ചോനെ ഇസി തര സഫർ ജാരി രഗ. അങ്ങനെ രണ്ടു കുട്ടികളും യാത്ര തുടർന്നു. ജഹ ജഹ ഗരീബി ഫൈലി ഹുയി ധി, ചില സ്ഥലങ്ങളിൽ ദാരിദ്ര്യം പടർന്നിരുന്നു. ലേക്കിൻ വേ ജഹാം ജഹാം പായേ ഉനെ ഖാനെ അവർ രാത് ബിദാനെ കെലിയെ ജഹ മിൽത്തി ഹേ. പക്ഷെ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണവും രാത്രി കഴിയാനുള്ള സ്ഥലവും കിട്ടിയിരുന്നു. ലോക ഉനെ ബഹുത്ത് സഹാനുഭൂതിസേ ദേഖ്തേ ഥേ, അവിടെയുള്ള ആളുകൾ അവരെ വളരെ അനുകമ്പയോടെ നോക്കിക്കൊണ്ടിരുന്നു. യഹ് രഹ ഹമാരാ പേട്, ഭായിക്ക് ആങ്കോം സേ ഖുഷി സേ ആസു ബഹ്നെ ലെഹ, ഈ നിൽക്കുന്നതാണ് നമ്മുടെ മരം. സഹോദരന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷ അശ്രുക്കൾ പൊഴിയാൻ തുടങ്ങി. അവർ വഹു ഹമാരാ താര ബഹൻ പഹലെ ഹസി അവർ ഫിർ റോനെ ലഗി, അതാണ് നമ്മുടെ നക്ഷത്രം. സഹോദരി ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തു. ബച്ചോ എഹം ദോ സവാൽ ആത്തി ഹേ പഹല സവാൽ ഹേ ഉനെ ഖാനെ അവർ രാത് ബിദാനെ കേലിയെ ജഹ മിൽത്തി രഹി. യഹാം ശരണാർത്ഥിയോ കെ പ്രതി ലോകോ കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ. ശ്രീനന്ദ ബദായിയെ ഇസ്കാ ഉത്തർ.
1: ശരണാർത്ഥിയോം കെ പ്രതി ലോകോം കി സഹാനുഭൂതി യഹാം പ്രകട് ഹോത്താ ഹേ.
0: ദേക്കോ ഉന്നെ ഖാനെ അവർ രാത് ബിദാനെ കേലിയെ ജഹ മിൽത്തി രഹി, യഹാം ശരണാർത്ഥിയോ കെ പ്രതി ലോകോ കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ, അവർക്ക് ഭക്ഷണം കഴിക്കാനും രാത്രിയിൽ താമസിക്കാനുമുള്ള സ്ഥലം കിട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ അഭയാർത്ഥികളോടുള്ള ആളുകളുടെ ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? ശരണാർത്ഥിയോ കെ പ്രതി ലോകോങ്കി സഹാനുഭൂതി യഹാം പ്രകട് ഹോത്തിഹേ, അഭയാർത്ഥികളോട് ആളുകൾക്കുള്ള സഹതാപമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ദൂസര സവാൽ ഹേ അപ്പനെ ലക്ഷ്യപർ പഹുഞ്ചിനേക്കാ സങ്കേത് മിൽനെ പർ ഭായി ബഹൻ ആസു ബഹാരഹേ ഹേ ഇസ്കാ കാരൻ ക്യാ ഹോഗാ അൽന ബദായിയെ.
2: ഹം ബഡി കഠിനായം സഹകർ അപ്പനെ ലക്ഷ്യ പർ പഹുഞ്ചത്തെ വക്ത് ഹമാര മൻ ബർ ജായേക ഖുഷി സേ ആങ്കോം ബി ബരേഗി. യഹാം വേ ബച്ചെ അപ്പനെ ലക്ഷ്യ പർ പഹുഞ്ചത്തെ വക്ത് ഖുഷി സേ ഉൻകി ആങ്കോ സേ ആസു ബഹ്രഹാ ഹേ.
0: ടിഹേ അപ്പനെ ലക്ഷ്യ പർ പഹുഞ്ചനേക്കാ സങ്കേത് മിൽനെ പർ ഭായി ബഹൻ ആസു ബഹാരഹേ ഹേ ഇസ്കാ കാരൻ ക്യാ ഹോഗ. തങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിന്റെ സൂചന ലഭിച്ചപ്പോൾ സഹോദരി സഹോദരന്മാർ കണ്ണീരൊഴുക്കിയിരുന്നു. ഇതിന്റെ കാരണം എന്തായിരിക്കും? ഹം ബഡി കഠിനായിയാൻ സഹകർ അപ്പന് ലക്ഷ്യപ്പർ പൗഞ്ചത്തെ വക്ത് ഹമാരാ മൻ ഫർ ജായേക. നാം വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. ഖുഷീസെ ആങ്കേം ഫി ഫരേഗി, സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയും. യഹാം വേ ബച്ചെ അപ്പനെ ലക്ഷ്യപ്പർ പങ്കുച്ചത്തെ വക്ത് ഖുഷീസെ ഉൻകി ആങ്കോം സെ ആസു ബഹ്രഹാഹെ. ഇവിടെ കുട്ടികൾ തങ്ങളുടെ ലക്ഷ്യത്തിലെത്തിയപ്പോൾ സന്തോഷത്താൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. നമ്മൾ കഷ്ട

0: കഷ്ടപ്പാടുകൾ സഹിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറയും. അതുപോലെയാണ് ഈ കുട്ടികൾ ഇത്രയും കഷ്ടങ്ങൾ സഹിച്ച് അവരുടെ ലക്ഷ്യത്തിലെത്തിയപ്പോൾ അവരുടെ രണ്ടുപേരുടെ മനസ്സും നിറഞ്ഞു. സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അച്ഛാ ബച്ചോ, ആജ് കി കക്ഷ ഹം ഇധർ സമാപ്ത കർത്തി ഹേ. ധന്യവാദ്.
1: ധന്യവാദ് അധ്യാപിക ജി.
2: ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് ദീപ, പഠിച്ചത് അൽന ശ്രീനന്ദ.

0: ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
1: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹത് സേഠ്.
3: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
4: കാരണങ്ങൾ ചില, ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിൻ്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീയാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്റോണുമാണ്. അതിൻ്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് ഈ സ്വീകരണികൾ ഉള്ളതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്റോണും കൂടുതൽ ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അങ്ങനെ വണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് കൊണ്ട് കൂടുതലായിട്ട് സാധ്യത അവരിൽ കാണുന്നു. അപ്പോൾ അമിതവണ്ണമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെയുള്ളത് ചില പ്രത്യേക ട്യൂമറുകൾ, സാധാരണ നിർദോഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ചില മുഴകൾ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ ക്യാൻസറായിട്ട് മാറാം. ഉദാഹരണത്തിന് മാറൽ ഓടി നടക്കുന്ന മുഴ എന്നറിയപ്പെടുന്ന മൗസ് ഇൻ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമ വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറഞ്ഞാൽ സ്തനത്തിൻ്റെ ഉൾവലിവുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറയുന്നത്. ഈ സ്ക്ലീറോസിങ് അഡിനോസിസ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ ഇതിൻ്റെ മാറിന് അതിൻ്റെ അത് വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ളൊരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകാറുണ്ട്. അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നൻ്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5-10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ടാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പം അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതുപോലെ അണ്ടാശയത്തിൻ്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യ ഘടകം ഒന്ന്. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട്.

0: റേഡിയേഷൻ, നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ സാന്നിധ്യവും അതിൻ്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്, നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യ പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമുളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ, അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പോൾ മെൻസ്ട്രുവേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്ന് പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പോൾ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിൻ്റെ റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിൻ്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
1: സാർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
0: ചലനരഹിതമായ, വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവമുണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച്, ഹോർമോണിൻ്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിന് മാത്രമാണ്. പക്ഷേ ആ സ്രവത്തിൻ്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദകോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ, ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം, സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെയുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടു എന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരിലെ രോഗലക്ഷണം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിലെ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പാരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ ആ രോഗത്തിൻ്റെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതല്ല, മാറിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും, അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധ എന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ആൻറ്റിബയോട്ടിക്സിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തിപ്പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അർബുദകോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
1: സാർ, ഈ സ്തനാർബുദം പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴയുണ്ടെങ്കിൽ

0: ഇപ്പോൾ സ്വയം പരിശോധനയിൽ ഒരു മുഴ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള തുടർ പരിശോധന ചെയ്ത് ആ പരിശോധനയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിനനുസരിച്ചുള്ള ചികിത്സ കൃത്യമായി നൽകുക. പിന്നെ അമിതവണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് അമിത ആഹാരം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് കുറയ്ക്കുക, മിതമായിട്ടുള്ള വ്യായാമം സ്ഥിരമായിട്ട് ശീലിക്കുക. നമ്മുടെ സ്ത്രീകളുടെ പൊതുവെ ഒരു ധാരണയുണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സ്ത്രീകൾ. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. ഒത്തിരി പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ അതാണ്. ഇപ്പോൾ എല്ലാവരും വർക്കൗട്ടൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ഒരു അയാളും ചെയ്യുന്നു ഇയാളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോയി ചെയ്യുന്നത് അവിടെ വെച്ച് നിന്ന് പോകരുത്. മിതമായിട്ടുള്ള വ്യായാമം, അമിതവണ്ണം ഒഴിവാക്കൽ, അതേപോലെ തന്നെ നിരന്തര റേഡിയേഷൻ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കൽ, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞാലല്ലാതെ ആ പറഞ്ഞ കാലയളവിലല്ലാതെ തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയം മറച്ചു വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ, ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഒരു ആളിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്ക് രക്തബന്ധമുള്ള ഒരാൾക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി അല്ലെങ്കിൽ ആ അസുഖം വന്ന് മരണപ്പെട്ടു പോയി, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ കൂടി അവർ പരിഗണിക്കണം. മാറിൻ്റെ മാത്രം പോയി നോക്കിയാൽ പോലെ, വയറിലൊരു അസ്വാഭാവികതയുണ്ടെങ്കിൽ, ആർത്തവചക്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവുമെങ്കിൽ, ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, ഉചിതമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചികിത്സ കൃത്യസമയത്ത് കൃത്യ കാലയളവിൽ കൃത്യമായി അത് ചെയ്തു തീർക്കുക. അത് കാരണം ശരീരം അനുവദിക്കുന്ന രീതിയിൽ, ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൗണ്ട് നോക്കുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ കീമോ ഇഞ്ചക്ഷൻ വേണ്ടെന്ന് വെച്ചു എന്ന് വരും. പക്ഷേ അതല്ല വിഷയം. പക്ഷേ ആ ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ആ ട്രീറ്റ്മെൻറ്റ് മുടക്കമില്ലാതെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമുള്ള ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം രണ്ടാമത് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ചെക്കപ്പ് കറക്റ്റായിട്ട് പോകും. പിന്നെ അതേപോലെ ഇപ്പോൾ മാറിൻ്റെ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ലിംഫഡീമ എന്ന് പറയുന്ന മന്ത് പോലത്തെ ഒരു നീര് വരാറുണ്ട്, പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാത്തവരാണ്. ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഫിസിയോതെറാപ്പിയൊക്കെ ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു വിടുന്ന അത്രയും കാലയളവ്. ഒരു വർഷം കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗുളിക മാത്രം ആവുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഫിസിയോതെറാപ്പിയൊക്കെ മറക്കും, പിന്നെ വീണ്ടും കയ്യിൽ മന്ത് പോലായിട്ടായിരിക്കും പിന്നെ ആ ആൾ നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അവബോധം, പിന്നെ അസുഖം എന്ന് പറയുന്നത് ഒരു പാപമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനുള്ള സ്റ്റിഗ്മ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്യാൻസർ എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി നമ്മളതിനെ കവറപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രോഗം ആരുടെയും കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്.
1: സ്തനാർബുദത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിൻ്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്.

0: എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇന്ന് October 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസ.
3: ഞാൻ അഡ്വക്കേറ്റ് KS Somaprasad, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
5: നിയമവീഥി.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വനമേഖലയുള്ള ജില്ലയാണ് ഇടുക്കി. മൊത്തം ഭൂവിസ്തൃതിയുടെ 70% മുകളിൽ പലതരങ്ങളിലായി വനമേഖലയായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജില്ലയിലെ 50% ഭൂമിയും സംരക്ഷിത വനങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ടൈഗർ റിസർവുകൾ പോലെയുള്ള വന്യജീവി സങ്കേതങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേകം നിയുക്തമായിരിക്കുന്നു. പ്രധാനമായും ഇടുക്കി ജില്ലയിൽ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്: ഇരവികുളം, പെരിയാർ, മതികെട്ടാൻ, ആനമുടി, പാമ്പാടും ശോല. ഇതിനു പുറമെ നിരവധി വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്. ഇടുക്കി, പെരിയാർ, ചിന്നാർ, കുരിഞ്ഞിമല വന്യജീവി സങ്കേതങ്ങൾ എന്നിവയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ഓഫീസറാണ്.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിയമവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന അതിഥി രമേശ് എം, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. കാടിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ വശങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ.
8: നമസ്കാരം.
7: ജനങ്ങളുമായി ഒപ്പം നിന്ന് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. നമുക്കറിയാം, എപ്പോഴും മൃഗങ്ങളെക്കുറിച്ചും അതിൻ്റെ വരവും പോക്കും ഒക്കെ സാധ്യതകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ജനങ്ങളെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഒരു ലീഗാലിറ്റിയിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിരക്ഷയുണ്ടല്ലോ, അത് എത്ര മാത്രം സാധ്യമാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലയിൽ?
8: നമ്മൾ നിലവിലെ വന്യമൃഗം സാധാരണ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കാറ്റഗറി ചെയ്ത് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്, സെക്ഷൻ ലെവലിലെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സ്ഥലത്ത് എത്തി ആദ്യം ആ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യുക. വന്യമൃഗ ശല്യവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ആദ്യം തീർക്കും. എന്നിട്ടും വന്യമൃഗ ശല്യം ഉണ്ടായി എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് വാഹനങ്ങൾ ആനകൾ തകർക്കാറുണ്ട്,
7: നശിപ്പിക്കാറുണ്ട്.
8: ചിലപ്പോൾ കടുവകൾ വളർത്തു മൃഗങ്ങളെ കൊല്ലാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തെത്തി ആദ്യം ചെയ്യുന്നത് വെച്ചാൽ, ഒരു വന്യമൃഗത്തിനെ വെച്ച് ഒരു അപകടം ഉണ്ടായി

0: മനുഷ്യനും ചാകാറുണ്ട്, മൂന്നാമത്തെ കാറ്റഗറി.
1: ഉവ്വ്.
0: അപ്പോൾ അത് കുറവാണ്. ഈ വാഹനം അപകടത്തിൽപ്പെട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ നമ്മൾ കാണും ആദ്യം. കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും പേപ്പറുകൾ നമ്മൾ മേടിക്കും. കൂടാതെ ഈ വാഹനത്തിനുണ്ടായ നഷ്ടങ്ങൾ നമ്മൾ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത് ആദ്യം.
1: അതൊരു വീഡിയോ ഡോക്യുമെൻ്റ്
0: ഡോക്യുമെൻ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഭാവിയിൽ ഈ പുള്ളിക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ തുക കുറവാണോ, എന്തൊക്കെയാണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ മേലധികാരിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഓരോരോ ഇൻസിഡൻറ്റും സ്റ്റേറ്റ് ലെവൽ വരെ നമ്മൾ കാറ്റഗറി ചെയ്യുന്നുണ്ട്. അതിനെ തന്നെ ഓരോരോ ഡിവിഷൻ തലത്തിൽ ഈ എമർജൻസി സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മൂന്നാറിലുണ്ട് DFOC ഡിവിഷൻ ലെവൽ ഫോറസ്റ്റ് എമർജൻസീസ് എല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻസിഡൻറ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് നേരെ സർക്കിൾ ലെവലിലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സർക്കിൾ ലെവലിലും കോഡീകരിച്ച് സ്റ്റേറ്റ് ലെവലിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകൾ കോഡീകരിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ ഇത് എത്താൻ സാധിക്കുന്നു.
1: വാഹനം ഒരു വന്യമൃഗം ആക്രമിച്ചു, ക്ലെയിം അവിടെ ആദ്യം ആരെയാണ് കൊടുക്കുക?
0: വന്യമൃഗം ഒരു വാഹനം തകർത്തു. ഇപ്പോൾ നിലവിൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു GD എൻട്രി ഇടാൻ പറയും. അതായത് മേഖലയിലെ സ്റ്റേഷനിൽ GD എൻട്രി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സഹായത്തോടു കൂടി നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഒരു ലെറ്റർ തരും, വന്യമൃഗം കൊണ്ട് ഉണ്ടായതാണെന്ന് ഒരു സാക്ഷ്യപത്രം കൂടി കൊടുക്കുമ്പോൾ ഈ GD എൻട്രിയും ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ലെറ്ററും കൂടി നമ്മൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടും ഒന്ന്. പിന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം തേർഡ് പാർട്ടിയൊക്കെ ആയിരിക്കാം, കൂടുതലും കുറേ വർഷങ്ങൾ കഴിഞ്ഞ വേണ്ടികൾ തേർഡ് പാർട്ടിയേ ഉള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നാൽ ആ ഉടമസ്ഥൻ ആ പ്രദേശത്തെ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പുകളുണ്ട് സർക്കാരിൻ്റെ, അവിടെ ഒരു ക്വട്ടേഷൻ എടുക്കുക ഈ വാഹനം കാണിച്ച്. അത് കഴിഞ്ഞിട്ട് ഈ തൃശ്ശൂർ ചാലക്കുടിയിലെ ഒരു എഞ്ചിനീയറുണ്ട്, സർക്കാരിൻ്റെ അപ്രൂവ്ഡാണ്, പുള്ളിയാണ് ലീഗൽ ഒപ്പീനിയൻ പറയുന്നത്, AE എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWT മെക്കാനിക്കൽസ് ഡിവിഷനാണ്. അപ്പോൾ ഈ കൊട്ടേഷനും ഒരു റിക്വസ്റ്റ് ലെറ്ററും റേഞ്ച് ഓഫീസർക്ക് ഈ ഉടമസ്ഥൻ നൽകും. എന്നിട്ട് റേഞ്ച് ഓഫീസർ ഈ കൊട്ടേഷനും വെച്ച് ഈ എഞ്ചിനീയർക്ക് നമ്മളൊരു കത്ത് കൊടുക്കും, ഇന്ന ദിവസം ആന കൊണ്ട് അല്ലെങ്കിൽ വന്യമൃഗം കൊണ്ട് ഒരു വാഹനത്തിന് കേടുപാട് ഉണ്ടായിട്ടുണ്ട്, ആയത് താങ്കൾ വന്ന് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് തരണമെന്ന് പറയും. ആ ഉടമസ്ഥന് ഈ എഞ്ചിനീയർ പരിശോധിച്ച് വാല്യൂഷൻ തരും. ഈ വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് വേണം അക്ഷയ കൂടി നമ്മൾ അപേക്ഷിക്കുന്നത്. ആ വാല്യൂഷനിൽ പറയുന്ന തുക തന്നെ നമ്മൾ അനുവദിച്ചും കൊടുക്കും, ക്ലെയിം നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്.
1: ഇതിന് പ്രത്യേകമായിട്ടുള്ള ഡേറ്റാ ബേസുകൾ നിങ്ങളിലുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ?
0: ആ അതിന് തന്നെയാണ് ഈ പറഞ്ഞ DFOC
1: ചാനലുണ്ട്.
0: അത് രണ്ട് സ്റ്റാഫ് 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മേഖലയിൽ വ്യത്യസ്തമായ അലർട്ടുകളെല്ലാം അവർ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഈ സർക്കാർ വന്നതോടുകൂടി മണ്ണിടിച്ചിലോ മരം വീഴുന്നോ അങ്ങനെ ഈ നേച്ചർ കലാമിറ്റി കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു.
1: ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്
0: നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നോ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മളിത് ഒരു ഡേറ്റ ഉണ്ടാക്കുന്നത്.
1: ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു താമസിക്കുകയാണ് ഒരു അവരുടെ ഇടത്തിൽ, അപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് അത് ഉണ്ടെങ്കിൽ അവർക്കൊരു അപകടം പറ്റി, ഈവൻ വന്യമൃഗങ്ങളിൽ നിന്നാണ്, അതുപോലെ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരാദ്യം എന്താണ് ചെയ്യേണ്ടത്?
0: എന്നുവെച്ചാൽ നിലവിൽ വനത്തിനകത്ത് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ വനംവകുപ്പിൻ്റെ മാക്സിമം ഒബ്സർവേഷനിലാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ആദിവാസി മേഖലയാണ് ഏറ്റവും കൂടുതൽ വനത്തിനകത്ത് താമസിക്കുന്നത്.
1: അതെ.
0: അപ്പോൾ അവരായിട്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. അതുപോലെ OP എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, അവിടെ ക്യാമ്പിംഗ് സ്റ്റേഷൻ എപ്പോഴും ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ മൺസൂൺ സീസൺ ആണെങ്കിൽ നിരന്തരം നമ്മൾ കോണ്ടാക്റ്റിംഗ് ഉണ്ട്, രാവിലെയും വൈകുന്നേരവും. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടാകുന്ന വശം എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ട് നമ്മൾ കിട്ടാറുണ്ട്. അവരുടെ സഹായത്തോടു കൂടി നമ്മൾ കുടികളിൽ ക്യാമ്പ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് ആംബുലൻസ് സർവീസുകളും എല്ലാ സ്ഥലത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ച് അവരുടെ ട്രീറ്റ്മെൻറ്റ് വരെ വനംവകുപ്പ് നമ്മൾ നോക്കി ചെയ്യാറുണ്ട്.
1: ഇത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ്,
0: അതെ,
1: ശരിക്കും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുന്നാലെയുള്ള മുന്നൊരുക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കേരളത്തിൽ തന്നെ നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മുന്നൊരുക്കമുണ്ട്. അതേപോലെ കാടുകളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ ചെയ്യാറുണ്ട്.
0: മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവരുടെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. ഫസ്റ്റ് സേഫ്റ്റിയാണ്, കാരണം വെച്ചാൽ ഇവർ ഇതിനു വേണ്ടിയാണ് കാടിനെ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നത് ഈ ഭക്ഷണ സാധനങ്ങൾ. പിന്നെ ഈ വനവിഭവങ്ങൾ കളക്ഷനുണ്ട്, അത് പൊതുവേ ഈ മഴ സമയത്ത് അവർ കുറവാണ്. പിന്നെ നമ്മൾ ഈ മെസ് ഗ്രൂപ്പുകൾ എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ട്. വനമായാലും കവറേജ് ഉള്ള സ്ഥലങ്ങളിൽ ആനയോ എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ ലോക്കൽ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഇവർ ഈ കുടികളിൽ ഈ വിഷയങ്ങൾ പറയും. ഒന്ന്, മഴ കൂടുന്ന സമയം മുമ്പ് തന്നെ അപകടമായിട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ

ഉൾപൊട്ടൽ സാധ്യത ഉള്ള സ്ഥലത്ത് ഇവർ താമസിക്കുന്ന കുറവാണ്. ഈ ആദിവാസി സമൂഹം പൊതുവെ സേഫ്റ്റി ആയ സ്ഥലമാണ് ഇവർ സെലക്ട് ചെയ്ത് ജീവിക്കുന്നത്. അങ്ങനെ ഉരുൾപൊട്ടിയാൽ തന്നെ അപൂർവമാണ് ഇവർക്ക് അപകടം പറ്റുന്നത്. മാക്സിമം ഇവരുടെ സെറ്റിൽമെൻറ്റുകളെല്ലാം ഒരു സേഫായ ഒരു സ്ഥലങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എന്നാലും

0: അതെ, ഈ സർക്കാർ പുതിയൊരു സ്കീമുണ്ട്, ഈ ലെയ്സൺ ഓഫീസർ എന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് കേരളം മൊത്തം. എന്നുവെച്ചാൽ ഈ ഹോട്ട്സ്പോട്ടായിട്ട് കുറേ പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തുകളിൽ വനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഇവർ വേറെ എവിടെയും തപ്പി പോകണ്ട. ഈ ലെയ്സൺ ഓഫീസർ ആ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻ്റായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. ആ പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകളിലും ലെയ്സൺ ഓഫീസർ കൂടാറുണ്ട്. ഒരു ജനത്തിന് ഒരു അപകടമായിട്ട് നിൽക്കുന്ന മരം മുറിക്കണം, നേരത്തെ ഇത് എവിടെ പോകണം എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഈ ലെയ്സൺ ഓഫീസർ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് ആ കാര്യത്തെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലെയ്സൺ ഓഫീസർ എന്ന സിസ്റ്റം ഇപ്പോൾ കേരളം മൊത്തം നടപ്പാക്കുന്നുണ്ട്, വിജയത്തിലേക്കും പോകുന്നുണ്ട്.
1: അതൊരു റൂട്ട് ചെയ്യാൻ ഒരാൾ എപ്പോഴും അവിടെ ഉണ്ട്.
0: അതെ, ശരിക്കും പറഞ്ഞാൽ ഈ പല സ്ഥാപനങ്ങളിൽ പോയി മേ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാറുണ്ട്. ആ ഒരു സിസ്റ്റമാണ് പഞ്ചായത്തിൽ ഈ ലൈസൺ ഓഫീസർ കൊണ്ട് ഒരു നമ്മൾ
1: ഉദ്ദേശിക്കുന്നത്.
0: കാരണം വെച്ചാൽ ഈ വനംവകുപ്പിനെ എല്ലാവർക്കും ഇഷ്ടക്കുറവാണ്, ഇവർ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഒരു ധാരണ മാറ്റാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ എല്ലാത്തിനും നിയമവശമുണ്ട്, നിയമവശം പറയാൻ വേണ്ടി തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ അല്ലെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കാം, ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം: ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. 44 പ്ലാറ്റ്ഫോമുകളാണ് സ്റ്റേഷനിൽ ഉള്ളത്. എല്ലാ പ്ലാറ്റ്ഫോമുകളും ഭൂമിക്കടിയിലാണ്.
1: അന്താരാഷ്ട്ര വയോജന ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ.
0: ആകാശവാണി, ദേവികുളം, സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. ഇതിൽ രമ പി നായർ എഴുതി ചൊല്ലുന്ന കവിതകൾ, അൻസുമോൾ കുട്ടപ്പൻ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ എന്നിവ കേൾക്കാം. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. 11:00 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 പ്രത്യേക പരിപാടി. 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ടൂറിസം ഡയറി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 10:00 ഇസേ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരുന്നു. ഏകദേശം 6 കിലോമീറ്റർ വേഗതയിൽ നേരിയ കാറ്റ് വീശാൻ സാധ്യത. 15.01 മില്ലി

0: മീറ്റർ വരെ ലഭിക്കാവുന്ന ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസകൾ.
2: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പും രൂപീകരിച്ചുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ മാതൃകയായി. വയോജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. പരാതികളും അവകാശ ലംഘനങ്ങളും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ചെയർപേഴ്സൺ, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, തിരുവനന്തപുരം 1 എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ശീതകാല പച്ചക്കറികളുടെ നടീലിനുള്ള സമയം ആഗതമായി. മുൻകാലങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഇത്തരം വിളകൾ നമ്മുടെ കാലാവസ്ഥയിലും മണ്ണിലും നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വാണിജ്യാടിസ്ഥാനത്തിൽ വിവിധ ഫാമുകളിലും കർഷകരുടെ കൃഷിയിടങ്ങളിലും ശീതകാല പച്ചക്കറികൾ ചെയ്യുന്നതോടൊപ്പം ഇന്ന് വീടുകളിലും ഗ്രോ ബാഗുകളിൽ ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. കാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, റാഡിഷ് തുടങ്ങി നമുക്ക് പ്രിയങ്കരമായ പല ശീതകാല വിളകളും നമുക്കിന്ന് 100 മേനി വിളവ് നൽകുന്നുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ നടീൽ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട പരിചരണങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.
1: ശീതകാല പച്ചക്കറികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സജീവമായി കൃഷി ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഗ്രോ ബാഗുകൾ മുൻകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ പലതരം ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെയാണ് ശീതകാല പച്ചക്കറി ഇനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്താമോ?
2: കേരളീയർക്ക് സുപരിചിതവും ധാരാളമായി വിപണിയിൽ ലഭ്യമായതുമായ ശീതകാല പച്ചക്കറിയാണ് ക്യാബേജ്. ക്യാബേജ് ചെടിയുടെ അഗ്രഭാഗത്ത് ഇളം തളിരിലകൾ കൂടിച്ചേർന്ന ഹെഡ് ആണ് പച്ചക്കറിയായി ഉപയോഗിക്കുന്നത്. ക്യാബേജ് പോലെ തന്നെ ബ്രാസിക്കേസിയ കുടുംബത്തിലെ മറ്റൊരംഗമാണ് കോളിഫ്ലവർ. ഇവയിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപായി തണ്ടിലുണ്ടാകുന്ന മുകുളം, അതായത് കർഡ്, ആണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം. കോളിഫ്ലവർ കൃഷിയോട് സാമ്യതയുള്ള കൃഷിയുള്ള മറ്റൊരു പച്ചക്കറിയാണ് ബ്രോക്കോളി. വിപണിയിൽ ധാരാളം ലഭ്യമായതും ജീവകം എയുടെ സ്രോതസ്സുമായ പച്ചക്കറിയാണ് ക്യാരറ്റ്. ഇവ ചുവപ്പ്, കറുപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ചീരയുടെ കുടുംബമായ അമരാന്തേസിയിൽ ഉൾപ്പെട്ട ഒരു ശീതകാല പച്ചക്കറി വിളയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ മാംസളമായ വേരും ഇലകളുമാണ്. ബീറ്റ സയാനിൻ, ബീറ്റ സാന്തിൻ എന്നീ രണ്ട് പിഗ്മെൻറ്റുകളാണ് ബീട്രൂട്ടിന് ആരെയും ആകർഷിക്കുന്ന കടും ചുവപ്പ് നിറം നൽകുന്നത്. ക്യാരറ്റ് പോലെ തന്നെ വേരുകൾ ഭക്ഷ്യയോഗ്യമായ മറ്റൊരു പച്ചക്കറിയാണ് റാഡിഷ് അഥവാ മുള്ളങ്കി. പൊതുവെ ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിൽ കണ്ടുവരുന്നു. മറ്റൊരു പ്രധാന ശീതകാല പച്ചക്കറിയാണ് സവാള അഥവാ വലിയ ഉള്ളി. കേരളത്തിലെ മലയോര പ്രദേശങ്ങളായ ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന ഈ പച്ചക്കറികൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കനുയോജ്യമായ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെ സമതല പ്രദേശങ്ങളിലും കഴിഞ്ഞ 10-15 വർഷമായി കൃഷി ചെയ്തു വരുന്നു. കേരളത്തിലെ സമതലങ്ങളിൽ തണുപ്പ് കൂടുതലായി ലഭിക്കുന്ന ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവയുടെ കൃഷിക്ക് അനുയോജ്യം. അതിനാൽ ഇവയെ ശീതകാല പച്ചക്കറികളായി അറിയപ്പെടുന്നു.
1: നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ശീതകാല പച്ചക്കറി ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: കേരള കാർഷിക സർവകലാശാല നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ക്യാബേജിൽ ശരാശരി 1.5 കിലോ വലിപ്പം വരുന്ന ഹെഡുകൾ ലഭിക്കുന്ന NS 160, NS 43, NS 183 എന്നീ ഇനങ്ങളും കോളിഫ്ലവറിൽ ശരാശരി 700 ഗ്രാം മുതൽ 1 കിലോ വരെ വലിപ്പമുള്ള കേർഡുകൾ ലഭിക്കുന്ന പുസാമേഹ്ന, ബസന്ത്, NS 60, NS 60N എന്നീ ഇനങ്ങളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ മാജിക്, സാക്കി, പാലം സമൃദ്ധി എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ബ്രോക്കോളി ഇനങ്ങൾ. ജീവകം എയുടെ കലവറയായ ക്യാരറ്റിൽ പുസാ കേസർ, പുസാ രുധിര, സൂപ്പർ കൊറോഡ, ഊട്ടി 1 എന്നീ ഇനങ്ങളാണ് കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യം. ബീട്രൂട്ടിൽ മധുർ, ഇൻഡാം റൂബി ക്യൂൻ, ക്രിംസൺ ഗ്ലോബ് എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഇനങ്ങൾ. റാഡിഷിൽ എരിച്ചിൽ കുറവുള്ള തൂവെള്ള ഇനങ്ങളാണ് കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത്. പുസാ ചേത്കി, അർക്കാ നിശാന്ത്, സൺഗ്രോ 1002 എന്നീ ഇനങ്ങളാണ് കേരളത്തിലെ സമതലങ്ങളിൽ കൃഷി ചെയ്യാവുന്നവ. അർക്കാ കല്യാൺ, അർക്കാ നികേതൻ, N 53, അഗ്രി ഫൗണ്ട്, ഡാർക്ക് റെഡ് എന്നിവയാണ് കേരളത്തിന് അനുയോജ്യമായ സവാള ഇനങ്ങൾ.
1: സാധാരണ നമ്മൾ പച്ചക്കറികൾ നടുന്ന അതേ രീതിയാണോ ഈ ശീതകാല പച്ചക്കറികളും നടേണ്ടത്?
2: ക്യാബേജിലും കോളിഫ്ലവറിലും പ്രോട്രേകളിൽ വളർത്തിയ 1 മാസം പ്രായമുള്ള തൈകളാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് നടാനായി ഉപയോഗിക്കുന്നത്. 1 സെന്റിന് 2 മുതൽ 3 ഗ്രാം വിത്ത് മതിയാകും. കടുകുമണിയോട് സാമ്യമുള്ള ഇവയുടെ 1 ഗ്രാം വിത്തിൽ നിന്ന് ഏകദേശം 200 മുതൽ 250 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാം. പ്രോട്രേകളിൽ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും 1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. മിശ്രിതം പ്രോട്രേകളിൽ നിറച്ച ശേഷം ഓരോ കളത്തിലും ഓരോ വിത്ത് വീതം നിക്ഷേപിക്കാവുന്നതാണ്. 4-5 ദിവസം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. നന ക്രമീകരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കടചീയൽ പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയുന്നു. കൃഷിയിടത്തിലേക്ക് നടാൻ പാകമാകുമ്പോൾ 1-2 ദിവസം സൂര്യപ്രകാശത്തിൽ വയ്ക്കുന്നതും ജലസേചനം ക്രമീകരിക്കുന്നതും പറിച്ചു നടി എളുപ്പമാക്കുന്നു. 20 മുതൽ 25 ദിവസം പ്രായമാകുമ്പോൾ ക്യാബേജ് കോളിഫ്ലവർ തൈകൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാവുന്നതാണ്. നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുമുള്ള ഇടമാണ് ക്യാബേജ് കൃഷിക്ക് അനുയോജ്യം. അമ്ലത്വം കൂടുതലുള്ള പ്രദേശത്ത് നിലമൊരുക്കുമ്പോൾ സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. 1 അടി വീതിയും 1/2 അടി താഴ്ചയും ആവശ്യത്തിന് നീളവുമുള്ള ചാലുകൾ 2 അടി അകലത്തിൽ കീറി അവയിൽ മേൽമണ്ണ്, ചാണകപ്പൊടി അഥവാ കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് ചാലിൻ്റെ 3/4 ഭാഗത്തോളം മൂടാം. ഓരോ ചാലിലും തൈകൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം നൽകണം. കോളിഫ്ലവർ നടുമ്പോൾ ഓരോ ചാലിലും തൈകൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലം നൽകണം. ക്യാരറ്റ് കൃഷിക്ക് നല്ല നീർവാർച്ചയും താഴ്ചയും ഇളക്കവുമുള്ള പശ്ചിമരാശി മണ്ണാണ് യോജിച്ചത്. കൃഷിയിടത്തിൽ നേരിട്ട് വിത്ത് പാത്തി മുളപ്പിക്കുകയും മുളച്ചു വരുന്ന തൈകൾ ആവശ്യാനുസരണം നീക്കി വിള അകലം ക്രമീകരിച്ചുമാണ് ക്യാരറ്റ് കൃഷി ചെയ്യുന്നത്. ജീരകത്തോട് സാമ്യമുള്ള വിത്താണ് വയ്ക്കുള്ളത്. 1 സെന്റ് കൃഷി ചെയ്യാൻ ശരാശരി 20 മുതൽ 30 ഗ്രാം വിത്ത് വേണ്ടിവരും. സൗകര്യപ്രദമായ നീളത്തിലും 1 അടി ഉയരത്തിലും 2 വാരങ്ങൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം ലഭിക്കുന്ന രീതിയിൽ വാരങ്ങൾ കോരണം. ഇങ്ങനെ തയ്യാറാക്കിയ വാരങ്ങളിൽ ജലസേചനം നടത്തിയതിനു ശേഷം 2 സെന്റിമീറ്റർ ആഴത്തിൽ ചാലുകൾ കീറി അതിൽ വിത്തുകൾ പാകാവുന്നതാണ്. വിത്തിന് ഭാരം കുറവായതിനാൽ വിതയ്ക്കുമ്പോൾ അകലം ക്രമീകരിക്കുന്നതിന് 2-3 ഇരട്ടി മണൽ ചേർത്ത് പാകുന്നത് നല്ലതായിരിക്കും. വിത്ത് പാകിയതിനു ശേഷം നേരിയ തോതിൽ മേൽമണ്ണും മണലും ചേർന്ന മിശ്രിതം കൊണ്ട് ചാലുകൾ മൂടണം. ആവശ്യത്തിന് ഈർപ്പം ലഭിക്കുകയാണെങ്കിൽ ക്യാരറ്റ് 8 മുതൽ 10 ദിവസം കൊണ്ട് മുളയ്ക്കും. മുളച്ച് 1 ആഴ്ച കഴിയുമ്പോൾ വരികളിൽ 8 മുതൽ 10 സെന്റിമീറ്റർ അകലത്തിൽ കൂടുതലുള്ള തൈകൾ പിഴുതുമാറ്റേണ്ടതാണ്. ബീട്രൂട്ടിലും ഭക്ഷ്യയോഗ്യമായ ഭാഗം വേരുകൾ രൂപാന്തരം പ്രാപിച്ചതായതിനാൽ ഇവ നല്ലതുപോലെ കിളച്ചൊരുക്കിയ സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുക.

0: ഉപയോഗിക്കണം. വിത്തുകളാണ് ബീട്രൂട്ടിൻ്റെ നടീൽ വസ്തു. ഒരു വിത്തിൽ നിന്ന് 4 മുതൽ 6 തൈകൾ വരെ മുളച്ചു വരും. 1 സെന്റ് സ്ഥലത്ത് നടാനായി 25 മുതൽ 30 ഗ്രാം വിത്ത് വേണ്ടിവരും. വാരങ്ങൾ തയ്യാറാക്കി അതിൽ നുരിയിട്ടാണ് വിത്തുകൾ പാകേണ്ടത്. 1 ആഴ്ചയ്ക്കുള്ളിൽ വിത്ത് മുളച്ചു വരും. 1 ആഴ്ചയ്ക്ക് ശേഷം തൈകൾ തമ്മിൽ 8 മുതൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ കൂടുതലുള്ള തൈകൾ പിഴുതുമാറ്റണം. റാഡിഷ് 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 40 മുതൽ 50 ഗ്രാം വിത്ത് വേണ്ടിവരും. ക്യാരറ്റും ബീട്രൂട്ടും കൃഷി ചെയ്യുന്നത് പോലെ വാരങ്ങൾ കോരി അതിന് വിത്ത് പാകുകയാണ് ചെയ്യുന്നത്. ഭക്ഷ്യയോഗ്യമായ ഭാഗം വേരുകളായതുകൊണ്ട് അവയ്ക്ക് യാതൊരു ക്ഷതവും കൂടാതെ വളരാൻ വേണ്ട സാഹചര്യം നൽകണം. റാഡിഷ് വിത്ത് 4 മുതൽ 5 ദിവസം കൊണ്ട് മുളയ്ക്കും. 1 ആഴ്ച പ്രായമായ തൈകൾ 8 മുതൽ 10 സെന്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ പിഴുതുമാറ്റി നടാവുന്നതാണ്. സവാള 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 30 മുതൽ 40 ഗ്രാം വിത്ത് വേണ്ടിവരും. തൈകൾ പറിച്ചു നട്ടാണ് സവാള വളർത്തുന്നത്. ഇതിനായി പ്രോട്രേ തൈകളും ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമായ നീളത്തിലും വീതിയിലും 20 സെന്റിമീറ്റർ ഉയരത്തിലും തടങ്ങൾ കോരി അതിലേക്ക് തൈകൾ നടാവുന്നതാണ്.
1: ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന വളങ്ങളാണോ അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വളപ്രയോഗം നടത്തേണ്ടതുണ്ടോ?
0: ക്യാബേജിലും കോളിഫ്ലവറിലും തൈ നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ വളപ്രയോഗം നടത്താം. സെന്റിന് 1.5 കിലോ യൂറിയ, 3/4 കിലോ പൊട്ടാഷ്, 2 കിലോ രാജ്ഫോസ് എന്ന തോതിലാണ് വളപ്രയോഗം നടത്തേണ്ടത്. മണ്ണിര കമ്പോസ്റ്റ്, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നീ ജൈവവളങ്ങൾ 2:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത് 3 ആഴ്ച പ്രായമാക്കുമ്പോൾ തൈ 1 ന് 50 ഗ്രാം വീതം ഇട്ട് മണ്ണ് കയറ്റി കൊടുക്കേണ്ടതാണ്. കൃത്യമായി ജലസേചനവും നടത്തണം. ക്യാരറ്റ് കൃഷി തുടങ്ങുന്നതിന് മുൻപ് കിളച്ചൊരുക്കിയ സ്ഥലത്ത് അടിവളമായി സെന്റിന് 100 കിലോ എന്ന തോതിൽ ജൈവവളം ചേർക്കണം. സെന്റിന് 3 കിലോ യൂറിയ, 1.5 കിലോ സൂപ്പർ ഫോസ്ഫേറ്റ്, 1.5 കിലോ പൊട്ടാഷ് എന്നിവയാണ് ക്യാരറ്റ് കൃഷിക്ക് വേണ്ടത്. അതിൽ പകുതി യൂറിയയും പൊട്ടാഷും മുഴുവൻ സൂപ്പർ ഫോസ്ഫേറ്റും തൈകൾ മുളച്ച് 10 മുതൽ 14 ദിവസം പ്രായമാകുമ്പോൾ തൈകളുടെ ഇരുവശത്തും ചാല് കീറി നൽകണം. ബാക്കി യൂറിയയും പൊട്ടാഷും നട്ട് 1 മാസം കഴിഞ്ഞ് മേൽവളമായി നൽകാം. സവാള കൃഷിക്ക് സെന്റിന് 100 കിലോ ജൈവവളം, 700 ഗ്രാം യൂറിയ, 800 ഗ്രാം രാജ്ഫോസ്, 400 ഗ്രാം പൊട്ടാഷ് എന്നിവയാണ് നൽകേണ്ടത്. കള നിയന്ത്രണം, ജലസേചനം, മണ്ണ് കയറ്റി കൊടുക്കൽ തുടങ്ങിയവയാണ് ക്യാരറ്റ് കൃഷിയിലെ മറ്റ് പ്രധാന പരിപാലന മുറകൾ. ബീട്രൂട്ട്, റാഡിഷ് എന്നിവയുടെ കൃഷിക്ക് ജലസേചനം, വളപ്രയോഗം, മണ്ണ് കയറ്റി കൊടുക്കൽ, കള നിയന്ത്രണം ഇവയെല്ലാം ക്യാരറ്റ് കൃഷിയിൽ ചെയ്യുന്നത് പോലെ അനുവർത്തിക്കാവുന്നതാണ്.
1: ശീതകാല പച്ചക്കറികൾ നട്ടു കഴിഞ്ഞാൽ വിളവെടുപ്പിന് എത്ര സമയം കാത്തിരിക്കേണ്ടി വരും?
0: ക്യാബേജിൽ തൈകൾ പറിച്ചു നട്ട് 55 മുതൽ 60 ദിവസമാകുമ്പോൾ ഹെഡുകൾ രൂപപ്പെട്ടു തുടങ്ങും. 10 മുതൽ 15 ദിവസം കൊണ്ട് തന്നെ അത് പൂർണ്ണ വളർച്ചയാകും. അപ്പോൾ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. കോളിഫ്ലവറിൽ കർഡുകൾ രൂപപ്പെടാൻ തൈകൾ പറിച്ചു നട്ട് ഏകദേശം 45 മുതൽ 50 ദിവസം വേണ്ടിവരും. വെയിലേറ്റ് നിറവ്യത്യാസം ഉണ്ടാകാതിരിക്കാനും കർഡുകൾ വെളുത്ത നിറവും നല്ല മണവും ആകൃതിയും ലഭിക്കുന്നതിന് കർഡുകൾ അതിന് ചുറ്റുമുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടേണ്ടതാണ്. ഇതിനെ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നു. വിളവെടുപ്പിന് 5 ദിവസം മുൻപ് ബ്ലാഞ്ചിങ് ചെയ്യാവുന്നതാണ്. വിളവെടുപ്പ് അനുബന്ധിച്ച് ചൂട് കൂടുകയാണെങ്കിൽ കർഡുകളിൽ പലതരം രൂപാന്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നടീൽ സമയം, കൃത്യമായ കൃഷിരീതി, വളപ്രയോഗം എന്നിവ അവലംബിക്കേണ്ടത് കോളിഫ്ലവർ കൃഷിയിൽ അനിവാര്യമാണ്. ക്യാരറ്റ് നട്ട് ഏകദേശം 65 മുതൽ 70 ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പ് നടത്താം. ചെടികൾ മുഴുവനായി പറിച്ചെടുത്ത് കടഭാഗം ഏകദേശം 5 സെന്റിമീറ്റർ ഉയരത്തിൽ വെട്ടിമാറ്റി ബാക്കി ഭാഗമാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. വിത്ത് പാകി 3 മാസം കഴിയുമ്പോൾ ബീട്രൂട്ട് വിളവെടുക്കുക. വിളവെടുക്കാൻ പാകമായ ചെടിയുടെ വേര് മണ്ണിന് പുറത്തേക്ക് ദൃശ്യമാകും. അപ്പോൾ മാംസളമായ വേരുകളുടെ ശരാശരി വ്യാസം 3 മുതൽ 5 സെന്റിമീറ്റർ വരെ ആയിരിക്കും. വിളവെടുപ്പ് സമയത്ത് അന്തരീക്ഷത്തിലെ താപനില ഉയർന്നാൽ ബീട്രൂട്ടിൽ വൃത്താകൃതിയിൽ നിറവ്യത്യാസം കാണാറുണ്ട്. ഏകദേശം 40 മുതൽ 50 ദിവസം കഴിയുമ്പോൾ റാഡിഷും വിളവെടുക്കാവുന്നതാണ്. തൈകൾ നട്ട് 3 മാസം കഴിയുമ്പോൾ സവാള വിളവെടുപ്പിന് തയ്യാറാകും. മൂപ്പത്താറാകുമ്പോൾ ഇലകൾ ഉണങ്ങും. ആ സമയത്ത് നന നിർത്തേണ്ടതാണ്. 10 മുതൽ 15 ദിവസം കഴിയുമ്പോൾ സവാള ഉണങ്ങിയ ഇലയോടുകൂടി വിളവെടുത്ത് ഉണക്കണം.
1: ഈ ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുന്നവർ സ്വീകരിക്കേണ്ട സസ്യ സംരക്ഷണ മാർഗങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ശീതകാല പച്ചക്കറികൾ നടുന്നതിന് 2 ആഴ്ച മുൻപ് കുമ്മായം ചേർത്ത് കൃഷിയിടത്തിലെ അമ്ലത്വം ക്രമീകരിക്കുന്നതിലൂടെ ബാക്ടീരിയൽ രോഗങ്ങൾ തടയാനാകും. 1 സെന്റിന് 2 മുതൽ 3 കിലോഗ്രാം കുമ്മായം നൽകണം. ചാണകപ്പൊടി നൽകുമ്പോൾ ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നൽകാൻ ശ്രദ്ധിക്കുക. തൈകൾക്കും ചെടികൾക്കും ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുന്നത് കുമിൾ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു.

ശീതകാല പച്ചക്കറി കൃഷിക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബേഠി ബച്ചാവോ ബേഠി പഠാവോ പ്രത്യേക പരിപാടി.
1: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേഠി ബച്ചാവോ ബേഠി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: യേ തോ ചാഹതേ ഹേ കി ബഹു തോ ഹമേ പഠി ലിഖി മിലേ ലേക്കിൻ ബേട്ടി കോ പഠാനാ ഹേ തോ 50 ബാർ സോച്നേ കേ ലിയേ മജ്ബൂർ ഹോ ജാതേ ഹേ.
1: പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി:
3: യേ അന്യായ കബ് തക് ചലേഗാ, യേ ഹമാരി സോച് മേ ये दोगलापन कब तक चलेगा? अगर बहु पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती है। अगर हम बेटी को नहीं पढ़ाएंगे तो बहु भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है।
1: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
2: ബേഠി ബച്ചാവോ ബേഠി പഠാവോ

0: പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: സിംഹം രാജാവിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യഭാഷയിൽ ഭാഷണം തുടരുകയാണ്. പുത്രനെപ്പോലെ ഓമനിച്ചു വളർത്തിയ ദേവതാരുവിനെ കവിളുരുമ്മി കാട്ടാന പീഡിപ്പിച്ചത് പാർവതിക്ക് സഹിക്കാനായില്ല. പരമശിവനുമുണ്ടായി തുലിയുരിഞ്ഞ ദേവതാരുവിനെ കണ്ടപ്പോൾ വേദന. അദ്ദേഹത്തിനും പുത്രനാണല്ലോ ഈ സുരതരു. ഇനി അങ്ങനെയൊന്നുണ്ടാവരുതെന്ന് നിശ്ചയിച്ച് ദേവൻ തരുവിന് കാവലേർപ്പെടുത്തി. എന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആനകളെയാണല്ലോ ഭയപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് സിംഹമാക്കി മാറ്റി എന്നെ. എന്നിട്ട് സദാസമയം ദേവദാരുവിനെ രക്ഷിക്കണം എന്ന് കൽപ്പിച്ച് നിയോഗിച്ചു.

0: సింహత్వం అంగాగత సత్వవృత్తి.
1: అహం పరమశివന്റെ కింగరനായ കുംഭോദരൻ എന്ന ഈ ഞാൻ, തദാ പ്രഭൃതി ഗജപീഠം ഉണ്ടായ അന്നു മുതൽ സിംഹത്വം വിധായ സിംഹമാക്കി മാറ്റപ്പെട്ട് അസ്മിൻ അദ്രികുക്ഷൗ വ്യാപാരിതഹ ഈ ഗുഹയിൽ നിയുക്തനായിരിക്കുന്നു. ശിവൻ വിശ്വസ്ത സേവകനായ എന്നെ സിംഹമാക്കി മാറ്റി, സിംഹരൂപം തരികയല്ല, സാക്ഷാത് സിംഹമാക്കി. അതുകൊണ്ട് സിംഹസ്വഭാവമേ എനിക്ക് ഇപ്പോഴുണ്ടാകുകയുള്ളൂ. ദേവദാരുവിനോട് തൊട്ടുള്ള ഗുഹയിൽ തന്നെയാണ് എന്നെ നിയോഗിച്ചത്. നിമിഷം പോലും ഇവിടെ നിന്ന് മാറാതെ തരുവിനെ കാവൽ നിൽക്കണം. വനദ്വീപാനാം ത്രാസാർത്ഥം, സാധാരണ ഗജങ്ങളല്ല, മതിച്ചാർത്ത കാട്ടാനകളാണ് ഇവിടെ ഉള്ളത്. എപ്പോഴാണ് കൂത്താടി മറിഞ്ഞെത്തുക എന്നറിയില്ല. അവരെ ഭയപ്പെടുത്തി തിരിച്ചോടിച്ച് വൃക്ഷത്തെ രക്ഷിക്കണം. അതിനാണ് എന്നെ പാറാവ് നിർത്തിയത്. ശൂലഭൃത് ശിവൻ, സദാസമയവും വൃക്ഷത്തിൻ്റെ അരികിൽ തന്നെ കാവൽ നിൽക്കണമെങ്കിൽ വിശപ്പും ദാഹവുമൊക്കെ വരില്ലേ? ജീവനുണ്ടല്ലോ സിംഹമാണെങ്കിലും തനിക്ക്, അതിനുള്ള വ്യവസ്ഥയും തമ്പുരാൻ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അംഗാഗതസത്വവൃത്തി, അംഗം സമീപം, ആഗതം വരുന്ന, അടുത്തെത്തുന്ന സത്വം ജന്തു, വൃത്തി ജീവിക ആഹാരം, താനെ അടുത്തെത്തുന്ന ജന്തുക്കളെ ഭക്ഷിച്ച് വിശപ്പ് മാറ്റിക്കൊള്ളൂ എന്നാണ് സ്വാമിയുടെ കൽപ്പന. ഭക്ഷണം നേടാൻ പോലും എങ്ങും പോകരുത്. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ജന്തുക്കൾ താനെ അടുത്ത് വന്നുകൊള്ളും, അവയെ ഭക്ഷിക്കുക,

0: ഭയപ്പെടുക്കുക, ഭക്ഷണം തേടി പാറാവ് മറക്കണ്ട. അമ്മേ മുതൽക്ക് വനഹസ്തി ഭയത്തിനായിട്ടെന്നെ ഗിരീശൻ ഇവിടെ ഗിരിഗഹ്വരത്തിൽ തിന്നേണ്ടതിന് അരികിൽ വന്ന മൃഗങ്ങളെ കൊൽക എന്നേവ മോദി ഒരു കേസരിയാക്കി നിർത്തി.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസ.
2: ഞാൻ അഡ്വക്കേറ്റ് KS സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആരോഗ്യ പരിചരണം, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ താമസം, ഭക്ഷണം, പരിചരണം, സ്വകാര്യത, സ്വത്തവകാശം, നിയമപരമായ സംരക്ഷണം, കുടുംബത്തിലും സമൂഹത്തിലും സജീവമായി പങ്കെടുക്കാനുള്ള അവസരം, ഇവയെല്ലാം വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന അവകാശങ്ങളാണ്. മക്കളോ ബാധ്യതയുള്ള ബന്ധുക്കളോ ആവശ്യമായ പരിപാലനം നൽകാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരം മെയിന്റനൻസ് ആവശ്യപ്പെടാം. സ്വത്ത് കൈമാറ്റം ചെയ്ത ശേഷം പരിപാലനം ലഭിക്കാത്ത സാഹചര്യങ്ങളിലും നിയമ സംരക്ഷണം നൽകുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികളിൽ ഇടപെടുന്നതിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷനെയും സമീപിക്കാം. വയോജനങ്ങൾക്ക് നേരിട്ടോ ഇമെയിൽ മുഖേനയോ പരാതി കമ്മീഷന് നൽകാവുന്നതാണ്. കൂടാതെ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനും അധികാരമുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.

0: എൽ ഐ സി
1: അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
2: मेहरबान कदरदान बच्चे बूढ़े और जवान, सौ बात की एक बात है सही, सिर्फ पैसे भेजने के लिए QR स्कैन करते हैं या पिन डालते हैं, पैसे मिलने के लिए नहीं।
3: RBI कहता है QR कोड स्कैन करते समय या पिन डालते समय थोड़ा ध्यान से।
4: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: द्विसहस्रवर्षयोः पीपल्स प्लान कैंपेन पीपीसी सबकी योजना सबका विकास इत्यस्यापि आरंभं विधास्यन्ति। अद्य नवदिल्ल्यां रक्षालेखा दिवस समारोहम् अधिकृत्य भाषमाणः रक्षामंत्री राजनाथ सिंहः अब्रवीत् यत् तिसृषु सैन्य शाखासु या समवाय समन्वय भावना प्रवर्त्यते सा एव रक्षालेखा विभागस्य वित्तीय तंत्रे अपि समन्वेतव्या। मंत्री प्रवरेण प्रोक्तं यत् यदि वित्तीय प्रणाल्यः अपि एकीकृत रूपं भजेरन् तर्हि समग्रं रक्षा प्रबन्धनं सुतरां कुशलं समर्थं च सेत्स्यति। असौ राष्ट्रिय अन्ताराष्ट्रिय स्तरयोः गुणवत्तायुक्त लेखा परीक्षणस्य सर्वोत्तमाः रीतिः अङ्गीकर्तुं जगति च एधमानानां मानदण्डैः सह समन्वयं रक्षितुं रक्षालेखा विभागं सप्रश्रयम् अबोधयत्।
1: डिफेंस सेक्टर में भी हम सेल्फ रिलायंस पर विशेष बल दे रहे हैं। हम चाहते हैं कि हमारे डिफेंस इक्विपमेंट, हमारे वेपन्स, ये सब देश में ही और देश के लोगों के हाथों से ही बने, और इस प्रोसेस में फाइनेंशियल मैनेजमेंट की भूमिका मैं मानता हूं कि बहुत ही महत्वपूर्ण है। जब हम डोमेस्टिक डिफेंस इंडस्ट्री को सपोर्ट करते हैं, जब हम मेक इन इंडिया को प्रमोट करते हैं, तो हमारे फाइनेंशियल सिस्टम को भी उसी तरह फ्लेक्सिबल और एफिशियंट होना चाहिए, यह तभी संभव है।
0: संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते।
2: करस्पर्शेन सद्यः वार्ता प्राप्तये एक्स पटले HAIR न्यूज अलर्ट्स इत्यनुसरन्तु। आकाशवाणी समाचार इति व्हाट्सएप वाहिन्या च सह संयुज्यन्ताम्।
0: स्वच्छता ही सेवा अभियानस्यान्तर्गतम् अद्य देशव्यापी एकः दिवसः एका होरा एकीभूय इति स्वच्छता श्रमदान कार्यक्रमः सोत्साहम् आयोजितः। अस्मिन् अभियाने बहुभिः केन्द्रीयमन्त्रिभिः मुख्यमन्त्रिभिः वरिष्ठाधिकारिभिश्च भागः गृहीतः। विगतमासस्य 17 दिनाङ्कात् आरब्धम् इदम् अभियानम् आगामी अक्टूबर मासस्य 17 दिनाङ्कं यावत् प्रवर्तयिष्यते। अस्य वर्षस्य मुख्य ध्येय वाक्यं स्वच्छतायां सहभागः, स्वच्छ भारतं विकसित भारतम् इत्यस्ति। नवदिल्ल्याः सफदरजंग समाधि स्थानके विधि न्याय मंत्री अर्जुन राम मेघवालः स्वच्छता कार्ये सहभागम् अकरोत्। असौ अब्रवीत् यत् स्वच्छता न तु केवलं एकदिवसीयम् अभियानम् प्रत्युत अस्माकं दैनन्दिनं दायित्वं भवेत्। अपरं च जलशक्ति मंत्री CR पाटीलः अपि नवदिल्ल्याः कालिंदी कुंज घट्टे श्रमदान कार्ये सक्रियं योगदानम् अयच्छत्। अद्य नवदिल्ल्याः लेडी हार्डिंग चिकित्सा महाविद्यालये 26-अधिक-2000तमवर्षस्य राष्ट्रिय ऐच्छिक रक्तदान दिवसः आचरितः। अस्मिन् अवसरे नीति आयोगस्य स्वास्थ्य सदस्यः डॉक्टर M श्रीनिवासः ऐच्छिक रक्तदान शिबिरस्य उद्घाटनम् अकरोत्। नागरिक विमानयन मंत्री राममोहन नायडूः अब्रवीत् यत् देशः वैमानिकस्य कैप्टन स्मिथ मच्छारस्य असाधारण साहसेन उपस्थित बुद्ध्या च अतीव गौरवान्वितः अस्ति, येन विमानस्थ सर्वेषां यात्रिणां प्राणाः सुरक्षिताः। मंत्री प्रवरेण निगदितं यत् भारतीय वैमानिकाः स्वकीयेन कौशलेन अनुशासनेन निष्ठापूर्ण सुरक्षा प्रतिबद्धतया च जगति प्रतिष्ठां लब्धवन्तः। पाकिस्तानेन अफगानिस्तानस्य कुनार हेलमंद मण्डलयोः नागरिक गृहेषु कृत वैमानिक आक्रमणेषु स्त्री शिशून् समादाय न्यूनातिन्यूनं 10 अफगान नागरिकाः मृताः, 11 अन्ये च व्रणिताः। तालिबान प्रवक्त्रा ज़बीहुल्लाह मुजाहिद इत्यसौ अकथयत् यत् अस्मिन् आक्रमणे कुनार मण्डलस्य सुल्तान क्षेत्रे हेलमंद मण्डले त्रीणि भवनानि विनष्टानि। अस्य वैमानिक प्रहारस्य तीव्रं विगर्हणं कुर्वन् मुजाहिद इत्यसौ प्रत्यारोपितवान् यत् पाकिस्तान देशः स्वकीय राजनैतिक आर्थिक संकटेभ्यः जनध्यानम् अपसारयितुम् अफगानिस्तान विरोधी नीतिं समाश्रयति। भारतीय नौसैन्यबलानां प्रमुखः पोतः INS तर्कशः स्वस्य यात्राक्रमे केन्या देशस्य मोम्बासा नगरस्य पोताश्रयं प्राप्नोत्। रक्षामन्त्रालयेन प्रोदीरितं यत् अयं प्रवासः ऐतिहासिक सांस्कृतिक सम्बन्धैः सम्बद्धयोः भारत केन्या समुद्र राष्ट्रयोः प्रगाढ सम्बन्धान् दृढयति। अद्य नवदिल्ल्यां राष्ट्रिय पेंशन प्रणाली दिवसस्य प्रसंगे आभासीय माध्यमेन भाषमाणः मुख्य आर्थिक उपदेष्टा वी अनंत नागेश्वरन समावोचत यत् कौटुंबिक संचयानां विशालः अंशः दीर्घकालिक पेंशन योजनासु विनियोक्तुं नागरिक प्रोत्साहनं शासनस्य महती आवश्यकता वर्तते। जापानस्य काकामिगाहारा नगरे आयोजितायां एशियाई क्रीडायां भारतीय पुरुष हॉकी दलेन चिर प्रतिद्वन्द्विनं पाकिस्तान देशं 4-3 इति चक्रैः पराभूय अन्तिम स्पर्धायां प्रवेशो लब्धः। इति वार्ताः।
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
5: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച്

0: പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി PWD സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. 50 പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാനുകൂല്യം നൽകിവരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി AG ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ MU, ഷർജിത ജയ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കുപിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ

0: വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാദമുദ്ര എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഗാനരചന ഹരി കുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

പ്രതിഷ്ഠ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ആർട്ടിസ്റ്റ് ഗോപാലകൃഷ്ണൻ, സംഗീതം അഴീക്കൽ ചിന്നൻ.

0: ചലച്ചിത്ര ഗാനം ഇനി 8:40 കേൾക്കാം.
1: ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസ.
2: ഞാൻ അഡ്വക്കേറ്റ് കേശവ പ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ന് ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ലോകമെങ്ങും ആചരിക്കുകയാണ്. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളെപ്പറ്റി പുനർചിന്തിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ പ്രമേയം. ഈ ലോക വയോജന ദിനത്തിൽ ഓരോ വയോജനത്തിന്റെയും അന്തസ്സും അവകാശങ്ങളും സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഒരു വയോജന സൗഹൃദ സമൂഹ സ്ഥാപനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ.

0: ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും പ്രതീക്ഷ കൈവിടരുത്. ഇരുട്ടിനു ശേഷം വെളിച്ചം വരുന്നത് പോലെ ഓരോ പ്രയാസത്തിനും ശേഷം ഒരു നല്ല കാലം വരും. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നവരാണ് ഒടുവിൽ വിജയത്തിലെത്തുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. കൃഷി ഇന്ന് പരമ്പരാഗത രീതികളിൽ മാത്രം ഒതുങ്ങുന്ന മേഖലയല്ല. കൃത്രിമ ബുദ്ധി, ഡ്രോൺ, സെൻസർ സാങ്കേതിക വിദ്യ, റോബോട്ടിക്സ്, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരമാക്കുകയുമാണ്. ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും വിളയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പ്രകൃതി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും നൂതന സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകളുടെ വരവോടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി സംരംഭങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിച്ചു വരുന്നുണ്ട്. കൃഷി, സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്ന കൂട്ടായ്മയ്ക്ക് ഭാവിയിലെ കാർഷിക വികസനത്തിന്റെ പ്രധാന അടിത്തറയാകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതം നേരിടാനും സാധിക്കും. അതോടൊപ്പം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെ സംസ്കരിച്ച് പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിലൂടെ കർഷകന് കൂടുതൽ വരുമാനം നേടാനും കഴിയും. യുവാക്കൾക്ക് കൃഷിയെ ഒരു തൊഴിലായി മാത്രമല്ല ആധുനിക സംരംഭകത്വ മേഖലയായും കാണാൻ ഇതുപകരിക്കും. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളെയും കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ കെ പി സുധീർ.
3: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് കാർഷിക മേഖല.

എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കൃഷിയുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൃഷി എന്നത് വിത്ത് വിതച്ച് വിളവെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമല്ല. ഉൽപാദനം, യന്ത്രവൽക്കരണം, വിളവെടുപ്പിനോട് ശേഷമുള്ള പരിപാലനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, സംഭരണം, വിപണനം, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങി കാർഷിക മൂല്യ ശൃംഖലയുടെ ഓരോ ഘട്ടത്തിലും പുതിയ സംരംഭകത്വ സാധ്യതകൾ രൂപപ്പെട്ടു വരികയാണ്. ഇവിടെയാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ പ്രസക്തി. കർഷകൻ ഉൽപാദകൻ മാത്രമല്ല, സംരംഭകൻ കൂടിയാകണം എന്ന ആശയമാണ് ഇന്നത്തെ കാലഘട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉപഭോക്താവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും അതിൽ മൂല്യവർദ്ധനവ് നടത്തുകയും മികച്ച വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന സമീപനമാണ് കാർഷിക സംരംഭകത്വത്തിൻ്റെ അടിസ്ഥാനം. കർഷകർ ഇന്ന് എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അതോടൊപ്പം തന്നെ എങ്ങനെ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാം, ഉൽപ്പന്നത്തിന് കൂടുതൽ മൂല്യം സൃഷ്ടിക്കാം, നഷ്ടം കുറയ്ക്കാം, കൂടുതൽ വരുമാനം ഉറപ്പാക്കാം എന്നിങ്ങനെ കൂടി ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തനത് വിളകളിൽ കൂടുതൽ സംരംഭകത്വ സാധ്യതകൾ കണ്ടെത്താൻ ഓരോ സംരംഭകനും സാധിക്കണം. ആദ്യം നമ്മുടെ സ്വന്തം തെങ്ങിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. തേങ്ങാ വെള്ളം, തേങ്ങാ കാമ്പ്, തേങ്ങാ പാല്, പിണ്ണാക്ക് എന്നിവയ്ക്ക് പുറമേ ചകിരി, തൊണ്ട്, തെങ്ങോല, തെങ്ങിൻ പൂക്കുല, തെങ്ങിൻ തടി എന്നിവയിലും സാമ്പത്തിക മൂല്യം കണ്ടെത്താൻ കഴിയണം. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് പുറമേ വെന്ത വെളിച്ചെണ്ണ, തൂൾ തേങ്ങ, നാളികേരത്തിൻ്റെ പാല്, ക്രീം തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാം. തേങ്ങാ വെള്ളത്തിൽ നിന്ന് റെഡി ടു സെർവ് പാനീയങ്ങളും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാം. തേങ്ങാ വെള്ളത്തിൽ നിന്നും ഇത്തരത്തിൽ പാനീയങ്ങളും നാറ്റാ ഡി കൊക്കോ പോലുള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മികച്ച സംരംഭമാണ് തളിപ്പറമ്പ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാറ്റാ ന്യൂട്രിക്കോ. അതുപോലെ പാഴായി പോകുന്ന തെങ്ങോലയിൽ നിന്നും സംരംഭകത്വ ആശയം സൃഷ്ടിച്ച സംരംഭകനാണ് ഡോക്ടർ സജി വർഗീസ്. തെങ്ങോലയിൽ നിന്നും സ്ട്രോ നിർമ്മിച്ച് സൺബേർഡ്സ് എന്ന ബ്രാൻഡിൽ സാഫോൺ റീപർപ്പസ് എന്ന സംരംഭം ഇന്ന് വിപണനം നടത്തുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമേ തെങ്ങുകയറുന്ന ലളിതമായ യന്ത്രങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ വിവിധ യന്ത്രവൽക്കരണ സാധ്യതകളും നിലനിൽക്കുന്നു. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിളയായ നെല്ലിനും മൂല്യവർദ്ധനവിനുള്ള ഏറെ സാധ്യതകളുണ്ട്. അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇതിൽ പ്രാധാന്യമർഹിക്കുന്നത്. സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന തവിട്, ഉമി എന്നിവയ്ക്കും സംരംഭകത്വ സാധ്യതകളുണ്ട്. തവിടിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ പ്ലേറ്റ് നിർമ്മിക്കുന്ന വ്യത്യസ്ത ആശയം പ്രാവർത്തികമാക്കിയ ഒരു സംരംഭകനാണ് വിനയകുമാർ ബാലകൃഷ്ണൻ. തൂശൻ എന്ന ബ്രാൻഡിൽ ഇത്തരത്തിൽ തവിടിൽ നിന്നും പാത്രങ്ങൾ നിർമ്മിച്ച് അദ്ദേഹം വിപണനം ചെയ്യുന്നു. ഉമിയിൽ നിന്നും ഇത്തരത്തിൽ സിമൻ്റ് ബ്ലോക്സിനും ബദലായ ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. മൂല്യവർദ്ധനവ് കൂടാതെ ഇന്ന് ഏറെ പ്രചാരം നേടുന്ന സ്പെഷ്യാലിറ്റി റൈസുകളുടെ മില്ലിങ്ങിനുള്ള ചെറിയ യന്ത്രങ്ങൾക്കും ആവശ്യക്കാരേറെയുണ്ട്. പഴം, പച്ചക്കറി സംസ്കരണത്തിലും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിൽ, 1 കിലോ പഴം വിപണിയിൽ നേരിട്ടെത്തിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് ജ്യൂസ്, ജാം, സ്ക്വാഷ്, ഡ്രൈ ഫ്രൂട്ട്സ്, പൾപ്പ്, പൗഡർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചാൽ കൂടുതൽ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ കാര്യം തന്നെ എടുക്കാം. ചക്കച്ചുളയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടാതെ പാഴായി പോകുന്ന ചക്കക്കുരുവിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാം. വനിതാ സംരംഭകയായ ജെയ്മി സജിയുടെ പ്രമുഖ ബ്രാൻഡായ ജാക്ക് ഫ്രഷ് ചക്കക്കുരുപ്പൊടിയിൽ നിന്നും പായസം, മിക്സ്, ഷേക്ക് പോലുള്ള ഡെസേർട്ടുകൾ നിർമ്മിക്കുന്ന സംരംഭമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ പേരുകേട്ട കേരളത്തിൽ അവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഏറെ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, ജാതിക്കയിൽ നിന്നും പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പാഴായി പോകുന്ന തൊണ്ടിൽ നിന്നും ജ്യൂസും വൈനും ഡ്രൈ ഫ്രൂട്ട്സും കാൻഡീസും നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങൾ മണവും നിറവും ഒന്നും നഷ്ടമാകാതെ പൊടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ക്രയജനിക് സാങ്കേതിക വിദ്യകളും ഇന്ന് നിലവിലുണ്ട്. ഉൽപ്പന്നങ്ങളുടെ സംസ്കരണത്തോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക സംരംഭങ്ങളുടെ വിജയത്തിൽ നിർണായകമാണ്. ഇതിൽ കാർഷിക സ്റ്റാർട്ടപ്പുകൾ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന മേഖലകളിലൊന്നാണ് കൃത്യതാ കൃഷി. വെള്ളം,
വളങ്ങൾ, കീടനാശിനികൾ തുടങ്ങിയ വിഭവങ്ങളുടെ കൂടുതൽ കൃത്യമായ പ്രയോഗം സാധ്യമാക്കുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷിരീതി. സെൻസറുകൾ, AI സാങ്കേതികവിദ്യ എന്നിവയിലെ പുരോഗതി കൃത്യതാ കൃഷിരീതികളുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യമായുള്ള മറ്റൊരു പ്രധാന മേഖലയാണ് കാർഷിക യന്ത്രവൽക്കരണം. കാർഷിക യന്ത്രവൽക്കരണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും കാർഷിക പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിനും സഹായകമാകും. ഇത്തരത്തിൽ ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ഒരു വിദ്യയാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. തെങ്ങ് കയറ്റത്തിനും ഭാരം എടുക്കുന്നതിനുമുള്ള ലളിതമായ യന്ത്രങ്ങൾ, ബോട്ട് ടില്ലറുകൾ പോലുള്ള നെൽകൃഷിക്കായുള്ള സൗകര്യപ്രദമായ യന്ത്രങ്ങൾ, റബ്ബർ ടാപ്പിംഗ് ഉപകരണങ്ങൾ, നീരചെത്തിയെടുക്കുന്നതിനുള്ള റോബോട്ടുകൾ, കുരുമുളക് പറിക്കുന്നതിനും മെതിച്ചെടുക്കുന്നതിനുമുള്ള യന്ത്രങ്ങൾ എന്നിങ്ങനെ കാർഷിക അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രങ്ങളുമായി സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നിലമൊരുക്കൽ മുതൽ കൊയ്ത്തുവരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതുമായുള്ള ഓട്ടോമാറ്റിക് യന്ത്രങ്ങളിലും സംരംഭകത്വ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മേഖലയിലും സംരംഭകത്വത്തിന് വലിയ സാധ്യതകളുണ്ട്. വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിനായി ശീത സംഭരണം, നിയന്ത്രിത അന്തരീക്ഷത്തിലുള്ള സംഭരണം, ഉണക്കൽ, ജലാംശം നീക്കം ചെയ്തുള്ള സംരക്ഷണം, ഗുണമേന്മ നിലനിർത്തുന്ന പാക്കേജിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും സംരംഭകത്വ സാധ്യതകൾ ഏറെയുണ്ട്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ, ഊർജ സംരക്ഷണ മാർഗങ്ങൾ, ഡ്രോൺ ടെക്നോളജി എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയുള്ള ആശയങ്ങളെ കാർഷിക സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റിയെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് PMRKVY റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ പദ്ധതി. കേരളത്തിൽ ഈ പദ്ധതിയുടെ സേവനങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ വഴിയാണ് സംരംഭകരിലെത്തിക്കുന്നത്. നിലവിൽ സംരംഭം തുടങ്ങിയ സീഡ് സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോട്ടോടൈപ്പുകളിലൂടെ വിപുലീകരണത്തിലും വാണിജ്യവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം പദ്ധതിയിലൂടെ നൽകി വരുന്നു. ഇക്കഴിഞ്ഞ 7 വർഷത്തിനകം കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിലൂടെ പരിശീലനം പൂർത്തിയാക്കിയ 300 നവസംരംഭകർ സംരംഭക ലോകത്ത് കിടപിടിക്കാവുന്ന തരത്തിൽ പ്രാപ്തരായി കഴിഞ്ഞു. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 117 സംരംഭങ്ങൾക്ക് 14.5 കോടി രൂപയുടെ ഗ്രാന്റ് കേന്ദ്ര കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിൽ നിന്നും അനുവദിച്ചു കിട്ടി. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ നാളിതുവരെ നടത്തിയ 333 സംരംഭകത്വ വികസന പരിശീലന കളരികളിലായി ഏകദേശം 8,800 പേർ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. PMRKVY പദ്ധതിയിലേക്ക് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് അപേക്ഷ ക്ഷണിച്ചു വരുന്നത്. PMRKVY റാഫ്റ്റാർ പദ്ധതിക്ക് പുറമെ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിനായി PMFME കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റിയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്നു. ഭൂമി, കെട്ടിടം, യന്ത്രങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ നിക്ഷേപം നടത്താതെ തന്നെ അവരുടെ സംരംഭകത്വ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇൻക്യുബേഷൻ സെന്റർ വേദിയൊരുക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി നൗഗ എന്റർപ്രൈസസ് എന്ന സംരംഭം സജ്ജമാക്കിയ 7 കണ്ടെയ്നറുകൾ ഗൾഫ് നാടുകളിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൻ്റെ വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ തനതായ വിളകളുടെയും പഴം പച്ചക്കറിയുടെയും മൂല്യവർദ്ധനവിനും സംസ്കരണത്തിന് ശേഷം പാഴായി പോകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുന്നതിനുമായി സംരംഭകർക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൻ്റെ വിദഗ്ധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കർഷകർക്കും സംരംഭകർക്കും കാർഷിക കൂട്ടായ്മകൾക്കും നിരവധി ഉൽപ്പന്നങ്ങളുടെ സംസ്കരണ ശൃംഖല പ്രയോജനപ്പെടുത്തുന്നതിനായി ഇൻക്യുബേഷൻ സൗകര്യം അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിൽ നൽകി വരുന്നു.
അരി, നാളികേരം എന്നിവയുടെയും പഴം പച്ചക്കറി വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സംസ്കരണ ശൃംഖല

0: അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും വിദഗ്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭക്ഷ്യ സംസ്കരണം, ഡ്രോൺ പൈലറ്റ് പരിശീലനം, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുമായി ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല. ബന്ധപ്പെടേണ്ട നമ്പർ 9778436265. നമ്പർ ഒരിക്കൽ കൂടെ 9778436265. ഇത് കൂടാതെ ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പറും കൂടെ ഉപയോഗിക്കാം, 0487243832. ഒരിക്കൽ കൂടെ ലാൻഡ് ലൈൻ 0487243832.
1: കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെയും മേധാവിയായ ഡോക്ടർ കെ പി സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ കെ പി സുധീറിന്റെ ഫോൺ നമ്പർ 9447689466.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,900 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കർ

0: ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. ഒരേക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൗരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പ് കൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് വേണം ഇനം തെരഞ്ഞെടുക്കാൻ. പോളരോഗത്തിന്റെയും തണ്ടുതുരപ്പിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും. ഉമ, ഗൗരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്ക് കൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്, പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ. ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്? ഉത്തരം, തേനീച്ച കോളനികൾ തേൻ ലഭ്യതയനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ച് തേൻ ശേഖരിക്കുന്ന രീതിയാണ് മൈഗ്രേറ്ററി ബീ കീപ്പിംഗ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M നിസാമുദ്ദീൻ.
2: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
4: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു, വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
5: വയോജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, ചൂഷണം, അതിക്രമം, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വയോജനങ്ങൾക്കോ അവകാശ ലംഘനമോ മറ്റു പ്രശ്നങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷനെ സമീപിക്കാം. ആശ്വാസത്തിന്റെ തണലേകാൻ വയോജന കമ്മീഷനുണ്ട്. വയോജനങ്ങൾക്ക് സുരക്ഷയും നീതിയും അന്തസ്സും ഉറപ്പാക്കും.

അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ പാറക്കടവ് മോഡൽ സായംപ്രഭ ഹോമിൽ സംഘടിപ്പിച്ച വയോജന ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി നിർവഹിച്ചു. ഹോണറേ ഹോം പദ്ധതിയുടെയും വയോജന അയൽപ്പക്ക സഹായ ശൃംഖല പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് മുതിർന്ന പൌരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കി സിൽവർ എക്കണോമി ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വിഭാഗമാക്കി മുതിർന്ന പൌരന്മാരെ പരിഗണിക്കുന്ന സംസ്കാരത്തിന് തുടക്കമിടുകയാണ് വയോജന വകുപ്പ് രൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മ്യൂസിക് ടീച്ചറുടെ ഒഴിവിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും കേട്ടറ്റ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റയും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഒക്ടോബർ 8 രാവിലെ 11 മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ആദ്യമായി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയ മോഡൽ വൂണ്ട് വാഷിംഗ് ഏരിയയുടെ ഉദ്ഘാടനവും ജില്ലാതല പേവിഷബാധ പ്രതിരോധ ദിനാചരണവും അഡ്വക്കേറ്റ് സിറിയത് തോമസ് MLA നിർവഹിച്ചു. മൃഗങ്ങളുടെ കടിയേറ്റാൽ പേവിഷബാധ തടയുന്നതിനായി പ്രഥമ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ദിവസവേതന വ്യവസ്ഥയിൽ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ITI, ITC ഇലക്ട്രിക്കൽ പ്ലംബർ കോഴ്സ് പാസ്സായിരിക്കേണ്ടതും ലൈസൻസ് ഉള്ളവരുമായിരിക്കണം. പ്രായപരിധി 45 വയസ്സിൽ താഴെ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിലാസം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം ഒക്ടോബർ 6 രാവിലെ 10 തൊടുപുഴ ജില്ലാ ആശുപത്രി ഓഫീസിൽ എത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി ഉടമവിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് കുടിശ്ശിക അടയ്ക്കുന്നതിന് പരമാവധി 4 വരെ അനുവദിക്കുന്നതിനും കൂടാതെ തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് കുടിശ്ശിക ഉടുക്കുവരുത്തുന്നതിനുള്ള സമയപരിധി ഒക്ടോബർ 31 വരെ നീട്ടി. കുടിശ്ശിക വരുത്തിയവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന മന്നാങ്കണ്ടം ഗവൺമെന്റ് ആയുർവേദ ട്രൈബൽ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ മസൂർ ട്രെയിനിംഗ് കോഴ്സ് വിജയിച്ചവർക്ക് മുൻഗണന. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 2025-26 അധ്യയന വർഷം നിലവിലുള്ള ഫിസിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ UGC മാനദണ്ഡപ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം നടത്തും. മുൻപരിചയം അഭികാമ്യം, താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും സഹിതം ഒക്ടോബർ 5 രാവിലെ 10 കോളേജ് ഓഫീസിൽ അഭിമുഖത്തിനെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അടിക്കടി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന വ്യാജ പ്രചരണം വസ്തുതാ വിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കും. തിരുവനന്തപുരം ഡിലെ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: പരീക്ഷാവും യുവാവും ബഡാ സങ്കട് ബൻ സകേ.
1: 1926 UPSC രൂപീകൃതമായത്. UPSC ശതാബ്ദി സ്മരണാർത്ഥം തയ്യാറാക്കിയ നാണയവും പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 1 വർഷത്തിന് ശേഷം, എന്നാൽ 2 വർഷത്തിനകം ജനനമോ മരണമോ റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ അനുമതി ആവശ്യമാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സ്റ്റോക്ക് സംഭരണ കാലാവധി 15 ദിവസമായും സ്റ്റോക്ക് പരിധി 1,000 ക്വിന്റലായും നിജപ്പെടുത്തി. ഈ മാസം 15 മുതൽ നവംബർ വരെ നിയന്ത്രണം പ്രാബല്യത്തിലുണ്ടാകും. ഉത്സവ സീസണിലെ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുമായാണ് നടപടിയെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. സേനാവിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ പ്രതിരോധ അക്കൗണ്ട്സ് ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 100% ചെലവുകളും അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തിയതായും അക്കൗണ്ട്സ് വകുപ്പിന്റെയും സേനാവിഭാഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു.
3: डिफेंस सेक्टर में भी हम सेल्फ रिलायंस पर विशेष बल दे रहे हैं. हम चाहते हैं कि हमारे डिफेंस इक्विपमेंट, हमारे वेपन्स, ये सब देश में ही और देश के लोगों के हाथों से ही बने. और इस प्रोसेस में फाइनेंशियल मैनेजमेंट की भूमिका मैं मानता हूं कि बहुत ही महत्वपूर्ण है.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെ ഭരണകക്ഷിയായ ജനതാ വിമുക്തി പെരമനയുടെ ജനറൽ സെക്രട്ടറി ടെൽവിൻ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ശ്രീലങ്കയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ഇന്ത്യ എപ്പോഴും പിന്തുണ നൽകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. 5-ാമത് കൗഡില്യ എക്കണോമിക് കോൺക്ലേവ് ശനിയാഴ്ച മുതൽ ന്യൂഡൽഹി ആരംഭിക്കും. ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ സംസാരിക്കും. മാറ്റങ്ങളുടെ യുഗത്തിലെ പ്രതിരോധ ശേഷി എന്നതാണ് 3 ദിവസം നീളുന്ന കോൺക്ലേവിന്റെ

0: പ്രമേയം 80 വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും അടങ്ങുന്ന 150-ലേറെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്താദ്യമായി മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് കേരളം പുതിയ മാതൃക സൃഷ്ടിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും കരസ്ഥമാക്കി. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ദേശീയ യുദ്ധ സ്മാരകം, പോലീസ് സ്മാരകം തുടങ്ങിയവയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരോടുള്ള ആദര സൂചകമായി 2019 ജനുവരിയിലാണ് ദേശീയ യുദ്ധ സ്മാരകം ഇന്ത്യാ ഗേറ്റിന് സമീപം സ്ഥാപിതമായത്. 2018 പോലീസ് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ദേശീയ പോലീസ് സ്മാരകം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ധീര സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമായാണ് ഈ സ്മാരകങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: മുജെ വിശ്വാസ് ഹെ കി ദേശ്വാസിയോ കെ ലിയേ രാഷ്ട്രീയ സൈനിക സ്മാരക ജാന കിസി തീർത്ഥ സ്ഥൽ ജാന കെ സമാൻ ഹോഗാ. രാഷ്ട്രീയ സൈനിക സ്മാരക സ്വതന്ത്രത കെ ബാദ് സർവോച്ച ബലിദാൻ ദേനെ വാലെ ജവാനോ കെ പ്രതി രാഷ്ട്ര കി കൃതജ്ഞതാ കാ പ്രതീക ഹെ. സ്മാരക കാ ഡിസൈൻ ഹമാരെ അമർ സൈനികോ കെ അദമ്യ സാഹസ് കോ പ്രദർശിത കർത്താ ഹെ.
0: ന്യൂഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛത ഹി സേവ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏക് പേട് മാക്കേ നാം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ അദ്ദേഹം വൃക്ഷത്തൈ നട്ടു. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിലെ കോക്ക്പീറ്റിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനം സൗദിയിൽ അടിയന്തരമായി ഇറക്കിയ സംഭവത്തിൽ UAE അറ്റോർണി ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. UAE രജിസ്ട്രേഷൻ വിമാനമായതിനാൽ ഭീകരാക്രമണ സാധ്യതയടക്കം പരിശോധിക്കാൻ രാജ്യത്തിന് നിയമപരമായ അധികാരമുണ്ട്. പരിക്കേറ്റിട്ടും ആക്രമിയെ കീഴടക്കാൻ സഹായിച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ UAEയിലെ ഇന്ത്യൻ സ്ഥാനപതിയും കോൺസൽ ജനറലും അഭിനന്ദിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഡൽഹി സർവകലാശാലയിൽ ശ്രംദാൻ ശുചിത്വ യജ്ഞം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനകാര്യ മന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന, സബ്കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടക്കും. ദേശീയ പെൻഷൻ പദ്ധതി ലളിതമാക്കാനും വരുമാന പദ്ധതികൾ ഉറപ്പാക്കാനും നടപടിയുണ്ടാകുമെന്ന് ചീഫ് എക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗേശ്വരൻ. പെൻഷൻ ഇൻഷുറൻസ് മേഖലകളിൽ ജനങ്ങളുടെ നിക്ഷേപം കുറവായതിനാലാണ് നടപടി. ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്ക് പെൻഷൻ പദ്ധതികളിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. NPS ദിനം 2026 ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ നടത്തിപ്പിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPSC ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സേനാ വിഭാഗങ്ങൾക്കിടയിലെ പരസ്പര സഹകരണവും സംയോജനവും ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമ്പത്തിക ചട്ടക്കൂടിലും

0: കൊണ്ടുവരണമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിന്റെ വികസനത്തിൽ മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
2: സാഹിത്യവേള.
3: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം രമാ പി നായർ എഴുതി ചൊല്ലുന്ന കവിതകൾ.
4: കതിരുനുള്ളുവാൻ മാത്രമുയരുന്ന കരമതേതെന്നു കണ്ടു.

ദാരും ചമയമില്ലാതെ ജീവിതയാത്രയിൽ ചപലനായി കഴിഞ്ഞിടരുതാരും. പ്രകൃതി ഇനിയും ഒരുപാടു നേരം ഈ പുഴയുടെ അരികിലൂടെ നാമേറെ നടക്കണം. ചിറകു നീർത്തി പറക്കുന്ന പക്ഷിതൻ ചിറകൊടിയൊച്ച കേട്ടു നടക്കണം.

വരും പോലെ കനവു നീണ്ടങ്ങു സത്യത്തിലെത്തുന്നു. നിണമൊഴുക്കി ഉദിക്കുന്ന നേരത്തും കണമുയർത്തുന്നു അസ്തമയത്തിലും. നിഴലടർത്തി പ്രതിഫലിച്ചിടുവാൻ പുഴയതെന്തു മറിഞ്ഞു വിലസുന്നു. പതയുയർത്തിയൊഴുകിയിടുമപ്പോഴും വേലിയേറ്റമിറക്കത്തിലൊക്കെയും.

ഉത്തമൻ. വികൃതി പലതും ചെയ്യുന്നു എങ്കിലും സുകൃതി തന്നു രക്ഷിക്കുമെപ്പോഴും. പൊൻപുലരി മഴക്കാ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് രമാ പി നായർ എഴുതി ചൊല്ലിയ കവിതകൾ. സാഹിത്യവേളയിൽ അടുത്തത് അനുസുമോൾ കുട്ടപ്പൻ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ.
1: വിളക്ക് കാലിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കേവലം നിശ്ചിത സമയത്തെ ജീവിതത്തെ പേറി നടക്കുന്ന കുഞ്ഞു പ്രാണികൾ ആഹ്ലാദിക്കണമെന്ന് കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ എന്തോ ഒരു വിതമ്പൽ. നഷ്ടപ്പെട്ട ഇന്നലകൾ, എനിക്കായി ഒന്നും ബാക്കി വെച്ചിട്ടില്ലാത്ത ബാഹ്യപത്രത്തിൻ്റെ ചിതലരിച്ചു തീർന്ന ഒരുപിടി ഓർമ്മകൾ മാത്രമാണ്. തിരശ്ചീനമായൊരു ശീല കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ മറയ്ക്കുന്നു. ഒരു പക്ഷേ ഈ ഏകാന്തതയുടെ ലോകം എനിക്കായി സമ്മാനിച്ച കാലത്തിൻ്റെ മറ്റൊരു വികൃതിയുമാകാം. എന്തു തന്നെയായാലും ഇന്നയുടെ ചുമതലകളെ നാളെയുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ച് സ്വസ്ഥമായി ഒന്ന് മയങ്ങാം. പതിവുള്ളതുപോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ കയ്യിലെടുത്ത് ഒരുമിച്ച് വിഴുങ്ങി ഇനിയൊന്നും ഓർമ്മയിലുണ്ടാവില്ല. ഇനി ഒരു മയക്കമാണ്. അടുത്ത വീട്ടിലെ സുധചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാം. എന്തു രസമാണ്! ഇവർ ഇവിടെ ഈ നാല് ചുവരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കേണ്ടതേയല്ല. പാവം, കാലത്തിൻ്റെ കയ്പുനീരുറവുകൾ അവരുടെ ജീവിതത്തെ ഇങ്ങീ വിധമെത്തിച്ചു. കൗമാരത്തിൻ്റെ തളരിലകൾ മുട്ടിടുമ്പോഴേക്കും ഇവൾ പെണ്ണല്ലേ, എന്തിനാ പഠിപ്പിക്കുന്നേ? കെട്ടിച്ചു വിടണം. എങ്കിലേ ആയ കാലത്ത് മക്കളുമുണ്ടായി അവരെയും വളർത്ത് അവരുടെ കാര്യം നോക്കാൻ പറ്റൂ. ഇതാണ് ഇന്നത്തെ മാതാപിതാക്കന്മാരുടെ ചിന്താഗതി. കൗമാരത്തിൻ്റെ ആദ്യ പടവുകൾ കാൽ ചവിട്ടുമ്പോഴേക്കും സിന്ദൂര രേഖകൾ അവളുടെ നെറ്റിപ്പടർപ്പുകളിൽ ഇടം നേടിയിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ കൈപ്പേറിയ നോവുകളുടെ ഭാണ്ഡവുമേറി ഭാര്യയുടെ കടമകളും ഒരമ്മയുടെ ചുമതലകളുമായി മറ്റൊരു തലമുറയെ വാർത്തെടുക്കുവാൻ അവൾ പാടുപെടുന്നു. സുധചേച്ചിയുടെ പാട്ടുകൾ കേട്ട് ഇന്നത്തെ ചുമതലകൾ നാളെയുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ച് ഞാനും മയങ്ങാൻ തുടങ്ങുന്നു. പ്രഭാതകിരണങ്ങൾ രാവെന്ന അന്ധകാരത്തെ കീഴ്പ്പെടുത്തി കിഴക്കൻ ചക്രവാളത്തെ മെല്ലെ തഴുകി ഉണർത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബർ മാസത്തിലെ മഞ്ഞു പുതച്ച ഒരു പ്രഭാതം. പതിവുള്ളതുപോലെ തന്നെ നികിത ടീച്ചർ എനിക്കുള്ള ചായയുമായി ഉമ്മറത്തിരിക്കുകയാണ്. ഇനി അല്പം കുശലം പറച്ചിലാണ്. ഗുഡ് മോർണിംഗ് നികിത. ഹാ ടീച്ചർ, എഴുന്നേറ്റോ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ താൻ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി ഞാനിവിടെ ഇരുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും എത്ര മനോഹരമാണ്! പതിയെ ഞാൻ വീട്ടിൽ നിന്നുമിറങ്ങി ഓരോ പുൽനാമ്പുകളുടെ കുളിർമ തൂകുന്ന അനുഭൂതി പകരാൻ എന്തു ഭംഗിയാണ്! മറ്റൊരു തരത്തിലുമുള്ള പരിഭവമോ പരാതികളോ ഇല്ലാത്ത എന്തു ഭംഗിയിലാണവ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്! അനു, നീ വരുന്നില്ലേ? സമയമേറെ വൈകി. നികിത, ഞാൻ ദാ വരുന്നു. നഗരത്തിലെ ഒരു പ്രധാന സ്കൂളിലെ അധ്യാപികയാണ് നികിത. 5 വർഷമായി സേവനം ചെയ്തു വരുന്നു. അന്നു മുതലുള്ള പരിചയമാണ് നികിതയുമായി എനിക്ക്. പ്രായത്തിൻ്റേതായ ചുളിവുകൾ നികിത ടീച്ചറിൻ്റെയും മുഖത്ത് ഇടം നേടിക്കഴിഞ്ഞിരുന്നു. ശോഷിച്ച കൈകളും വെള്ളിനാരുകൾ പോലുള്ള മുടിയിടകളും ഒട്ടിയ വയറും ഇടിഞ്ഞു തൂങ്ങിയ മാറുകളുമുള്ള ഇരുണ്ട നിറമുള്ള വിറയ്ക്കുന്ന കാൽച്ചുവടുകളുമായി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പാടുപെടുന്ന ഒരു സ്ത്രീ. നികിത, എനിക്കൊരിടം വരെ പോകണം. ഇന്നു ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ. എന്നും നികിതയുടെ ഒരു സഹായിയായി ഞാനും സ്കൂളിൽ പോകാറുണ്ട്. ഇന്നെനിക്ക് മറ്റൊരു യാത്രയുണ്ട്. നികിതയുടെ പോക്കിനെയും നോക്കി വഴിയരികിൽ ഞാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ കാലത്തേക്കൊരു തിരിച്ചുപോകലാണ് ഇന്നെനിക്ക്. നികിത പോയ പുറകു തന്നെ ഞാനും തയ്യാറായി. ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൻ്റെ ഗന്ധം എൻ്റെ നാസഗ്രന്ഥങ്ങൾ തുളച്ചു കയറി. അലമാരകൾക്കിടയ്ക്ക് സൂക്ഷിച്ചു വെച്ച ഒരുപിടി മായ്ക്കാനാവാത്ത ഓർമ്മകൾ ഉറങ്ങുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ സൂക്ഷിച്ചു വെച്ച ഏറ്റവും അഹങ്കാരത്തോടെ ഞാൻ കാത്തുവെച്ച ആ മനുഷ്യൻ്റെ ഓർമ്മകൾ. ഏകാന്തരാവിൻ്റെ മായാത്ത ഓർമ്മതൻ

0: തിരയുന്ന മിഴികളിൽ തഴുകുന്ന കാറ്റായി നീ എത്രയോ ദൂരം ചെന്നെത്തി നിൽപ്പോ.
1: 21 വയസ്സിൽ കുടുംബം എന്ന ഉത്തരവാദിത്തെ തോളിലേറ്റി ജീവിതം തുടങ്ങിയ തനിക്ക് മറ്റെല്ലാം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഒരു പ്രണയത്തിനപ്പുറം സൗഹൃദമെന്ന പടുവൃക്ഷത്തിൻ്റെ വേരുകൾ ഞങ്ങളിൽ ദൃഢമായി വളർന്നു കഴിഞ്ഞിരുന്നു. ഒരു കാലത്തിനപ്പുറത്തേക്ക് മായ്ക്കാനാവാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം എനിക്കെല്ലാമായി മാറി. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടലാണെന്ന് എന്തിനായിരിക്കാം. മുഖമാകെ ചുളിവുകൾ വീണിട്ടുണ്ടാവും. പ്രായത്തിൻ്റേതായ വെള്ളിനാരുകൾ അദ്ദേഹത്തിനും വന്നിട്ടുണ്ടാവും. നീലനിറമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരം. അതുകൊണ്ട് തന്നെ നീലനിറമറിഞ്ഞു വേണം ഇന്ന് പോകാൻ. ആർത്തിലമ്പി അലയടിക്കുന്ന തിരമാലകൾ എന്നെ വിഴുങ്ങാനെത്തുന്നതുപോലെ തോന്നി. നേരമേറെ വൈകി. മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം എന്നെ ലക്ഷ്യമാക്കി കടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് അദ്ദേഹമാണ്. ഒരു കാലത്തിനപ്പുറം എന്ത് ഗാംഭീര്യമുള്ള മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോഴിതാ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വാക്കുകൾ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നു. കലങ്ങിയ കണ്ണുകൾ പരസ്പരം വിതുമ്പാൻ കാത്തുനിൽക്കുന്നു. പ്രിയപ്പെട്ട എന്നോട്, അസ്തമയ സൂര്യൻ, സിമി, നീ എവിടെയാണ്? എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കണം. അല്പനേരം ഒന്ന് വരുമോ? ദാ വരുന്നു അച്ഛാ. മെല്ലി ഒന്ന് എന്നെ എഴുന്നേൽപ്പിക്കാമോ നിനക്ക്? സിമി മെല്ലി എൻ്റെ തോളിൽ കൈകളമർത്തി സാവധാനം എന്നെ എഴുന്നേൽപ്പിച്ചു. മതി മോളെ, ഇനി നീ പൊയ്ക്കോ. പിന്നെ ഇന്നത്തെ പത്രം തന്നേരേ, എനിക്ക് വായിക്കാനാണ്. ശരി അച്ഛാ. ചെറുപ്പം മുതൽ വായന എൻ്റെ ശീലമാണ്. ഉമ്മറത്തു നിന്ന് ആരുടേക്കോ കുശലം പറച്ചിൽ കേൾക്കാം. ആരാണാവോ എന്നെ കാണാനാവുമോ? 11 വർഷമായുള്ള ഒരേ കിടപ്പാണ്. ദൈവത്തിന് പോലും ഈ ഉള്ളവനെ വേണ്ട. ഇന്ന് ഈ ചുമരുകളാണ് എൻ്റെ ലോകം. ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. രോഗാവസ്ഥയിൽ ആകുന്നതിനു മുൻപ് എന്ത് പ്രൗഢിയോടെ നടന്ന മനുഷ്യനാണ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയും. വെളുത്ത പാരഗൺ ചെരുപ്പും ഉടയാതെ തേച്ചുമിനിക്കിയ വസ്ത്രവും ധരിച്ച് നടക്കുന്നതും എല്ലാ കാര്യങ്ങളുമുള്ള കൃത്യനിഷ്ഠയും. ഇപ്പോൾ ഈ അവസ്ഥയിൽ അച്ഛനെ കാണേണ്ടി വന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. ഞങ്ങളെ കണ്ടാൽ അച്ഛന് കൂടുതൽ വിഷമമാകും. അതിനാൽ ഞങ്ങൾ പിന്നീട് വരാം. അച്ഛനോട് പറഞ്ഞേക്കൂ. മോളെ, ആരാ വന്നത്? അപ്പുറത്തെ വീട്ടിൽ വന്ന വിരുന്നുകാരാണ്. എന്നോട് അച്ഛൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. അച്ഛാ, ഞാൻ കോളേജിലേക്ക് പോകുന്നു. മരുന്നും ഭക്ഷണവും മേശയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. കഴിക്കണേ. ശരി മോളെ. എന്തു കരുതലാണ് ഇവൾക്കെൻ്റെ കാര്യത്തിൽ. ദൈവമേ, എല്ലാം നല്ലതിന്. എല്ലാവരും പോയി വീടുറങ്ങി. ചുറ്റും നിശബ്ദം. ക്ലോക്കിലെ സൂചി ടിക് ടിക് എന്ന് അടിച്ചുകൊണ്ടേയിരുന്നു. കണ്ണിന് ഇന്നലത്തെക്കാളും മൂടൽ കൂടി വന്നിട്ടുണ്ട്. ഷുഗർ രോഗം പിടിപെട്ടതിൽ പിന്നെയാണ് ഈ വ്യത്യാസം കണ്ണിന് തുടങ്ങിയത്. വീടിന് ചുറ്റും പലതരം ശബ്ദങ്ങൾ കേൾക്കാം. വീടിന് പുറത്തിറങ്ങാൻ അടങ്ങാത്ത ആഗ്രഹം. പക്ഷികൾ കൂട്ടം കൂടി വന്ന് അവിടെവിടെയായിരിക്കുന്നു. മുറ്റത്തെ മണ്ട ഉണങ്ങിയ തെങ്ങിലാണ് അവയുടെ വാസം. അണ്ണാരക്കണ്ണൻ മുറ്റത്ത് നിൽക്കുന്ന മൂവാണ്ടൻ മാങ്ങയുടെ പഴം കിന്നരി പല്ലുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരമായി മൊബൈൽ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. ഹലോ. എടാ, ഞാൻ വിൽസനാണ്. നിനക്ക് സുഖമാണോ? എങ്ങനെയുണ്ടിപ്പോൾ? ഹലോ സണ്ണിച്ച, പറയടാ. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മരുന്നുണ്ട്. മരുന്നുകൊണ്ട് തന്നെ ജീവൻ നിലനിന്നു പോകുന്നു. നീണ്ട അരമണിക്കൂർ സമയത്തിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സംഭാഷണം അവസാനിപ്പിച്ചു. ഒരു മനുഷ്യനോടെങ്കിലും എൻ്റെ വിവരങ്ങളൊന്ന് പറയാൻ, കുറേയധികം ഒന്ന് സംസാരിക്കാൻ എനിക്ക് ആർത്തിയാണ്. ഒരുതരം അടങ്ങാത്ത ദാഹം. പക്ഷേ ഇതിനിടയിൽ എൻ്റെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. മരുന്നുകളെല്ലാം തീരാറായി. ഇനി എൻ്റെ കയ്യിൽ പണവുമില്ല. ഞായറാഴ്ച ആരെങ്കിലും വരുമായിരിക്കും എന്നെ കാണാൻ. ആരെങ്കിലും വന്നാൽ കുറച്ച് പൈസ തരാതെ പോവാറില്ല. ഇരുന്നും കിടന്നും ഇനി എത്ര നാൾ? പണിയെടുത്ത് നടന്ന കാലത്ത് എന്നെ എല്ലാവർക്കും ആവശ്യമായിരുന്നു. ഈ നാട്ടിലെ മുതലാളിമാർക്കെല്ലാം എന്നെ ആവശ്യമായിരുന്നു. എന്നാൽ എൻ്റെ ഈ വീഴ്ചയിൽ മുഖം തിരിച്ചു പോകുന്നവരാണ് പലരും. ഭാര്യയും കുഞ്ഞിനെയും ഓർത്താണ് ഞാൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. വിധിവില്ലനായി ഓരോ വികൃതിയും എൻ്റെ മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അധികനാൾ ഈ അവസ്ഥ തുടർന്നു പോകേണ്ടി വരികയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരീരം

0: ഒഴികെ ബലമില്ലാതെ മാറിയിരിക്കുന്നു. മറ്റൊരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഇല്ലാത്ത ജീവിതം. ചുവരുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന കുശലം പറയുകയാണ് പള്ളിക്കുഞ്ഞുങ്ങൾ. വീടാകെ മാറാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയോ ശരീരത്തിന് വല്ലായ്മ വരുന്നു. ശരീരം വിയർക്കുന്നു. കൈകാലുകൾ കുഴിഞ്ഞു പോകുന്നതായി തോന്നുന്നു. എന്തായിരിക്കാം, ഒരു വല്ലാത്ത മയക്കം വരുന്നതായി തോന്നുന്നു. കണ്ണുകളിൽ അന്ധകാരം കൊണ്ടു നിറയുന്നു. കറുത്ത ഒരു ശീല കണ്ണിൻ്റെ കാഴ്ചയെ മറയ്ക്കുന്നു. അച്ഛാ അച്ഛാ മോളെ എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാവിനെന്തോ ഒരു ബലം. ചുറ്റും എന്തൊക്കെയോ ബഹളങ്ങൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. സാവധാനത്തിൽ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കുമ്പോഴേക്കും ഞാൻ ആശുപത്രി കിടക്കയിലാണ്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഒരുപാട് ഞാൻ വാശി പിടിച്ചെങ്കിലും അത് വെറുമൊരു എൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു. ഓരോ തവണ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുവാൻ ശ്രമിക്കുമ്പോഴും ആരുടെയൊക്കെയോ കൈകൾ എൻ്റെ ശരീരത്തെ ബലമായി പിടിച്ചു കിടത്തുന്നതായി എനിക്ക് തോന്നി. നല്ല വേദന. ഈ വേദനയിൽ ഞാൻ അലറി വിളിച്ചുകൊണ്ടിരുന്നു. നീണ്ട 22 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഇന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മകൾ അരികിൽ തന്നെയുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഒരു ചെറു പുഞ്ചിരി എനിക്കായി അവൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയും ഭാര്യ സഹോദരൻ എൻ്റെ അളിയൻ ഇവർ രണ്ടുപേരും ആശുപത്രിയിലെ ഡിസ്ചാർജ് പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിനായി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടി നടക്കുന്നു. മെല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വീടിൻ്റെ ഉമ്മറത്തിനരികത്തേക്ക് വണ്ടി ചേർത്ത് നിർത്തി. എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിനെ കുളരണിയിപ്പിച്ചു. എവിടെ നിന്നും ഒരു ഇളം കാച്ച് എന്നെ തഴുകിയപ്പോൾ എൻ്റെ അസുഖം പകുതി മാറിയതുപോലെ. 22 ദിവസം കൊണ്ട് വീടാകെ മുഷിഞ്ഞിരിക്കുന്നു. ഇലകളും കാടുകളും കൊണ്ട് വീടാകെ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചെടിയുടെ മറവിൽ നിന്നും തല ഉയർത്തി നിൽക്കുകയാണ് ഒരു മൂർഖൻ പാമ്പ്. നിങ്ങൾ ആരാണ്? എൻ്റെ സ്വരജീവിതത്തെ തകർക്കാൻ വന്നതാണോ? എന്ന മട്ടിലാണ് ആശാന്റെ നിൽപ്പ്. കിട്ടിയ ഒരു വടിയെടുത്ത് അളിയൻ അവനൊന്ന് കൊടുത്തെങ്കിലും അവൻ രക്ഷപ്പെട്ടു. പുറത്ത് ഈ സ്ഥിതിയാണെങ്കിൽ അകത്തെന്താവുമോ? ഞങ്ങൾ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. വീടാകെ ഒരു പൂപ്പൽ മണം. ചുവരിൽ അപ്പോഴും പല്ലിക്കുഞ്ഞുങ്ങൾ കുശലം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പൊടുന്നനെ ഞങ്ങളുടെ ശബ്ദം കേട്ട് അവ ഓടിമറിഞ്ഞു. അപ്പോഴും ക്ലോക്കിലെ സൂചിയെ ടീക് ടീക് എന്നടിച്ചുകൊണ്ടിരുന്നു. കിടക്കയുടെ പഴയ വിരി മാറ്റി പുതിയതൊന്നു വിരിച്ച് ഭാര്യ മെല്ലെ എന്നെ കിടത്തി. കണ്ണടയ്ക്കുമ്പോഴെല്ലാം മുറ്റത്ത് കണ്ട മൂർഖൻ പാമ്പിൻ്റെ മുഖം മനസ്സിൽ മായാതെ നിന്നു. അല്പനേരം കഴിഞ്ഞ് ഭാര്യ കടുപ്പത്തിൽ ഒരു കട്ടൻ ചായയുമായി വന്നു. അതും കുടിച്ച് അങ്ങനെ കിടന്നു. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വിളിച്ചേരേ എന്നും പറഞ്ഞ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. പാവം, എന്നെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ഈ പാവത്തിന് ഇങ്ങനൊരവസ്ഥ വന്നത്. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ വന്നെങ്കിലും ശരീരം പഴയതിൽ നിന്നും വിപരീതമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണ്ണിന് മൂടൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. നേരം സന്ധ്യയായി. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ എൻ്റെ നെറ്റിപ്പടർപ്പിൽ വന്ന് ചുംബിച്ചുകൊണ്ട് കിഴക്കൻ ചക്രവാളത്തിലേക്ക് പോയി. കാലചക്രം എൻ്റെ മുൻപിൽ ഓടി തീരാറായതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കായി ഇനിയൊന്നും ബാക്കി വെച്ചിട്ടില്ലാത്ത കാലത്തിന് മുൻപിൽ ശിരസ് നമിക്കാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു. ശരീരം കൊഴിഞ്ഞു പോകുന്നതായി തോന്നുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭൂമി അന്ധകാരം കൊണ്ടു നിറഞ്ഞു. ആകാശം മേഘാവൃതമായി തീർന്നു. ഇടിനാദങ്ങളാൽ വിറങ്ങലിച്ചു നിന്ന ഭൂമിയുടെ മാറുപിള്ളർ നാറടി മണ്ണിൽ അന്തിയിറങ്ങാൻ വേണ്ടി വേമ്പൽ കൊള്ളുന്ന നോവായി എരിഞ്ഞടങ്ങുന്ന ചിതയിലും ഒരസ്തമയ സൂര്യൻ്റെ പ്രഭാവത്തോടെ.
1: ശ്രോതാക്കൾ കേട്ടത് അനുസമോൾ കുട്ടപ്പൻ എഴുതി അവതരിപ്പിച്ച കഥ മൊഴിയഴക്. ഇന്നത്തെ മൊഴിയഴകിൽ പ്രകൃതി ഗായകൻ പി കുഞ്ഞിരാമൻ നായർ. പ്രകൃതിക്ക് മനുഷ്യഭാവവും മനുഷ്യന് പ്രകൃതിഭാവവും നൽകി. പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നുപോലെ കവിതയിൽ ആവാഹിച്ച കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. ഇതിവൃത്തത്തിലും ആവിഷ്കരണ ശൈലിയിലും വൈവിധ്യം പുലർത്തിയ തനി കേരളീയനായ കവിയാണ് പി. കഥകളി, അരങ്ങ്, ഉത്സവങ്ങൾ, ഭക്തി, ഓണം, പനകൾ, പൂക്കൾ എന്നിവയെപ്പറ്റിയൊക്കെ എഴുതിയ കവിക്ക് ജീവിതം ഒരു ഉത്സവമായിരുന്നു. ചിരന്തനമായ ഒരു അന്വേഷണമായിരുന്നു കുഞ്ഞിരാമൻ നായർക്ക് കവിത. അതായത് നിത്യത തേടിയുള്ള ഒരനസ്യൂത യാത്ര. ദാർശനികത അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകൾക്കും അന്തർധാരയായി വർത്തിക്കുന്നുണ്ട്. കവികർമ്മത്തിൻ്റെ പ്രചോദന കേന്ദ്രവും വഴികാട്ടിയുമായ ഒരു ദേവതയെ അദ്ദേഹത്തിൻ്റെ ചില കവിതകളിൽ കാണാം.

0: എന്നിങ്ങനെ ഉദാത്തമായ ഒരു തലത്തിലാണ് സൗന്ദര്യപൂജ പോലെയുള്ള കവിതകളിൽ ഈ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉദയസൂര്യനിലെ പ്രഭാവലയവും ചന്ദ്രമണ്ഡലത്തിലെ നിലാവൊളിയും തണൽമരം വേട്ട പൂവല്ലിയും തറവാട്ടുമച്ചിലെ മണിവിളക്കും അടുക്കളയിലെ യജ്ഞാഗ്നിയുമായി ജീവിതലീലയാടുന്ന ശക്തിസ്വരൂപിണിയായ പ്രകൃതിയുമായുള്ള തന്മയീ ഭാവം പി കവിതകളുടെ പ്രധാനപ്പെട്ട അന്തർധാര. വിശ്വപ്രകൃതിയാണ് തന്റെ കാവ്യരചനയുടെ പ്രചോദന കേന്ദ്രമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.
1: നീലവിണ്ടലമെന്നൊരറ്റ മേൽപ്പുരയുള്ള വീടത്രേ ലോകം കെടാവിളക്കോ വിശ്വപ്രേമം
0: എന്ന വരികളിലൂടെ വസുദൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പത്തെ മറ്റൊരു രീതിയിൽ കവി ആവിഷ്കരിക്കുന്നു. ആധുനിക മനുഷ്യൻ നിർമ്മിച്ച അതിർത്തികൾ തകർത്ത് വിശ്വപ്രകൃതിയിലെ സർവചരാചരങ്ങളും ഒരുമിച്ചു കഴിയുന്ന ഒരു ലോകം അദ്ദേഹം വിഭാവനം ചെയ്തു. ചിരിച്ചുകൊണ്ട് ഇളങ്കാറ്റിന്റെ കവിളിൽ നുള്ളുന്ന തുമ്പപ്പൂ, വിളക്കുമായി നിൽക്കുന്ന തങ്കമലരി, ഭൂമിക്ക് നൽകാൻ പൊന്നിൻകിഴിയഴിക്കുന്ന സന്ധ്യകൾ, പായൽ മറ നീക്കി ആറ്റിൻകടവത്ത് കുളിക്കുന്ന വെള്ളാമ്പൽ പൂക്കൾ, അഴിയോടെന്തോ പറയുന്ന പാതിരാപ്പൂതിരാവ്, പറമ്പിലൂടെ യാത്ര പറയുന്ന ഓണപ്പൂക്കൾ, ഇങ്ങനെ അചേതനങ്ങളെ മാനവീകരിക്കുന്ന ബിംബങ്ങളെ പിയുടെ കവിതകളിൽ കണ്ടിട്ടാകാം അദ്ദേഹം ടാഗോറിന്റെ അനന്തരവനാണെന്ന് ഡോക്ടർ എം ലീലാവതി പ്രസ്താവിച്ചത്. കേരളത്തിന്റെ ഹരിതഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് 4 ദശകങ്ങൾക്ക് മുൻപ് തന്നെ കവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പച്ചനിറം മരിച്ച് അരണ്ടു വരണ്ട ഭൂമി, തേങ്ങുന്ന ആറ്റിൻകടവുകൾ, ചേക്കേറുവാനായി മാമരം തിരയുന്ന പറവകൾ, അണക്കെട്ടിൻ ചങ്ങലയിൽ കുടുങ്ങിപ്പോയ പാൽപ്പുഴ, ഇങ്ങനെ ധാരാളം പ്രതീകങ്ങളിലൂടെ തന്റെ വേവലാതികൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കേരളീയ കവിയിലും കാണാൻ കഴിയാത്ത വിധം വയലും കൃഷിയും കർഷകനും പി കവിതകളിൽ സജീവ സാന്നിധ്യം പുലർത്തുന്നു. കാർഷിക സംസ്കാരത്തിന്റെ സ്പർശം കൊണ്ട് സമ്പന്നമായ കീർത്തിമുദ്ര എന്ന കവിത മലയാളത്തിലെ ഏറ്റവും മികച്ച കർഷക കവിതയാണ്. കൃഷി എന്നാത്മാവിനെ പുളകം പുതപ്പിക്കും, കൃഷി ആ വസുന്ധരേ വരുന്നു വരുന്നു ഞാൻ എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യദാഹം, ദേശാഭിമാനം, ഭാഷാപ്രേമം, സംസ്കാര ലോപത്തെക്കുറിച്ചുള്ള ആശങ്ക, ആത്മനിന്ദ, പാപബോധവും ഏറ്റുപറച്ചിലും, പാരമ്പര്യ മൂല്യങ്ങൾ, മനുഷ്യസ്നേഹം, ഭക്തി, പ്രണയം, സ്വത്വബോധം, പ്രകൃതി പ്രേമം, ഗാന്ധിയൻ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത, കർഷക പ്രേമം, സമത്വദർശനം, മാതൃഭക്തി, ഇങ്ങനെ ധാരാളം പ്രമേയങ്ങളെ കവിതയ്ക്ക് ഉപയോഗിച്ച ഈ കുഞ്ഞിരാമൻ നായർക്ക് ഭക്തകവി, പ്രകൃതി ഗായകൻ, മഹാകവി, കാലാധിപർത്തിയായ കവി എന്നിങ്ങനെയുള്ള ഏത് വിശേഷണങ്ങളും അധികമാകില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.
2: ഇന്ന് 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനം. കേരള സംസ്ഥാന വയോജന കമ്മീഷന് ആശംസ.
3: ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. വയോജനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ അനുഭവവും അറിവും സമൂഹത്തിന്റെ സമ്പത്തായി അംഗീകരിക്കുകയും അവരുടെ അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. വയോജനങ്ങളെ പീഡിപ്പിക്കുന്നവർ ഒന്നോർക്കുക, അകാലത്തിൽ മരണം മാടി വിളിച്ചില്ലെങ്കിൽ ഇതുപോലൊരു വയോജനകാലം നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഈ ലോക വയോജന ദിനത്തിൽ അവകാശങ്ങൾ അറിയുന്ന, അന്തസ്സോടെ ജീവിക്കുന്ന വയോജനങ്ങളുടെ കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.

0: പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അങ്കണം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്കണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അതിഥിയായിത്തീരിക്കുന്നത് പാട്ടുകൾ കവിതകൾ സ്വന്തമായി ട്യൂൺ ചെയ്ത് തയ്യാറാക്കുന്ന അംബിക ശ്രീധരനാണ്. നമസ്കാരം.
3: നമസ്കാരം.
2: ഇപ്പോൾ ചേച്ചി, ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ അത് ട്യൂൺ ചെയ്ത് സ്വന്തമായി ഒരു ട്യൂണൊക്കെ കൊടുത്ത് അതിലുള്ള വരികളൊക്കെ നോക്കി അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയൊക്കെ ട്യൂണിട്ട് കേൾപ്പിക്കും. നിങ്ങൾക്ക് അതിനുള്ളൊരു കൂട്ടായ്മയുണ്ട് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അത് ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഷ ഏത് തരത്തിലുള്ളതാണോ, അതിൻ്റെ ഇമോഷണലാണോ, അത് ദേഷ്യപ്പെട്ട രീതിയിലാണോ, അത് കവിത നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
3: അത് കവിത കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം അത് വായിക്കും. വായിച്ചിട്ട് അതിന് ചേരുന്ന ഒരു ട്യൂൺ വേണം.
2: അതെങ്ങനെ കിട്ടും, എങ്ങനെ മനസ്സിലാക്കും?
3: അത് എനിക്കറിയില്ല. ഞാൻ അതിനോട് പാടി, ആ പാട്ടിനോട് ചേർന്ന് പാടി ഇട്ട് കൊടുക്കുമ്പോൾ ഇവര് പറയും ഇത് കുഴപ്പമില്ല, നല്ലതാ ചേച്ചി എന്ന് പറയും. അതേ,
2: അപ്പൊ എനിക്ക് മനസ്സിലാവും.
3: ആ, അപ്പൊ ഞാൻ ഓർക്കും, ആ അത് ശരിയായി. പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരി ഒരു പ്രാർത്ഥന ഗാനം എഴുതി തന്നായിരുന്നു, ചേച്ചി ഇതിനൊന്ന് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ട്യൂൺ ചെയ്ത് ഇട്ടുകൊടുത്തു, ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ കേട്ടു എന്നെനിക്ക് തോന്നുന്നു.
2: ഈ ട്യൂണ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ വരികൾ എഴുതിയിട്ട് ട്യൂൺ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിക്കും?
3: എന്തെങ്കിലും? ഒന്നുമില്ല,
2: ഒന്നും ഉപയോഗിക്കില്ല.
3: ഞാൻ സ്കൂളിൽ പോലും പോയിട്ടില്ല.
2: ഇൻസ്ട്രുമെന്റ് സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല.
3: സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചെറുപ്പം തൊട്ടേ പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ല.
2: പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല?
3: ഇല്ല. അപ്പം ഞാനിങ്ങനെ ഇപ്പൊ ലോക പരിജ്ഞാനം കൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു, പിന്നെ എന്റെ കുട്ടികളെയൊക്കെ നല്ലതായിട്ട് പഠിപ്പിച്ചു. അപ്പൊ അവരിൽ നിന്ന് ഞാൻ പഠിച്ചു.
2: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു.
3: എന്റെ ഇളയ മോള് എൻഫിൽഡ് വരെ പഠിച്ചു, ഇപ്പം കോളേജ് പഠിപ്പിക്കുന്നു. മൂത്ത മോള് പത്തി തോറ്റു പോയി എങ്കിൽ പോലും അവളും നേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ പോണു.
2: പോവാണ് കുട്ടികളെ ഏത് വിധേയനും പഠിപ്പിച്ചു.
3: ആ പഠിപ്പിച്ചു പഠിപ്പിച്ചു. അതായത് അവരിലൂടെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ശരിക്കും അവരല്ല പഠിച്ചത്, ഞാൻ പഠിച്ചു അക്ഷരങ്ങൾ മൊത്തം പഠിച്ച്
2: വീട്ടിലിരുന്ന്
3: അവരെ
2: പഠിപ്പിച്ച് പഠിപ്പിച്ചു.
3: അത് തന്നെ. പിന്നെ നമ്മള് കേട്ടു ഒക്കെ പഠിച്ച് അങ്ങനെ
2: ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞു ഏലത്തോട്ടത്തിലൊക്കെ കൃഷിക്ക് പോവുക എന്നുള്ളത്, ഇപ്പൊ ഏലത്തോട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇപ്പം ഭയങ്കരമായിട്ട്
3: കുറവുണ്ട്. നേരത്തെ പോലത്തെ ആ മരുന്നടി അങ്ങനെയുള്ള സമൂഹം എല്ലാം കുറച്ചു എന്ന് പറയുന്നു. എന്നാലും കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു.
2: മുന്നോട്ട് പോവാണ്. ഈ ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊരു ട്യൂൺ ഇടണമല്ലോ, ഒരു മനസ്സിൽ നമുക്കൊരു താളബോധം ഉണ്ടാകും. ഈ വരികൾ വായിക്കുമ്പോൾ ഇന്നെടുത്ത് വെച്ച് പോസ് ചെയ്യണം, പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ
3: അങ്ങനെ ഒന്നും ചോദിച്ചാൽ എന്നോട് എനിക്ക് അറിയത്തില്ല. ഞാൻ അതങ്ങ് അത് പാടും. ഇപ്പൊ പുള്ളിക്കാരി എനിക്കൊരു
2: ഒരു ഒരു ഒരു
3: കവിത ഒരു കവിതയുടെ ഞാൻ എനിക്ക് കാണാതെ അറിയത്തില്ല. പുള്ളിക്കാരി എനിക്ക് തന്ന പണ്ട് എഴുതി തന്നാണ് ഫസ്റ്റിലെ അതിന്റെ. ഇപ്പൊ അത് പാടാൻ പറയില്ലോ എന്ന് ഓർത്ത് പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരി ഒരു കവിത കൂട്ടുകാരി എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു എനിക്ക് ഇട്ടുതന്നെ. അത് എനിക്ക് തന്നപ്പോ ഞാനിത് വായിച്ചു.
2: അതിന് മുമ്പേ നമ്മൾ ആലോചിക്കുമല്ലോ,
3: ആലോചിച്ചു
2: ആലോചിച്ചു ആലോചന എന്താ?

0: എന്താണെന്ന്, ഈ വരികൾ ഇങ്ങനെയാണ്,
1: ആ
0: അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി, ഈ വരികൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇതിന് ഈ വരികൾ, ഈ ട്യൂണായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ ചിന്തിച്ചതുപോലെ.
1: ആ ഇതിന്
0: ആ
1: പാട്ടിൻ്റെ
0: ആ
1: ഈ ഇതിന്
0: ഈ
1: അതായത്
0: കവിത
1: ആ ഈ
0: കൂട്ടുകാരി
1: കവിത
0: എന്ന് പറയുന്നത്,
1: കൂട്ടുകാരിക്ക് ആ കൂട്ടുകാരിനെ അകമഴിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ലാസ്റ്റ് വന്ന് എത്തുന്നതും എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അതവിടെ
0: ആ
1: നിർത്തുന്നത്
0: വരി നിർത്തുന്നത്.
1: ആ വരി നിർത്തുന്നത്
0: അപ്പൊ നമ്മുടെ
1: അപ്പം
0: മനസ്സിൽ എന്ത് വരും?
1: ആ ആ മനസ്സിൽ ഞാനതൊന്ന് പാടിക്കും.
0: പാടാം പാടാം.

0: നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളില്ലേ, ഇപ്പോൾ ഒരു ഒരിക്കൽ പാടി നമ്മൾ ഇട്ട് കൊടുത്തു, അപ്പോൾ ഓരോ അക്ഷരങ്ങൾ നിറയ്ക്കുന്ന ഗന്ധം, ഇപ്പോൾ നമ്മളൊരു അരുവി ഒഴുകുന്നതെങ്കിൽ ആ അക്ഷരം നമ്മൾ ഒഴുകുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി.
1: അങ്ങനെയാണ്
0: അതെങ്ങനെയാണ് ടെക്നിക്ക് പഠിച്ചത്?
1: അതറിയത്തില്ല. അത് ഈ കവിത ഇങ്ങനെ എഴുതി തന്നപ്പോഴാണ് ഇതിലൂടെ അങ്ങനെ പോയി. അങ്ങനെ പല പാട്ടുകളും എന്നെ
0: കവിതകളും
1: എല്ലാം തന്നതെല്ലാം ഞാൻ പാടിയിട്ട് കൊടുത്തു. പെട്ടെന്ന് ഒരു നിമിഷം ഒരു മണിക്കൊക്കെ ഇട്ട ചേച്ചി ഇത് നാളെ എനിക്ക് ഇത് ഇന്നതുപോലെ ഇതൊന്നും പാടുത്താൻ എനിക്ക് ഇന്ന ആൾക്ക് കൊടുക്കാനാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിരിക്കും. അപ്പോൾ ആ ഒരു സെക്കൻഡും കൊണ്ട് പെട്ടെന്ന് അത് ആ ട്യൂൺ അവിടെ ഇത് ആ പാട്ടിന് ചേർത്ത് വെച്ചു. പിന്നീട് ആ ട്യൂൺ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ വന്നൊരു ട്യൂണാണ്. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ നമുക്ക് ഫോണുള്ളത് കൊണ്ട് കുറച്ചൊക്കെ മനസ്സിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ മറന്നുപോകും. എന്നാലും ഫോണിൽ അത് പിടിച്ചു വെച്ചിട്ട് അതേ അങ്ങനെ അങ്ങ് പോയി ആ പാട്ടൊക്കെ പാടും.
0: ആദ്യം ഈ ട്യൂണ് ഫോണിൽ കേൾപ്പിച്ച് വെക്കും, പിന്നെ ഒരു കവിത കിട്ടുമ്പോൾ അതിലേക്ക്.
1: ഇല്ലില്ല, പുള്ളിക്കാരി ഒരു കവിത തന്നെങ്കിലേ
0: എനിക്കത് ചെയ്യാൻ,
1: അല്ലാതെ എനിക്കൊരു വേറൊരു ഇതില്ല.
0: ട്യൂൺ ചെയ്ത് വെക്കില്ല.
1: പുള്ളിക്കാരി ഒരു കവിത തരുമ്പോൾ ആ കവിതയെ ഞാൻ അങ്ങ് പാടും.
0: അതിന്റെ ഒരു ഇമോഷൻ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ട്യൂൺ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ഒരു തോട്ട് പ്രോസസ്, അതായത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കുറച്ചുകൂടെ അതിനെ കുറിച്ച് ഒന്നൊന്ന്, ഇപ്പം മമ്മൂട്ടി പറയുന്നത് ഞാനൊരു ബോൺ ആക്ടർ അല്ല, പക്ഷേ ഞാനതിനെ തേച്ചു മിനുക്കി ഞാനൊരു ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇങ്ങനെ നമ്മളെ കവിത ട്യൂൺ കൊടുക്കാൻ എനിക്കൊരു കഴിവുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ട്യൂൺ പഠിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ കുറച്ചൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നുന്നുണ്ട്? എന്തുകൊണ്ട് ചെയ്തില്ല?
1: ഈ ചെയ്യാൻ നമുക്കൊരു സാഹചര്യം ഇല്ല.
0: പക്ഷേ സാഹചര്യങ്ങളൊക്കെ പലതും ഉണ്ടായിരിക്കും, വിഷമ വൃത്തിയിൽ ഉണ്ടായിരിക്കും.
1: നമുക്കിത് ഇപ്പൊ ഒരു പാട്ട് തന്നു, അല്ലെങ്കിൽ ആ പാട്ട് പാടി അങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ പാട്ട് പഠിച്ച് അത് തന്നെ ചെയ്തു പോകണം.
0: അല്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല കരിയറായി കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത്.
1: അങ്ങനെയല്ല, നമ്മുടെ മനസ്സില് എനിക്ക് ഈ പാട്ട് പാടണം അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു
0: സമയം, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വയലിൻ പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പാട്ടിൻ്റെ ചെറിയ രാഗങ്ങൾ, ഉദാഹരണം ഇപ്പം ഈ പറയുന്ന കവിതയുടെ കൺസ്ട്രക്ഷനും ബാക്കിയൊക്കെ ഉപയോഗിക്കുന്നത് രാഗങ്ങളാണ്. ഈ രാഗങ്ങൾ ഇപ്പം ഭൂപാളം, അതുപോലെ പിന്നെ എന്താണ് വേറെ മോഹനം, ഇതുപോലുള്ള രാഗങ്ങൾ നമ്മൾ അത് നമ്മൾ കോർത്തിണക്കിയിട്ട് ഇത് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്കൊക്കെ ഭാവം ഉണ്ടാവും. ഈ ഭാവം വന്നു കഴിഞ്ഞാൽ കവിത ഭയങ്കര കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്, രസകരമായിട്ട്. ഇപ്പം നമുക്ക് പാടാൻ ചെറുതായിട്ട് കഴിവുണ്ട് എന്നുള്ളൊരു ഒരു ലോകത്തെ എല്ലാവർക്കും പാടാൻ കഴിയും. അത് ഇത് പറയുന്നത് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്ന ഇതിലാണ് ഉള്ളത്. ഇപ്പം ഒരു താളബോധം ഒക്കെ ഉണ്ട് എങ്കിൽ അത് നമുക്ക് പാടാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ ഈ രാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ തോതിലെങ്കിലും പഠിക്കണമെന്നാണ്.
1: പക്ഷേ ഒരു താളത്തിനൊത്ത് പാടാനൊന്നും അറിയത്തില്ല.
0: അത് പഠിക്കണം.
1: പാട്ട് അങ്ങ് പാടും, ഒരു പാട്ട് പാട് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ്
0: പാടും.
1: പക്ഷെ അതിന് താളം,
0: അതിന് ട്രെയിൻ ചെയ്യണം.
1: അതെനിക്കില്ല.
0: അത് ട്രെയിൻ ചെയ്യണം. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്, അത് ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യാതെ നമ്മുടെ ഒരു കാര്യവും നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഇരിക്കില്ല. നമുക്ക് താളം നമുക്ക് ജന്മനാലുണ്ട്, നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എങ്ങനെയാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു അരമണിക്കൂറെങ്കിലും കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു ശ്രമിക്കാം. ഒരു ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും, കാരണം ഇങ്ങനെ ഒരു പാട്ട് കിടക്കുന്നതുകൊണ്ട്, ഇൻബോണൻ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് വയലിൻ പഠിക്കാനും ഈ തബല പഠിക്കാനും അതുപോലെ നിൽക്കുകയോ അതൊക്കെ പഠിക്കാനുള്ള ഒരു പാട്ട് ചെറുതായിട്ട് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും.

0: ചെറുതിലേ മുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്
1: ഉണ്ടായിരുന്നു.
0: കുട്ടികളിലേക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ
1: ഉണ്ട്.
0: ഏത്
1: എൻ്റെ ഇളയ മോൾ നന്നായിട്ട് പാടുന്ന നല്ല
0: പാടുന്നു
1: സൂപ്പറായിട്ട്
0: അവൾ
1: പാടുന്ന.
0: എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പാട്ട് പഠിക്കാനുള്ള
1: പഠിക്കാൻ
0: എന്തെങ്കിലും
1: പോയിട്ടില്ല. ഇങ്ങനെ എന്നെ പോലെ തന്നെ പുള്ളിക്കാരി കേട്ട് പുള്ളി പഠിക്കുമായിരുന്നു. പഠിത്തത്തിലേക്ക് പോയി. പാട്ട് പഠിക്കാനൊക്കെ പോകാൻ പറഞ്ഞായിരുന്നു നമ്മൾ. പക്ഷേ പുള്ളി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ.
0: പോയത്
1: അപ്പോൾ അതുകൊണ്ട് പാട്ട് നല്ലതായിട്ട് പാടും.
0: നന്നായിട്ട്
1: ആ
0: പാടും. ഇതുവരെ എത്ര കവിതകളൊക്കെയാണ് ഈ ആൾക്കാർ തന്ന, എത്ര കവിതകളൊക്കെ ചെയ്തിട്ടുണ്ട്
1: ഇല്ല,
0: ഇതുപോലെ?
1: കൊച്ചു തന്ന കവിതയെല്ലാം തന്നെ ഞാൻ പാടും.
0: പ്രീതാജി തന്ന
1: ആ
0: കവിതകളാണ്,
1: എല്ലാം ഞാൻ
0: വേറെ ഒന്നും ഏറ്റെടുത്തിട്ടില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: അപ്പൊ കുറച്ചുകൂടി വിശാലമായി
1: അതെ,
0: കുറച്ചുകൂടി ഏറ്റെടുത്ത.
1: കുറേ കവിതകൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിനൊക്കെ നമുക്കത് പാടണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പാടണമെന്ന് ആഗ്രഹമുണ്ട്. പാടാൻ
0: ഫേസ്ബുക്കിൽ നിന്ന്
1: ശ്രമിക്കാം.
0: കണ്ട കവിതകളൊക്കെ എടുത്തിട്ട് അവർക്ക് അവർക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചേച്ചി അത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും പിന്നെ ഈ പാട്ട് ഒരു ഒരു സൈഡിലൂടെ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ, പാട്ട് പാടുന്നതിലുപരി എനിക്ക് തോന്നുന്നത് ഈ ഇമോഷനൊക്കെ കൊടുത്ത് ആ വരികൾ കണ്ട് ഇമോഷനൊക്കെ കൊടുത്ത് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ, നമുക്കത് പെട്ടെന്ന് അത് കിട്ടുമെങ്കിൽ, അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ ഇത് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചോദിക്കാൻ. ഈ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചുറ്റുപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോൾ വീട്ടമ്മയാണ് അല്ലേ?
1: വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ് ഇപ്പോൾ ഇപ്പം
1: ഭർത്താവിന്
0: വയ്യാതിരിക്കുന്നതുകൊണ്ട് വീട്ടിലെ ഉള്ള ജോലികളൊക്കെ നോക്കിയിട്ടാണ്.
1: അതെ അതെ. വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ പുറത്ത് പണിക്ക് പോകുന്നുണ്ട്.
0: ഉണ്ട്.
1: പോയിട്ട് നമുക്ക് വേറെ ഉള്ളതൊന്നും ചെയ്യാൻ ഒരു സമയമില്ല.
0: സമയമില്ല. നമ്മുടെ വരുമാന മാർഗ്ഗമാണ് അത് നോക്കിയിരിക്കുന്നതുകൊണ്ട്.
1: ചേട്ടന് വയ്യാത്തത് കൊണ്ട് നമ്മൾ
0: ഒരു വരുമാന മാർഗ്ഗം എന്തായാലും
1: അതെ
0: തേടി പിടിച്ചല്ലേ പറ്റത്തുള്ളൂ.
1: അതെ. അപ്പൊ അതിന്റെ ഒരു
0: അപ്പൊ അതിൽ നിന്ന് രാത്രി കിട്ടുന്ന സമയങ്ങളിൽ
1: ഇടയ്ക്ക് ഇരുന്ന് പാടാറുണ്ട്.
0: പാടാറുണ്ട്.
1: എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ മൈക്കൊന്നും വെച്ച് അങ്ങനെ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങ് പാടുന്നു, അത്രേ ഉള്ളൂ.
0: അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന് കുട്ടികൾ വീട്ടിലാണോ അതോ പുറത്ത് പോയി പഠിക്കുന്നുണ്ടോ ഇപ്പോൾ?
1: ഇല്ല, രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു. രണ്ടുപേർക്കും പിള്ളേരുണ്ട്.
0: സെപ്പറേറ്റ് ആയിട്ട്
1: പോവാണ്. കുഴപ്പമില്ല.
0: അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ കുറച്ചുകൂടി ഉണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കട്ടെ. എല്ലാം ഈ പാട്ടുകളല്ല, വിശാലമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കൂടെ പാട്ടുകളൊക്കെ എത്തപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു.
2: കവിതകൾക്കും പാട്ടുകൾക്കും സ്വന്തമായി ഈണം നൽകുന്ന ശ്രീമതി അംബിക ശ്രീധരനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ എൻ എസ് ജയമോഹൻ. അങ്കണത്തിൽ ഇനി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ അധ്യാപിക ശ്രീമതി ജൂലി ജോസഫ് എഴുതി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിതകൾ കേൾക്കാം.
3: ഇറ്റ്സ് എ പോം ബേസ്ഡ് ഓൺ അവർ ലൈഫ്. ഇറ്റ്സ് ഹെഡിംഗ് ഈസ് Unpredictable life. Life is so capricious. It never gives you time to rethink. Neither are there retakes. It just mesmerizes you. Sometimes gives you shudders, stares at you with, can't tell, wait, let me. Chops you out an unforeseen time. Nothing can stop that, the unforeseen power. Yeah, people may vary, differ in views, some religious, some atheist, but I think the universal reality will come with its chopping blade. It won't heed to a mother's tear, nor will it listen to wailing of children. He is there, standing right in front, cruel, crooked faith, merciless. The stairway vanishes into darkness. Petrified, petrified. The chariot is nearing me. Bells are ringing aloud. I see something approaching. It is dragging me away forcefully to some unknown realms. I now feel like floating, like stars in the blue sky, moving freely like the birds who taunt. Hey, I'm not even flapping my wings. I can skim the waves, touch the skies. This is real happiness. Who is standing out there? A bearded man in cool brown. He smiles and looks sharp, finding me dumbstruck to show me the real of my life. I keep stammering, petrified. The wow time. Now let me begin. The wow time. Wow, I the teens, I feel I am in reels, ephemeral whispers, effervescent odyssey, hips and hops, lambent steps, aspiring hearts, capturing mind. Hold on, hold on, I say, our glass don't drain out. Surrounded by kinder joy, glucose whisper in the air, luminous skin, cherished bonds, parents appear like nagging idiots, outdated and drained out. I'm happy with my erotic. Let me stay in my teens. Oh, give me one more chance. Now, let me begin the poem. Oh, give me one more chance. Oh, my eyes are crepuscular, tremulous fingers, palpitating heart. Breath, breath, nay, stay there. Fading embers of resolve, I try to hold on, but I see shading figures dancing zigzag. I'm not able to realize what's happening, trying hard to respond to the cardiopulmonary resecretion. I'm sorry. To the cardiopulmonary resuscitation. Nothing is staying still. Everything is flickering. I see my mom crying aloud. Wanna say, stay strong. But alas, I am gone. Drenching everywhere. Now let me begin the poem. Drenching everywhere. It cures many a pain. I feel him coming with his cold hands, offering me the healing touch. I felt getting drenched. The cool breeze gets me refreshed. The sky forgot to hold back. Leaves got the tingling with flowers looking like wet ladies. The tree barks healed themselves. No bleeding, only healing. The trees healed themselves. No bleeding. Only healing. Trees drenched appear like green growths. Trees drenched appear like green ghosts standing firm, drenched everywhere but clean, fresh air with rich oxygen, no toxic chemicals. Purity everywhere, drenched everywhere, drenched everywhere, but clean, fresh air with rich oxygen, no toxic chemicals, പ്യൂരിറ്റി എവ്രിവെയർ, ക്ലീൻ പോൺസ്.

ഞാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്നത്തെ ലോകം വയോജനങ്ങൾ ഇന്നലകളിൽ സ്വന്തം അധ്വാനഫലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കേണ്ടി വരാത്ത മുതിർന്ന പൗരരുടെ ഒരു സമൂഹമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും വേണം. ഈ ലോക വയോജന ദിനത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹത്തിലും വയോജനങ്ങൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും ബഹുമാനവും നൽകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സുന്ദരക്കില്ലാടി എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ചിത്രം പാടിയത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറിവാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യ രേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശുംഭരൻ. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. നാളെ ഗാന്ധി ജയന്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക വേളയിൽ എല്ലാ പൌരന്മാർക്കും വേണ്ടി പ്രണാമമർപ്പിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്ക വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും കരസ്ഥമാക്കി. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുകയിനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പ്രത്യേകം ഔദ്യോഗിക വെബ്സൈറ്റുകൾ നിലവിൽ വന്നു. തദ്ദേശ സ്ഥാപന ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സേവന ഗുണനിലവാരം സംബന്ധിച്ച പ്രതികരണം രേഖപ്പെടുത്താനുള്ള QR കോഡ് സംവിധാനത്തിനും തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പാചക എണ്ണ ആവർത്തിച്ചുപയോഗിക്കുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. പ്രത്യേക സ്ക്വാഡുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 1436 ലിറ്റർ പാചക എണ്ണ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഈ മാസം 5-ന് രാവിലെ മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനവും നടക്കും. തിരുവനന്തപുരം വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘർഷം നടന്ന പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികൾക്കായി നോർക്ക റൂട്ട്സ് മുഖാന്തരം ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർക്ക് 1800 4 2 5 3 9 3 9 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.

0: എന്ന വിലാസത്തിൽ പരാതികൾ നൽകാവുന്നതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമല്ല. എല്ലാവർക്കും കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ഹൃദയം നിറഞ്ഞ വയോജന ദിനാശംസകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ഇപ്പോഴും ഒരേ രീതിയിലാണോ? ഈ സംസാര രീതി നമ്മൾ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നതനുസരിച്ച് മാറാറുണ്ടോ? നമ്മുടെ സംസാര രീതി ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറാറില്ലേ? അതെ, മാറും. ഞാനൊരു കുഞ്ഞ് മുയൽ കഥ പറയാം. ചിന്നു മുയലിന് 4 മക്കളുണ്ട്. ഒന്നാമത്തവൾ എല്ലാം സാധാരണ പോലെ പറയുന്ന സ്വഭാവക്കാരിയാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു എന്നിങ്ങനെ. രണ്ടാമത്തവൾ എന്തിനും ഏതിനും ചോദ്യം ചോദിക്കുന്നവളാണ്. മുയലുകൾക്കെന്താ കൊമ്പില്ലാത്തത്, ഞാനിന്ന് സ്കൂളിൽ പോണോ എന്നിങ്ങനെ. മൂന്നാമത്തവൾ കുറച്ച് വില്ലത്തിയാണ്. അവൾ എല്ലാവരോടും ആജ്ഞയാണ്, കഥകടയ്ക്ക് കുറച്ച് വെള്ളം താ എന്നിങ്ങനെയൊക്കെയാണ് അവളുടെ സംസാരം. നാലാമത്തവൾക്ക് എന്തും ഏതും അത്ഭുതമാണ്. ഹായ്, നല്ല മണമുള്ള പൂവ്, നല്ല മധുരമുള്ള ക്യാരറ്റ് എന്നിങ്ങനെ. ഇങ്ങനെ ഈ മുയൽ കുഞ്ഞുങ്ങളുടെ സംഭാഷണത്തിലൂടെ ഇംഗ്ലീഷിലെ 4 തരം വാക്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. സാധാരണ പോലുള്ള സംഭാഷണങ്ങൾ അഥവാ പ്രസ്താവനകളെ നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസുകൾ അഥവാ അസർട്ടീവ് സെന്റൻസുകൾ എന്ന് വിളിക്കുന്നു. ഇവ ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിച്ച് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന നോർമൽ സ്റ്റേറ്റ്മെന്റുകളാണ്. ഉദാഹരണത്തിന്, രാജു ഇസ് എ പോലീസ് ഓഫീസർ. രാജു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഐ ഹാവ് എ ഡോട്ടർ, എനിക്കൊരു മകളുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ അഥവാ പ്രസ്താവനകളല്ലേ? അവയെ നാം ഏത് ടൈപ്പ് സെന്റൻസ് എന്നാണ് പറയുക? അതെ, അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഓർത്തുവയ്ക്കാൻ ശ്രമിക്കണേ. അടുത്തതായി ചോദ്യങ്ങൾ അഥവാ ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ നോക്കാം. ഇവ ചോദ്യചിഹ്നം അഥവാ ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക? അതെ, ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ. ഇവ ഇംഗ്ലീഷിൽ 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് WH questions അഥവാ question wordിൽ തുടങ്ങുന്നവയും രണ്ടാമത്തേത് yes or no ചോദ്യങ്ങളും. ഇംഗ്ലീഷിലെ question വേർഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമുക്ക് ഒരുമിച്ചൊന്ന് ഓർത്തു നോക്കിയാലോ? തുടങ്ങാം. What, when, where, which, why, who, whose, whom, how, how long, how much, how many, how often എന്നിവ. ഇവയിൽ മിക്കതും WH ൽ തുടങ്ങുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യങ്ങളെ നമ്മൾ WH questions എന്ന് വിളിക്കുന്നു. വാട്ട് ഇസ് യുവർ നെയിം? ആ പഴയ ചോദ്യം, നമ്മൾ ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ പഠിച്ച ആ ആദ്യ ചോദ്യം ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ് ഈ യെസ് ഓർ നോ ചോദ്യങ്ങൾ? കൂട്ടുകാരെ, ഒരു ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന ഉത്തരം പ്രതീക്ഷിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരം മാത്രം കൊടുത്താൽ മതിയാവും. ഉദാഹരണത്തിന്, ഡു യു ഹാവ് എ കാർ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കാർ ഉണ്ട് എങ്കിൽ യെസ്സും ഇല്ല എങ്കിൽ നോ എന്നും മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇത്തരം ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ വാരി വലിച്ച് ഉത്തരം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കാർ ഉണ്ടോ എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് പകരം, ഉണ്ട്, എനിക്ക് ടാറ്റായുടെ ഒരു നാനോ കാർ 2017 മോഡൽ ഉണ്ട് എന്ന നീളൻ ഉത്തരം തികച്ചും അനുചിതമാണ്. പലപ്പോഴും ആപ്ലിക്കേഷൻ ഫോമുകളിലാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതലും കാണാറുള്ളത്. ഇനി മുതൽ ഉത്തരം നൽകുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളെ എന്ത് വിളിക്കാം? ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ. ഇവ രണ്ട് തരത്തിലാണ്, യെസ് ഓർ നോ ചോദ്യങ്ങളും WH ചോദ്യങ്ങളും. വ്യക്തമായില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത തരം വാക്യം നോക്കാം. നമ്മുടെ വില്ലനായ മൂന്നാമത്തെ മുയലിനെ ഓർമ്മയില്ലേ? ആ ആജ്ഞാപിക്കുന്ന മൂന്നാമത്തെ മുയൽ. അപ്പോൾ ഒരു വാക്യം ആജ്ഞയെയോ അപേക്ഷയെയോ സൂചിപ്പിച്ചാൽ അതിനെ നാം ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നു. ബ്രിങ് മീ വാട്ടർ, കിൽ ഹിം, വെള്ളം കൊണ്ടുവാ, കൊല്ലവനെ, ഇതൊക്കെ ആജ്ഞകളല്ലേ? അപ്പോ അപേക്ഷകൾ എങ്ങനെയാണ് വരിക? പ്ലീസ് ടേൺ ഓൺ ദ റേഡിയോ, ദയവായി റേഡിയോ ഓൺ ആക്കൂ. പ്ലീസ് ഡോണ്ട് ഗോ ദെയർ, ദയവായി അവിടെ പോകരുതേ. നോക്കൂ, ഇത്തരം വാക്യങ്ങൾക്ക് സബ്ജക്റ്റ് ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് ഊഹിക്കാമോ? അതെ, ഇവ എപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോടാകും പറയുക. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എപ്പോഴും യു ആയിരിക്കും. അത് പക്ഷേ നമ്മൾ എഴുതാറോ പറയാറോ ഇല്ല, അതവിടെ അണ്ടർസ്റ്റുഡ് ആയിരിക്കും.
ബ്രിങ് മീ വാട്ടർ എന്നാൽ യു ബ്രിങ് മീ വാട്ടർ എന്ന് തന്നെയാണ്. പക്ഷേ യു നമ്മൾ പറയില്ല, എഴുതുകയുമില്ല. അപ്പോൾ ആജ്ഞയെയോ അപേക്ഷയെയോ സൂചിപ്പിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസുകളും ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. ഇവ തിരിച്ചറിയാൻ ടോൺ നോക്കാം, അതുപോലെ സബ്ജക്റ്റ് ഉണ്ടോ എന്നും നോക്കാം. അപ്പോൾ നമ്മൾ പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന അസർട്ടീവ് സെന്റൻസുകളും ചോദ്യരൂപത്തിലുള്ള ഇന്ററോഗേറ്റീവ് സെന്റൻസുകളും ആജ്ഞയെയോ അപേക്ഷയെയോ സൂചിപ്പിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ ടൈപ്പ് പഠിക്കാം. നാലാമത്തെ മുയൽ കുഞ്ഞിനെ ഓർമ്മയില്ലേ? എന്തിലും അത്ഭുതം കണ്ടെത്തുന്ന ആ കുഞ്ഞു മുയൽ. അതെ, നാലാമത്തെ തരം വാക്യങ്ങൾ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ വികാരത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. അത് സന്തോഷം മാത്രമല്ല കേട്ടോ, സങ്കടവും ആവാം. വൗ, ദിസ് ഡ്രസ് ഈസ് സോ പ്രെട്ടി. ഈ വസ്ത്രം എത്ര ഭംഗിയുള്ളതാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. ഇതെന്തൊരു ഭംഗിയുള്ള പൂവാണ്. അലാസ്, ദ പുവർ ഡോഗ് ഡൈഡ്. കഷ്ടം, ആ പട്ടി മരിച്ചു. ഇതൊക്കെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഇത്തരം വാക്യങ്ങൾ എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിക്കുക. നമ്മൾ നാല് തരം സെന്റൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇവയെ കണ്ടാൽ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. തിരിച്ചറിയാനായി പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫുൾ സ്റ്റോപ്പ് വന്നാൽ അസർട്ടീവോ ഇമ്പറേറ്റീവോ, ഇവ തമ്മിൽ വേർതിരിക്കാൻ വാക്യത്തിന്റെ ധ്വനി അല്ലെങ്കിൽ ടോൺ നോക്കിയാൽ മതി. ഇന്ററോഗേറ്റീവ് സെന്റൻസിന് ക്വസ്റ്റ്യൻ മാർക്ക്, അതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾക്ക് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഓരോ ടൈപ്പ് വാക്യങ്ങളുടെയും ഘടനയാണ്. പത്താം ക്ലാസ്സിൽ മൂന്ന് ക്വസ്റ്റ്യൻ വേഡുള്ള ചോദ്യങ്ങളും ഒരു യെസ് ഓർ നോ ചോദ്യവും ഉണ്ടാക്കാൻ 4 മാർക്കിന്റെ ചോദ്യമുണ്ട്. ഈ ചോദ്യം ശരിയാക്കാനും നമ്മുടെ ഭാഷ കൂടുതൽ കുറ്റമറ്റതാക്കാനും ഘടന കൂടി പഠിക്കുന്നത് നിങ്ങളെ സഹായിക്കും. അസർട്ടീവ് സെന്റൻസുകൾ അഥവാ പ്രസ്താവനകളുടെ ഘടന സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്നോ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് വെർബ് ഓബ്ജക്റ്റ് എന്നോ ആണ്. ഈ ഘടന മലയാളത്തിൻ്റെ വാക്യഘടനയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതെങ്ങനെയെന്നോ, രാജുവിന് മാമ്പഴം ഇഷ്ടമാണ്. ഈ വാക്യത്തിലെ സബ്ജക്റ്റ് ആരാണ്? അതെ, രാജു. വെർബ് ഇഷ്ടമാണ്. അപ്പോൾ ഒബ്ജക്റ്റ്? അതെ, മാമ്പഴം. ഈ സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റി നോക്കാം. രാജുവിന് മാമ്പഴം ഇഷ്ടമാണ് എന്ന് പറയാൻ രാജു ലൈക്സ് മാംഗോസ് എന്നാണ് എഴുതേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ തെറ്റുവരുന്ന ഒരു പ്രധാന ഭാഗമാണിത്. മലയാളത്തിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് എന്നത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന നിലയ്ക്കാണ്. ഇനി നമുക്ക് ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ അഥവാ ചോദ്യങ്ങളുടെ ഘടന നോക്കാം. നീ എന്താണ് വായിക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? യെസ്, വാട്ട് ആർ യു റീഡിങ്? ഈ സെന്റൻസിലെ ഓരോ വാക്കുകളും നമുക്ക് അനലൈസ് ചെയ്ത് സ്ട്രക്ചർ കണ്ടെത്താൻ ശ്രമിക്കാം. വാട്ട്, നമ്മൾ നേരത്തെ പഠിച്ചു, വാട്ട് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ആർ ഓക്സിലറി വേർബ്, യു സബ്ജക്റ്റ്, റീഡിംഗ് വേർബ്. സോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ്റെ ഘടന ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി വേർബ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നാണ്. ഇനി യെസ് ഓർ നോ ചോദ്യങ്ങളുടെ ഘടന നോക്കാം. ഇത്തരം ചോദ്യങ്ങൾ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ വരുന്നുണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? കമ്മിങ് എന്ന ചോദ്യരൂപേണ ചോദിച്ച് മുഖം കൊണ്ടൊരു ചോദ്യഭാവം കൂടെ, അങ്ങനെയാണോ? അല്ല, ആർ യു കമ്മിങ്, നീ വരുന്നുണ്ടോ? ആർ ഇൻ യു കമ്മിങ്, നീ വരുന്നില്ലേ? നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? അതെ, ആർ യു ഗോയിങ് ടു സ്കൂൾ ടുഡേ? അപ്പോൾ യെസ് ഓർ നോ ചോദ്യങ്ങൾ ഓക്സിലറി വേർബിൽ തുടങ്ങണം. ഓക്സിലറി വേർബ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. നോക്കൂ, അസർട്ടീവ് സെന്റൻസ് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓക്സിലറി വേർബ് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ചോദ്യമാക്കി മാറ്റാൻ ഓക്സിലറി വേർബ് സബ്ജക്റ്റിന് മുൻപിലേക്ക് ആക്കിയാൽ മാത്രം മതിയാകും. ഫോർ എക്സാമ്പിൾ, ദ ടീച്ചർ വാസ് ടീച്ചിങ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ടീച്ചർ ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിപ്പിക്കുകയായിരുന്നു. ഇതിലെ ഓക്സിലറി വേർബ് ഏതാണ്? അതെ, വാസ്. ദ ടീച്ചർ എന്ന സബ്ജക്റ്റിന് മുൻപ് വാസ് ഉപയോഗിച്ചാൽ അത് യെസ് ഓർ നോ ചോദ്യമായി. എങ്ങനെയാണ്? വാസ് ദ ടീച്ചർ ടീച്ചിങ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ഇപ്പോൾ അത് ഒരു യെസ് ഓർ നോ ചോദ്യമായി മാറി. അങ്ങനെയെങ്കിൽ ഹേമ ജംപ്ഡ് ഇൻ ടു ദ റിവർ, ഹേമ നദിയിലേക്ക് ചാടി എന്നത്
ഒരു ചോദ്യമാക്കി മാറ്റണം.

0: ഇതിൽ ഓക്സിലറി വേർബുണ്ടോ? ഹേമ ജംപ്ഡ് ഇൻ ടു ദ റിവർ എന്നതിൽ മെയിൻ വേർബായ ജംപ്ഡ് മാത്രമേ ഉള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ നാം വേർബിനെ അതിൻ്റെ ഡൂ രൂപത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. പാസ്റ്റ് വേർബുകൾ ഡൂവിൻ്റെ പാസ്റ്റ് ഫോമായ ഡിഡിലേക്കും പ്രസൻറ്റ് സിംഗുലർ വേർബുകൾ ഡൂവിൻ്റെ പ്രസൻറ്റ് സിംഗുലർ ഫോമായ ഡസിലേക്കും പ്രസൻറ്റ് പ്ലൂറൽ വേർബുകൾ ഡൂവിൻ്റെ പ്രസൻറ്റ് പ്ലൂറൽ ഫോമായ ഡൂവിലേക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. ഇവിടെ ജംപ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് വെർബ് ആയതുകൊണ്ട് തന്നെ ഡൂവിൻ്റെ പാസ്റ്റ് ഫോമായ ഡിഡ് നമുക്ക് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ജംപ്സ് ആയിരുന്നെങ്കിലോ ഡസ് നമുക്ക് എടുക്കാം. ഡൂ എടുക്കണമെങ്കിൽ അവിടെ ജംപ് എന്ന് മാത്രം ആയിരിക്കണം. മനസ്സിലായോ? ഒരു ഉദാഹരണം കൂടി നോക്കിയാലോ. ലൈക്ക്, ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൂ ഡസ് ഡിഡിലെ ഏതാണ് കിട്ടുക? അതെ, ഡൂ. ലൈക്സ് ആയിരുന്നെങ്കിലോ നമുക്ക് ഡസ് പ്ലസ് ലൈക്ക് എന്ന് എഴുതാം. അതുപോലെ ലൈക്ഡോ ഡിഡ് പ്ലസ് ലൈക്ക് എന്ന് തന്നെ. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആയ ഇംപറേറ്റീവ് സെന്റൻസിന്റെ ഘടന നോക്കാം. സേവ് മീ, സേവ് ഇവിടെ വേർബ് ആണ്, മീ ഒബ്ജക്റ്റും. യു എന്ന സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കില്ല, അതവിടെ അണ്ടർസ്റ്റുഡ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഇംപറേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ വേർബ് ഒബ്ജക്റ്റ് എന്നാണ്. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ഘടന നോക്കിയാൽ അവിടെ ഒബ്ജക്റ്റ് സബ്ജക്റ്റിന് മുൻപ് വരും. ശ്രദ്ധിച്ചേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന സാധാരണ പ്രസ്താവനയെ ആശ്ചര്യരൂപേണെ അവതരിപ്പിച്ചപ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന ഒബ്ജക്റ്റ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിശയം പ്രകടിപ്പിക്കുന്ന വോ, ഹുറേ, അല്ലാസ് എന്നീ വാക്കുകളും ഇത്തരം സെന്റൻസുകളിൽ ഉണ്ടാകാം. പൊതുവെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വേർബ് എന്ന് പറയാം. ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് ആയാലും ക്വസ്റ്റ്യൻ വേർഡ്സ് ആയാലും വേർബ് സ്പ്ലിറ്റ് ചെയ്യുന്നതായാലും പ്രസ്താവനകളെ ചോദ്യരൂപത്തിലാക്കുന്നതായാലും റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങിയവയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേട്ട കാര്യങ്ങൾ ഓർത്തുവയ്ക്കാൻ ശ്രമിക്കണേ.
1: ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഇംഗ്ലീഷ് വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വിനീത വിജി കുറുപ്പ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാക്ക എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഭർത്താവ് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസും എല്ലാരീശ്വരിയും

ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ.

ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന രമേശ് കാവിൽ, സംഗീതം അലക്സ് പോൾ.

ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വരികൾക്ക് ATMR ഇണം പകർന്ന് പി ജയചന്ദ്രൻ, ശാന്തി, ഷെറിൻ പീറ്റേഴ്സ് എന്നിവർ പാടിയത്. ചിത്രം ജലതരംഗം.

അടുത്തയാൾ അടുത്തയാൾ അടുത്തയാൾ അതിനടുത്തയാൾ പൂച്ച എന്നുള്ള വാക്കിനർത്ഥം എന്തടാ അടുത്തയാൾ അടുത്തയാൾ അടുത്തയാൾ അതിനടുത്തയാൾ

കിഴിച്ചാൽ എത്ര എത്ര എട്ട് തെറ്റ് പത്തോട് പത്തും കൂട്ടിയാൽ ട്വന്റി ട്വന്റി ഒരാറ് പോയാൽ ഫോർട്ടീൻ സ്റ്റാൻഡ് സ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ്.

0: arms and the... Correct! Sit down!
1: കാക്ക എന്ന വാക്കിൽ വരുന്ന കാക്ക എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനം ഇനി 11 മണിക്ക് കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴൊരു ചലച്ചിത്രഗാനം കേൾക്കാം. വയലിൻ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച് ബിജുപാൽ ഈണം പകർന്ന് ബിജുപാൽ പാടിയത്.

വയലിൻ എന്ന ചിത്രത്തിന് വേണ്ടി ബിജുപാൽ ഈണം നൽകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന റഫീഖ് അഹമ്മദ്.

जय हिंद।